ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 23, കൊല്ലവർഷം 1202 ചിങ്ങം 29, 2026 സെപ്റ്റംബർ 14 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് എസ് ശാന്തി.
1: ഈയിടെയായി മനുഷ്യരാശി തിരിച്ചറിയാൻ തുടങ്ങിയ ഗുരുതരമായ മാനസിക വൈകല്യമാണ് നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചുറ്റുപാടുകളിൽ നൈസർഗിക പ്രകൃതി ഇല്ലാതാവുമ്പോൾ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. 2005 ഇറങ്ങിയ റിച്ചാർഡ് ലവ് രചിച്ച കാട്ടിലെ അവസാനത്തെ കുട്ടി, ലാസ്റ്റ് ചൈൽഡ് ഇൻ ദ വുഡ്സ് എന്ന കൃതിയാണ് ഈ വൈകല്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം എന്ന കൃതി പോലെയും മസനോബു ഫുക്കുവോക്കയുടെ ഒറ്റവൈക്കോൽ വിപ്ലവം പോലെയും കേരളത്തിലും ഈ കൃതി നിരവധി ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിധേയമായി. ഡിജിറ്റൽ തലമുറ അല്ലെങ്കിൽ വയേർഡ് ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റിന്റെയും മാത്രം ലോകത്ത് വളരുന്ന തലമുറയുടെ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളുടെ മൂല്യകാരണം അവരുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും വന്യവും

0: പ്രകൃതിയും ഹരിതാവയും ഇല്ലാത്തതാണെന്ന് റിച്ചാർഡ് ലവ് പറയുന്നു. കൌമാരപ്രായക്കാരുടെ ഇടയിൽ പെരുകുന്ന ദുർമേധസ്, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹത്തിന്റെ തുടക്കം എന്നിങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു വശത്ത്, ഒപ്പം അകാരണമായ വിഷാദം, അന്തർമുഖത്വം, ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, ആത്മഹത്യാ പ്രവണത എന്നിങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ മറുവശത്ത്. ഈ വൈകല്യങ്ങളുടെ ഒരു പ്രധാന കാരണം തുറന്ന ഹരിതയിടങ്ങളുടെയും പ്രശാന്തമായ വന്യതയുടെയും അഭാവം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പഠനങ്ങളാണ് ലോകത്തിന്ന് നടക്കുന്നത്. ജനനം മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ബാല്യകാല വികസനത്തിൽ പ്രകൃതിയുമായുള്ള അടുത്ത ബന്ധവും സ്വതന്ത്രമായ ഇടപെടലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്യാവശ്യമാണ്. കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരുടെയും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിന് നമ്മുടെ ചുറ്റുപാടുകൾ ഹരിത മനോഹരമാവണം. മാത്രമല്ല, പ്രാണവായു പോലെ തന്നെ നമുക്ക് പ്രകൃതിക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്വാസ്ഥ്യവും ആനന്ദവും അത്യാവശ്യമാണ്. പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ കുടിയേറിപ്പാർപ്പിനെയാണ് പൊതുവെ നഗരവൽക്കരണം എന്ന് പറയുക. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കോടാനുകോടി മനുഷ്യർ ഈ ദേശാടനത്തിലാണ്. നഗരങ്ങളിലേക്ക് താമസം മാറ്റുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെക്കുറിച്ചും അവരുടെ ഉപജീവന മാർഗങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന യാതനകളെക്കുറിച്ചും അന്വേഷിക്കുക പ്രധാനമാണ്. ചതുരശ്ര കിലോമീറ്ററിന് 1500 പേരെങ്കിലുമുള്ള ജനങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഇടങ്ങളെയാണ് നഗരങ്ങൾ എന്ന് വിളിക്കുക. ഭൂമിയെ നേരിട്ട് ആശ്രയിച്ചു ജീവിക്കുന്നതിൽ നിന്നും കൈപ്പണികളിൽ നിന്നും കൃഷിയിൽ നിന്നും ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാർ ആധുനിക സാങ്കേതിക ജോലികൾ തേടി നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. നഗരങ്ങളായി മാറുന്ന ഭൂപ്രദേശങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ ജനങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അവിശ്വസനീയമായ സാന്ദ്രതയിൽ ജനങ്ങൾ വസിക്കുന്ന ചേരികൾ പെരുകുന്നു. 830 കോടിയോളം വരുന്ന ആഗോള ജനസംഖ്യയിൽ 80% ജനങ്ങൾ നഗരങ്ങളിലോ പട്ടണങ്ങളിലോ നഗരപ്രാന്തങ്ങളിലോ ജീവിക്കുന്നവരാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം നഗരവാസികളാണ്. 2035 കേരളത്തിലെ ജനസംഖ്യയുടെ 90%ത്തിലധികം നഗരങ്ങളിൽ വസിക്കുന്നവരായിരിക്കും. ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 9 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഹരിത ഇടം ലഭ്യമാകണം എന്നാണ് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത്. മനുഷ്യ മനസ്സിലാണ് ആദ്യം പച്ചപ്പിന്റെ വിത്തുകൾ മുളയ്ക്കേണ്ടത്. പൊതുജനങ്ങളുടെ മനസാക്ഷിയെ മുറിഞ്ഞു വീഴുന്ന ഓരോ മരവും കെട്ടിടങ്ങൾ നിറയുന്ന ഹരിതയിടങ്ങളും സ്പർശിക്കാൻ തുടങ്ങണം. അല്ലാതെ നിയമങ്ങൾക്കോ നയങ്ങൾക്കോ നഗരങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാവില്ല. പൂമ്പാറ്റകളും പക്ഷികളും നഗരത്തിൽ അഭയം തേടുന്ന വന്യജീവികളും കൂടി ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ മാത്രമേ നമ്മുടെ ജീവിതവും സുരക്ഷിതമാവൂ എന്നത് പൊതുജന അഭിപ്രായമായി വളരണം. ജീവന്റെ സുരക്ഷിത വലയിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകിക്കൂടാ.
1: എസ് ശാന്തി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴിതെളിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിന് കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഇന്നാരംഭിക്കുന്ന രണ്ട് ദിവസത്തെ G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ പങ്കെടുക്കും. ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാകും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിലെ യോഗത്തിൽ ഇന്ന് പൊതുചർച്ച നടത്തുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് 8-ാം കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കടക്കാരൻ എന്ന കവിത, ആലാപനം എൽ പ്രമീള, ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം, 7:15 ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 140-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്നു കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, 12:40 പ്രകാശധാര, പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുക് ജന്യ രോഗങ്ങളെ തടയാൻ ആകുമോ, ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകധാര, 2:02 ഹലോ ഡോക്ടർ, ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 5:02 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 മറ്റൊരു സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:50 വയലും വീടും, തീറ്റപ്പുൾ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 സംഗീതസുധ, തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, AL മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് KB ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കര സുബ്രഹ്മണി ഗഞ്ചിറ, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, S ശാന്തി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4°C, കുറഞ്ഞ താപനില 25.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1°C, കുറഞ്ഞ താപനില 26.2°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എൽ പ്രമീള.

കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് എൽ പ്രമീള.

0: കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ ആലപിക്കുന്ന ഏകദന്ത സ്തോത്രം കേൾക്കാം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
3: നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറെന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496555631. മറ്റൊരു നമ്പർ 9496599631. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 6:30. പ്രഭാതഭേരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളും ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രി VD സതീശൻ. പവർ എക്സ്ചേഞ്ചിലൂടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. CPIM വിശാല സമിതി രേഖയിൽ വിമർശനം. ഇന്നത്തെ പൊതുചർച്ച നിർണായകം. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി റോഡ് നവീകരണം ഉൾപ്പെടെ പൊതുമരാമത്ത് ജോലികൾക്കായി 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു.

0: ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. ഇന്ത്യൻ നാവികനെ കാണാതായി. തീപിടിച്ച കപ്പലിൽ നിന്ന് 13 ഇന്ത്യക്കാരെ ഒമാൻ തീരസേന രക്ഷപ്പെടുത്തി. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ 72 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യക്ക് ജയം.
1: എല്ലാ ദിവസവും വിരിയുന്ന പൂക്കളുണ്ട്, ഒരു പ്രത്യേക ഋതുവിനായി കാത്തിരിക്കുന്ന പൂക്കളുമുണ്ട്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തലമുറയെ തന്നെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ മലനിരകളുടെ ചില ഭാഗങ്ങളിൽ നീലയും വയലറ്റും കലർന്ന നിറങ്ങൾ വീണ്ടും തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു.
2: ഞാൻ 1989 ആദ്യമായിട്ട് നീലക്കുറിഞ്ഞി കാണണം എന്ന ആഗ്രഹത്തിൽ പോയത്. കുറിഞ്ഞി സംരക്ഷണത്തിന്റെ ഒരു പ്രാധാന്യം ആ സമയത്താണ് മനസ്സിലായത്.
1: കുറിഞ്ഞി സംരക്ഷകനും റിട്ടയേർഡ് ഉദ്യോഗസ്ഥനുമായ PR ശ്രീകുമാർ
2: 1990 സേൽ കുറിഞ്ഞി ക്യാമ്പയിൻ കൗൺസിൽ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. 1994 പൂക്കാലം ഓണക്കാലത്തായിരുന്നു. ഞങ്ങൾ മൂന്നാറില് കമ്പക്കല്ല് ഭാഗങ്ങളില് പൂത്ത ഭാഗം കാണാൻ വേണ്ടി ഞങ്ങൾ കുടുംബം പോയി. 2006 ഒക്ടോബർ മാസം 6 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കപ്പെട്ടു. ഞാൻ 2006 നീലക്കുറിഞ്ഞി പൂക്കാലം ഞാൻ ഡോക്യുമെന്റ് ചെയ്തിരുന്നു. 2018 നീലക്കുറിഞ്ഞി പൂക്കാലം കുറിഞ്ഞി സ്നേഹികൾക്ക് വളരെ നിരാശ ജനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ശക്തമായ മഴ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2026 ഓഗസ്റ്റില് ഞങ്ങൾ വയനാട്ടില് നാടുകാണി എന്ന ഒരു സ്ഥലത്തെ രണ്ട് ചെറിയ കുന്നുകളിൽ നീലക്കുറിഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ ഈ മാസം 3 മൂന്ന് ദിവസം മൂന്നാറിൽ ഉണ്ടായിരുന്നു. ദിവസത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ ചെറിയ കൂട്ടം കുറിഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കാണ് ചക്രമുടി വെയിലുറയ്ക്കുന്നതിന് മുമ്പ് പോവുകയാണ് എപ്പോഴും നല്ലത്. മല മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുറിഞ്ഞികൾ ചക്രമുടിയിൽ ഉണ്ടായിരുന്നു. മോളച്ചം വരെ നല്ല ജനത്തിരക്കം ഉണ്ടായിരുന്നു. 5 സീതാദേവിക്കുളം എന്നൊരു ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. അവിടുത്തെ എസ്റ്റേറ്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാമായിരുന്നു.
1: ഈ കുറിഞ്ഞിക്കാലം മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു ഉത്തേജനം നൽകുമെന്ന് കരുതപ്പെടുന്നു. തേയിലത്തോട്ടങ്ങളും മൂടൽ മഞ്ഞ് പുതച്ച മലനിരകളും തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മലനിരകളിലേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ മറ്റൊരു കാരണം കൂടി ലഭിച്ചിരിക്കുന്നു.
3: ഈ വർഷം നീലക്കുറിഞ്ഞി മൂന്നാറിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മെയിനായിട്ട് പൂത്തിട്ടുള്ളത്.
1: മൂന്നാർ സ്വദേശിയായ ടൂർ ഗൈഡ് അഡ്വക്കേറ്റ് ആശിഷ് വർഗീസ്.
3: ഒന്ന് മാട്ടുപ്പെട്ടി റോഡിലെ കൊരണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ സഞ്ചാരികൾക്ക് 250 ടിക്കറ്റ് നിരക്കിലാണ് പ്രവേശനം ഇതവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് മലനിരകളുടെ ഒരു സൈഡില് വേലിയോട് ചേർന്ന് നിന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ സ്ഥലം ചിന്നക്കനാലാണ്. അങ്ങോട്ട് ഫോറസ്റ്റ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സഞ്ചാരം. കാരണം ആനയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടും ഫോറസ്റ്റ് കാലത്ത് നിയന്ത്രണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടുമാണ് നിയന്ത്രണ വിധേയമായി ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കുന്നത്. 200 നിരക്കിൽ ചക്രമുടി മലനിരകളിലാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് ഫോറസ്റ്റ് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഷവും അടക്കമുള്ള ഫെസിലിറ്റികളും പാർക്കിങ്ങുള്ള സൗകര്യങ്ങളെല്ലാം അടക്കമായി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഡെയിലി വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം 2030 ഇരുവികുളം നാഷണൽ പാർക്കിൽ നീലക്കുറിഞ്ഞി ഇതുപോലെ വിപുലമായി പൂക്കാൻ സാധ്യതയുണ്ടാകുന്നത്.
1: ഈ നീലക്കുറിഞ്ഞി പൂക്കാലം കേവലം വിനോദസഞ്ചാരത്തിനപ്പുറം പൂക്കുന്ന പ്രദേശങ്ങളുടെ കൃത്യമായ രേഖപ്പെടുത്തലിനും വിവിധ നീലക്കുറിഞ്ഞി കൂട്ടങ്ങളുടെ ശാസ്ത്രീയ നിരീക്ഷണത്തിനും സാധ്യതയൊരുക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഈ മലനിരകളുടെ നീലവസന്തം കാണാൻ അവസരമൊരുക്കേണ്ടതുണ്ട്.
4: നിലവിൽ നീലക്കുറിഞ്ഞി മൂന്നാറിന്റെ പ്രധാനമായിട്ട് 2 പൂത്തു തുടങ്ങി ആളുകൾക്ക് പ്രവേശനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്.
1: ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ജിതീഷ്.
4: ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ചക്രമുടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ എൻട്രൻസ് ടിക്കറ്റ് വരുന്നത് അഡൾട്ടിന് 200 കുട്ടികൾക്ക് 100 ആണ്. മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് ചിന്നക്കനാൽ പോകുന്ന റൂട്ടിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ ഏരിയ വരുന്നത്. ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നിലവിൽ ഉള്ളത് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി റൂട്ടിൽ കൊരണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 1.5 വാക്കിംഗ് വരും. അത്യാവശ്യം പ്ലെയിനാണ്. ചെറിയൊരു കയറ്റങ്ങളൊക്കെ മാത്രമേ വരുന്നുള്ളൂ. അവിടെ അവരുടെ ടിക്കറ്റ് ചാർജ് 250 ആണ്, കുട്ടികൾക്ക് 150. അത് മൂന്നാറിൽ നിന്നൊരു 25-30 യാത്രയാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. ഈ രണ്ടിടത്തും ഇപ്പോൾ നിലവിൽ രാവിലെ 7 തൊട്ട് നീലക്കുറിഞ്ഞി കാണാനുള്ള അവസരമുണ്ട്. വൈകിട്ടൊരു ഏകദേശം 4 ലാസ്റ്റ് ടിക്കറ്റ്, ഇപ്പോൾ ഒരു 5:30 ആൾക്കാർക്ക് തിരിച്ചിറങ്ങാവുന്ന രീതി. അതാർക്കും അറിയാവുന്ന പോലെ നീലക്കുറിഞ്ഞി ഒരു സംരക്ഷിത ചെടിയാണ്. അതുകൊണ്ട് തന്നെ അത് നശിപ്പിക്കുകയോ പറിക്കുകയോ ചെയ്യാൻ പാടില്ല. 25,000 വരെ പിഴയും 3 തടവും വരെ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാണ്.
1: നീലക്കുറിഞ്ഞിയുടെ മാന്ത്രികത അതിന്റെ നിറത്തിൽ മാത്രമല്ല, മറിച്ച് കാത്തിരിക്കുന്ന കാലയളവുമാണ്.
5: സ്ട്രോബിലെന്തസ് കുന്തിയാന, ഇന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന, നമ്മൾ സ്നേഹത്തോടെ നീലക്കുറിഞ്ഞി എന്നും വിളിക്കുന്ന ആ അത്ഭുത പൂക്കൾ ഇപ്പോൾ മൂന്നാറിൽ വീണ്ടും പൂത്തുലഞ്ഞു നിൽക്കുകയാണ്.
1: മൂന്നാർ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ജെന്നിഫർ സെൽവിൻ.
5: പ്രകൃതി നമുക്കായി കാത്തുവച്ച ഈ വസന്തം കാണാൻ പോകുമ്പോൾ നമ്മൾ തിരികെ നൽകേണ്ടത് കനത്ത ജാഗ്രതയാണ്. ആ പൂക്കൾ പറിക്കാനോ ചെടികളെ ചവിട്ടി നശിപ്പിക്കാനോ പാടില്ല. അതിലുപരി പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ കൊണ്ടുപോയി ആ മനോഹരമായ മലനിരകളെ നമ്മൾ മാലിന്യമാക്കരുത്. കാത്തിരുന്ന് കിട്ടിയ

0: ഈ വിസ്മയം അടുത്ത തലമുറയ്ക്കും ഇതേപോലെ കാണാൻ കഴിയണം.
1: മാധ്യമപ്രവർത്തകൻ എം ജെ ബാബു.
2: യഥാർത്ഥത്തിൽ മൂന്നാറിലെ ജനതയ്ക്ക് നീലക്കുറിഞ്ഞി അത്ര സുപരിചിതമല്ലെങ്കിൽ പോലും മൂന്നാർ മേഖലയിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുതുവ സമുദായവും അതുപോലെ തന്നെ വട്ടവട മേഖലയിലുള്ളവർക്കുമാണ് നീലക്കുറിഞ്ഞിയുമായി കൂടുതൽ അവരുടെ ജീവിതമായി മാറി മറിയുന്നത്. കാരണം അവരുടെ ഓർമ്മകൾ എപ്പോഴും ഓരോ നീലക്കുറിഞ്ഞിക്കാലവുമായി ബന്ധിപ്പിച്ചായിരിക്കും. ഒരു നൂറുകണക്കിന് പൂക്കൾ മൂന്നാറിൽ വിരിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊന്നും ഒരു ഓർമ്മകളില് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളൊന്നും ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. കുറിഞ്ഞിയാണ് എന്നറിയാം, കുറിഞ്ഞി ചെടിയാണെന്നറിയാം. എനിക്ക് തോന്നുന്നു 1982 പൂക്കാലത്തിന് മുന്നോടിയായി തിരുവനന്തപുരം സ്വദേശിയായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ജി രാജകുമാർ, ആ രാജകുമാറാണ് കുറിഞ്ഞിയുടെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ കുറിഞ്ഞി മലകൾ മുഴുവൻ കയറി ഇറങ്ങിയിട്ടാണ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് കവയത്രി സുഗതകുമാരി ടീച്ചറിനോട് ഈ കുറിഞ്ഞിയെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ടീച്ചർ കുറിഞ്ഞി കവിത എഴുതിയത്. കുറിഞ്ഞി ആരും തലയിൽ ചൂട് നടക്കാറില്ല, അല്ലെങ്കിൽ കുറിഞ്ഞിക്ക് മണവുമില്ല, മണവും ഗുണവുമില്ലാത്ത കുറിഞ്ഞി. ആ കുറിഞ്ഞിക്ക് വലിയ തോതിലുള്ള ഒരു ടൂറിസം വിപണി തുറന്നു കിട്ടി എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം കുറിഞ്ഞി സംരക്ഷിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ്.
1: നീലക്കുറിഞ്ഞി പൂക്കാലം ഉത്തരവാദിത്ത ടൂറിസം ശീലമാകേണ്ടതിന്റെ പ്രാധാന്യവും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
3: ഇപ്പൊ മൂന്നാർ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലെ നീലക്കുറിഞ്ഞികൾ വ്യാപകമായി പൂത്തിട്ടുണ്ട്. വനം വകുപ്പും എക്കോ ടൂറിസം പദ്ധതി വഴി സഞ്ചാരികൾക്ക് ഈ കുറിഞ്ഞി വസന്തം കാണാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
1: മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു എസ്.
3: അത് കൂടാതെ സ്വകാര്യ മേഖലയിലും കുറിഞ്ഞികൾ കാണാനുള്ള അവസരം പൊതുജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പ് പ്രധാനമായിട്ടും ചക്രമുടി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. അവിടെ സന്ദർശകർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും വനം വകുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ടോയ്ലറ്റുകൾ, ഇരിപ്പിടങ്ങൾ, സുരക്ഷാ ജീവനക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ലഘുഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്.
1: മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നീലക്കുറിഞ്ഞി ഒരു വിനോദസഞ്ചാര ആകർഷണം മാത്രമല്ല, ഒരു വ്യാഴവട്ടത്തോളം വളർന്ന ചെടി പൂക്കുകയും വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യുന്നു.
4: 500-1000 ചെടികളുള്ള ചെറിയ കൂട്ടങ്ങൾ തുടങ്ങി കിലോമീറ്ററുകളോളം നടന്നാലും തീരാത്ത അത്ര വിശാലമായ പുൽമേടുകൾ വ്യാപകമായി തിങ്ങി നിറഞ്ഞ് നീലക്കുറിഞ്ഞി വളരും.
1: റിട്ടയർഡ് ബോട്ടണി പ്രൊഫസർ ജോമി അഗസ്റ്റിൻ.
4: ഓരോ കൂട്ടവും വിത്ത് മുളച്ച് 12 കഴിയുമ്പോൾ ഒന്നിച്ചു പൂക്കും. സസ്യങ്ങളിലെ പൂവിടുവാനുള്ള പ്രചോദനം നൽകുന്നത് ഫ്ലോറിജിൻ എന്ന ഒരു രാസപദാർത്ഥമാണ്. ഈ ഫ്ലോറിജിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ വളരെ തുച്ഛമായ അളവിലാണ് ചെടികളിൽ കാണുന്നത്. നീലക്കുറിഞ്ഞിയിൽ ഈ ഫ്ലോറിജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വളരെ സാവധാനത്തിലാണ്. ഏതാണ്ട് 12 കൂടുമ്പോൾ മാത്രമേ ഈ ഫ്ലോറിജിൻ പൂവിടുവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള അളവിൽ ഈ ചെടികളിൽ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ 12 വളർച്ച ഈ കുറിഞ്ഞികൾക്ക് ആവശ്യം വരുന്നത്. ഈ കുറിഞ്ഞി പൂക്കള് ഉണ്ടായിക്കഴിഞ്ഞിട്ട് കായായി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കുറിഞ്ഞി എല്ലാം ഉണങ്ങിപ്പോകും. എന്റെ ഈ ഫീൽഡ് ഒബ്സർവേഷൻ പ്രകാരം എനിക്ക് തോന്നുന്നത് ഒരിക്കലും പൂക്കാൻ അവസരം കിട്ടുള്ളൂ കുറിഞ്ഞിക്ക്. അപ്പോൾ ഒരൊറ്റ പൂക്കളാണ്. ഈ പൂക്കളെ മുഴുവനും കായകളാക്കി മാറ്റാനുള്ള ഭക്ഷ്യസമ്പത്ത് ഈ കുറിഞ്ഞിച്ചെടിയിൽ തീരെ കുറവാണ്. കുറിഞ്ഞിച്ചെടി അതിന്റെ കാണ്ടത്തിലും ഇലയിലും വേരിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകലമാന ന്യൂട്രിയൻസും ഉപയോഗിച്ച് ഈ കുറിഞ്ഞിപ്പൂക്കളെ മുഴുവനും അങ്ങോട്ട് കായകളാക്കി മാറ്റാവുന്നത്. അതായിരിക്കണം കുറിഞ്ഞിച്ചെടി ഈ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും മൊത്തമായിട്ട് ഉണങ്ങിപ്പോകാനുള്ള ഒരു കാരണം.
1: മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഫുൽ ചന്ദ്രൻ.
5: ഇപ്പം നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന നീലക്കുറിഞ്ഞി കാലമാണ് മൂന്നാറിൽ. നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ ബ്ലൂം ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് രാജമലയാണ്. അത് 2006 ബ്ലൂം ചെയ്തിരുന്നു. ഫ്ലഡ് വന്നതിന് ശേഷം പോലും 2018 ഓഗസ്റ്റിൽ അത് വീണ്ടും പുഷ്പിച്ചിരുന്നു. ഇനി അത് 2030 ഫ്ലഡ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ബ്ലൂം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കുഴുകിയ കൊടുമുടിയായ ആനമുടി അവിടെയാണ്. അത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ സോണാണ്. ഇപ്പൊ നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ പൂത്തിരിക്കുന്നത് എന്ന് പറയുന്നത് കൊരണ്ടിക്കാട് എന്ന് പറഞ്ഞിട്ട് മാട്ടുപെട്ടി ഡയറക്ഷനിലും ചക്രമുടി എന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് റോഡിലുമാണ്. സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് മൂന്നാറിലേക്ക്. ഇപ്പം മുട്ടകൾ ഇട്ടിരിക്കുന്ന നീലക്കുറിഞ്ഞികളെല്ലാം പൂത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഒക്ടോബർ 15-20 വരെയെങ്കിലും തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: ചില വിനോദസഞ്ചാരികളും സോഷ്യൽ മീഡിയ റീലുകൾക്കോ പോസ്റ്റുകൾക്കോ വേണ്ടിയുള്ള അവരുടെ തത്വദീക്ഷയില്ലാത്ത പ്രവൃത്തികളോ മൂലം പൂക്കൾ നിറഞ്ഞ ഈ പ്രദേശത്തെ സസ്യങ്ങൾ കൂടുതൽ ദുർബലമാവുന്നുവെന്ന് പരാതിയുണ്ട്.
6: ഈ വർഷം മൂന്നാറില് പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്.
1: കേരള വനം വികസന കോർപ്പറേഷൻ MD രാജു ഫ്രാൻസിസ്.
6: കേരളത്തിലെ മംഗളാദേവി തൊട്ട് 1200 മേലെയുള്ള ചെറിയ പുല്ലുകൾ വളരുന്ന പുൽമേടുകളിലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. കൂട്ടായിട്ടാണ് ഇത് പൂക്കുക. 1000 ചെടികൾ തൊട്ട് കിലോമീറ്റർ കണക്ക് ഏരിയ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് പൂക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഇരികുളം തൊട്ട് വാൽപ്പാറ വരെയും കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരേ സമയങ്ങളിൽ പൂക്കുന്നു. ഇപ്പോ പൂത്തിട്ടുള്ളത് ചക്രമുടി, കൊരണ്ടിക്കാട്, ഈശപ്പുലിമല. ഈശപ്പുലിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിമാലയ മൗണ്ടൻ ചെയിൻസിന് ശേഷം തെക്കോട്ടുള്ളതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ട്രക്കബിൾ പോയിന്റ്. അപ്പൊ അവിടെയും ഈ വർഷം പൂക്കുന്നുണ്ട്. ഒക്ടോബറോടുകൂടി പൂക്കും. കുറിഞ്ഞികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ദിവസമാണ് ഒരു പൂവിന്റെ ആയുസ്. ഒരു ചെടി എന്ന് പറയുന്നത് ഏകദേശം 3 ആഴ്ചയോളം പൂ അങ്ങനെ ഉണ്ടാവും. 1000 പൂക്കൾ ഉണ്ടാവും ഒരു ചെടിയിൽ. സ്ട്രബിലാൻഡസ് കുഞ്ചിയാന എന്ന് പറയുന്ന ശാസ്ത്രനാമമുള്ള ഒരു സ്പീഷീസ് ആണ്. കുറിഞ്ഞി എന്ന്

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
3: നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
6: ഇതാരാ വിളിക്കുന്നത്?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ താങ്ക് യു.
4: ഹലോ,
5: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല, ആരേ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281-42-03-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 51 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി.കെ. സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിൻ്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തും.

0: ുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6th അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൗരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിൻ്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ 100 പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 40 പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1 സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2 സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3 സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68 21 പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1 സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2 സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3 സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2 സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3 സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.

സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്, 29-നാണ് ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPI നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2:30 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25-ാം വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 11-ന് തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിള ബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിനു പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മൻഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചെടുത്തിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPI വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ സിബിഎസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ്, നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
2: ഇനി ഇന്നത്തെ ചോദ്യം കേട്ടാലോ. ചോദ്യം ഇതാണ്: 2026 ഓഗസ്റ്റിൽ നിലവിൽ വന്ന രാജ്യത്തെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: 2026 ഓഗസ്റ്റിൽ നിലവിൽ വന്ന രാജ്യത്തെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഇതിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന

വാർത്തകൾക്ക് ശേഷം കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം. ചിത്രം താണ്ഡവം.

0: നെടുവങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446 911451 എന്ന ഫോൺ നമ്പറിൽ ഈ മാസം 16 മുൻപായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ മാസം 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ ഈ മാസം 15 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിൽ അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിൽ ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 273 2962. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സൌജന്യ പരിശീലന പരിപാടിയായ പന്നിവളർത്തൽ ഈ മാസം 16 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923 4323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോട് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തൊമ്പുകൾ തമ്മിലുരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദിശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497 2763 473 എന്ന നമ്പറിൽ വിളിക്കുക. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 243 8139. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ഇന്ന് സെപ്റ്റംബർ 14, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാൻ കേൾക്കാം.
6: ചരിത്രത്തിൽ ഇന്ന്
7: സെപ്റ്റംബർ 14 ഇന്ത്യയിൽ ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. 1949 സെപ്റ്റംബർ 14 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിലൊന്നായി സ്വീകരിച്ചത്. ഭരണഘടനയുടെ അനുച്ഛേദം 343 പ്രകാരം ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. 1953 സെപ്റ്റംബർ 14 മുതലാണ് രാജ്യത്ത് ഔദ്യോഗികമായി ഹിന്ദി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. പ്രശസ്ത ഹിന്ദി പണ്ഡിതനും കവിയുമായ ബെഹർ രാജേന്ദ്ര സിംഹയുടെ 50th ജന്മദിനമായിരുന്നു 1949 സെപ്റ്റംബർ 14. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുമ്പോൾ ജനുവരി 10 അന്താരാഷ്ട്ര തലത്തിൽ വിശ്വ ഹിന്ദി ദിനമായി ആചരിക്കുന്നു. ഇവ രണ്ടും വ്യത്യസ്തമാണ്. പ്രശസ്ത ബംഗാളി നോവലിസ്റ്റും കഥാകൃത്തുമായ താരാശങ്കർ ബന്ദോപാധ്യായ 1971 സെപ്റ്റംബർ 14 അന്തരിച്ചത്. 1966 അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായ ഗണദേവത എന്ന കൃതിക്ക് ജ്ഞാനപീഠം ലഭിച്ചു. 1969 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ പല പ്രശസ്ത കൃതികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1959 സെപ്റ്റംബർ 14 സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 പേടകം ചന്ദ്രോപരിതലത്തിൽ പതിച്ച് ചരിത്രം കുറിച്ചത്. ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഒരു പ്രപഞ്ച വസ്തുവിലോ മനുഷ്യൻ വിജയകരമായി എത്തിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് ലൂണ 2. ചന്ദ്രന് ഭൂമിയെപ്പോലെ ശക്തമായ കാന്തിക വലയമില്ലെന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കി തന്നത് ഈ ദൌത്യമാണ്. ചന്ദ്രന് ചുറ്റും വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് ഇല്ലെന്നും ലൂണ 2 സ്ഥിരീകരിച്ചു. ഈ പേടകത്തിന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള സാങ്കേതിക വിദ്യ അന്ന് ഇല്ലായിരുന്നു. അതിനാൽ ചന്ദ്രോപരിതലത്തിലേക്ക് വേഗത്തിൽ ഇടിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം സോവിയറ്റ് യൂണിയന്റെ ചില പ്രതീകങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ മെഡലുകളും ഈ പേടകം ചന്ദ്രനിൽ നിക്ഷേപിച്ചു. 1960 സെപ്റ്റംബർ 14 അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ഒപെക് ഔദ്യോഗികമായി രൂപീകൃതമായത്. ഇറാഖിലെ ബാഗ്ദാദിൽ നടന്ന സമ്മേളനത്തിലൊടുവിലാണ് ഒപെക് രൂപീകരിച്ചത്. ഒപെക്കിന്റെ നിലവിലെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്ന ആണ്.
6: ചരിത്രത്തിൽ ഇന്ന്
8: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഉറക്കവും മാനസികാരോഗ്യവും, ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
2: നിദ്ര, ആഹാരം, ബ്രഹ്മചര്യം, ഈ മൂന്ന് ഉപസ്തംഭങ്ങളിലാണ് ആരോഗ്യകരമായ ജീവിതം നിലനിൽക്കുന്നത് എന്ന് ആയുർവേദം പറയുന്നു. അതിൽ നിദ്ര, അതായത് ഉറക്കം, ശരീരത്തിന്റെയും മനസ്സിന്റെയും പുനരുജ്ജീവനത്തിനുള്ള പ്രകൃതിയുടെ ഏറ്റവും മികച്ച ചികിത്സയാണ്. നല്ല ഉറക്കം ലഭിക്കുന്നവർക്ക് മികച്ച ഓർമ്മശക്തിയും മാനസികോല്ലാസവും ശക്തമായ പ്രതിരോധശേഷിയും ആരോഗ്യകരമായ ശരീരവും ലഭിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും സ്ഥിരീകരിക്കുന്നു. ഇന്ന് രാത്രി വൈകിയുള്ള മൊബൈൽ ഫോൺ സ്ക്രീൻ ഉപയോഗം, ജോലി സമ്മർദ്ദം, ക്രമരഹിതമായ ഭക്ഷണരീതി, മാനസിക പിരിമുറുക്കം എന്നിവ കാരണം ഉറക്കക്കുറവ് എല്ലാ പ്രായക്കാരിലും വർദ്ധിച്ചു വരികയാണ്. ഉറക്കത്തെ അവഗണിക്കുന്നത് മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നു. സ്ഥിരമായി ഉറക്കം കുറയുമ്പോൾ ഉത്കണ്ഠ, വിഷാദം, മറവി, ശ്രദ്ധക്കുറവ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം എന്നിവയുടെ സാധ്യത വർദ്ധിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിക്കുന്നു. എത്ര മണിക്കൂർ ഉറക്കം വേണം? കുട്ടികൾ 9 മുതൽ 12 മണിക്കൂർ വരെയും, കൗമാരക്കാർ 8 മുതൽ 10 മണിക്കൂർ വരെയും, മുതിർന്നവർ 7 മുതൽ 9 മണിക്കൂർ വരെയും ഉറങ്ങണം. ഉറക്കത്തിന്റെ അളവിനേക്കാൾ അതിന്റെ ഗുണനിലവാരമാണ് പ്രധാനമെന്ന് ഓർക്കുക. നല്ല ഉറക്കത്തിനുള്ള സ്ലീപ്പ് ഹൈജീൻ, അതായത് സ്ഥിരമായ ഉറക്കസമയം.

0: ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീൻ ഒഴിവാക്കുക. മൊബൈൽ, ടാബ്ലറ്റ്, ടെലിവിഷൻ എന്നിവയിലെ നീലപ്രകാശം മെലറ്റോണിൻ ഹോർമോണിന്റെ പ്രവർത്തനം കുറയ്ക്കുന്നു. രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കരുത്. ഉറങ്ങുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കുന്നതാണ് ഉത്തമം. കഫീൻ കുറയ്ക്കുക. വൈകുന്നേരത്തിന് ശേഷം ചായ, കാപ്പി, എനർജി ഡ്രിങ്കുകൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. രാവിലെ 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യപ്രകാശം ലഭിക്കുന്നത് ശരീരത്തിന്റെ സർക്കേഡിയൻ റിതം ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. ഭക്ഷണവും ഉറക്കവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. രാത്രി എണ്ണയും എരിവ് കൂടുതലുമായ ഭക്ഷണം ഒഴിവാക്കുക. വൈകിയുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. അത്താഴത്തിൽ കഞ്ഞി, പച്ചക്കറി സൂപ്പ്, ഇഡ്ഡലി, ചപ്പാത്തി, പയറുകറി തുടങ്ങിയ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. ദിവസവും ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, സീസണൽ പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് മഗ്നീഷ്യം, ബി വിറ്റാമിനുകൾ തുടങ്ങിയ ഉറക്കത്തിനും നാഡീവ്യവസ്ഥയ്ക്കും സഹായകമായ പോഷകങ്ങൾ ലഭിക്കാൻ ഉപകരിക്കും. വാഴപ്പഴം, ബദാം, വാൾനട്ട് തുടങ്ങിയവ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അമിതമായി വെള്ളം കുടിക്കുന്നത് രാത്രിയിൽ ഇടയ്ക്കിടെ എഴുന്നേൽക്കാൻ കാരണമാകാം. ഉറക്കത്തിന് സഹായകമായ ചില ആയുർവേദ പാനീയങ്ങൾ. ഇവ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാണ്. ഗുരുതരമായ ഉറക്കപ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് പകരമല്ല. 1 ഗ്ലാസ് ഇളം ചൂട് പാലിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് ആശ്വാസം നൽകാൻ സഹായിക്കും. ജീരകം, മല്ലി, പെരിഞ്ജീരകം 3 ചേരുവകളും ചേർത്ത് തിളപ്പിച്ച വെള്ളം രാത്രി ഇളം ചൂടോടെ കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദിവസേന 20 മുതൽ 30 മിനിറ്റ് വരെ യോഗ അഭ്യസിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും സഹായിക്കുന്നു. ഉറക്കത്തിന് സഹായകമായ ശവാസനം, ബാലാസനം, മകരാസനം, വിപരീതകരണി എന്നിവ ശീലിക്കാം. ദിവസവും 10 മുതൽ 20 മിനിറ്റ് വരെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ലളിതമായ ധ്യാനം ചെയ്യുന്നത് ഉത്കണ്ഠ കുറയ്ക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. കാൽപാദങ്ങളിൽ എള്ളെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് മൃദുവായി മസാജ് ചെയ്യുക. ശാന്തമായ സംഗീതമോ പ്രാർത്ഥനയോ ചെയ്യുക. പുസ്തകം വായിക്കുക. നന്ദിയോടെ ദിവസത്തെ ഓർത്ത് മനസ്സിനെ ശാന്തമാക്കുക. ഇവയെല്ലാം ഉറക്കത്തിന് സഹായകരമായ ലളിതമായ ദിനചര്യകളാണ്. നല്ല ഉറക്കം ലഭിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയും ചിന്തകൾ തെളിമയാർജിക്കുകയും ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. ശരിയായ ഭക്ഷണം, കൃത്യമായ ഉറക്കസമയം, നിയന്ത്രിതമായ സ്ക്രീൻ ഉപയോഗം, ദിവസേന വ്യായാമം, യോഗ, പ്രാണായാമം, ധ്യാനം, പ്രകൃതിയോടുള്ള അടുപ്പം, ഇവയെല്ലാം ചേർന്നാണ് യഥാർത്ഥ മാനസികാരോഗ്യം രൂപപ്പെടുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഉറക്കവും മാനസികാരോഗ്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: കാർത്തിക് പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം കഥ തുടരുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്ര പാടിയത്. ചിത്രം സൈന്യം.

0: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
3: ഗ്രാമകേരളം.
4: സീതകളിക്ക് പുതുജീവൻ.
3: എത്രയെത്ര നാടൻ കലാരൂപങ്ങളാണ് പിന്നീടൊരിക്കലും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത വിധം കാലത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയത്. ആ കലാരൂപങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു ദശാബ്ദം മുൻപ് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരുന്ന കരടികളിക്ക് കൊല്ലം അരിനെല്ലൂരിലെ കലാസ്നേഹികൾ പുതുജീവൻ നൽകി. കൊല്ലം ജില്ലയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റൊരു നാടൻ ദൃശ്യകലാരൂപം കൂടി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. രാമായണ കഥയെ അടിസ്ഥാനമാക്കി നെൽവയലുകളിൽ പണിയെടുത്തിരുന്നവർ അവതരിപ്പിച്ചിരുന്ന സീതകളി നെൽകൃഷി കുറയുന്നതിനൊപ്പം കാലത്തിലലിഞ്ഞ് ഇല്ലാതെയായി. ഏതാനും വർഷം മുൻപ് പെരിനാട് ഗ്രാമത്തിലുള്ള ഒരു സംഘം കലാകാരന്മാർ സീതകളിയെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. വാമൊഴിയായി പ്രചരിച്ചിരുന്ന പാട്ടുകൾ ശേഖരിച്ചും കാണികളുടെ ഓർമ്മയിൽ നിന്ന് വേഷഭൂഷാദികളുടെ വിവരങ്ങൾ ശേഖരിച്ചും അവർ സീതകളിക്ക് പുതുജീവൻ നൽകുകയായിരുന്നു. ഇപ്പോഴത് എല്ലാ വർഷവും ഓണക്കാലത്ത് അവതരിപ്പിക്കുന്നു. വാൽമീകി രാമായണം, കമ്പരാമായണം, അധ്യാത്മരാമായണം എന്നിവയിൽ നിന്നാണ് സീതകളിയുടെ കഥാംശം എടുത്തിട്ടുള്ളത്. സീതാരാമന്മാരുടെ വനയാത്ര മുതൽ സീത ഭൂഗർഭത്തിൽ അന്തർധാനം ചെയ്യുന്നതുവരെയുള്ള കഥയാണ് അവതരിപ്പിക്കുന്നത്. ചിങ്ങത്തിലെ അത്തം മുതൽ കന്നിമാസത്തിലെ തിരുവോണ ദിനമായ 28-ാം ഓണം വരെ വീട് വീടാന്തരം കയറി സീതകളി നടത്തും. ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിലും പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലുമാണ് കളി നടത്തിയിരുന്നത്. ദേവീദേവന്മാർ വീട്ടിലെത്തുന്നതായി സങ്കല്പിച്ച് നിലവിളക്ക് കൊളുത്തിവെച്ച് കലാകാരന്മാരെ വരവേൽക്കും. ദ്രാവിഡ ശൈലിയിലാണ് ഈ കളിയുടെ ചുവടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടുകാരും മേളക്കാരും വേഷക്കാരും ഉൾപ്പെടെ 40-ഓളം കലാകാരന്മാർ ഒരു കളിയിൽ കാണും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാണ് വേഷഭൂഷാദികൾ ഒരുക്കുന്നത്. ഓലയും മുളയും കമുകുമൊക്കെ ഇതിനായി ഉപയോഗപ്പെടുത്തും. വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ വിളക്കിൽ തിരി തെളിച്ച് ഗണപതി സ്തുതിയോടെ കളിയാരംഭിക്കും. കുട്ടി ഗണേശനും പാർവതിദേവിയും നാൻ പാദം ഞാൻ എഴുതി കൊമ്പിടുന്നേൻ എന്ന് ആരംഭിക്കുന്നതാണ് ഗണപതി സ്തുതി. ലളിത കോമളമായ പദങ്ങളടങ്ങിയ പാട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. ചെണ്ടയും ഗഞ്ചിറയും മണിക്കട്ടയും മുളയും മറ്റും താളത്തിനായി ഉപയോഗിക്കുന്നു. കളിക്കാരിലെ ആശാനും മറ്റു കളിക്കാർക്കും പാരിതോഷികമായി വീട്ടുകാരിൽ നിന്നും നെല്ല്, വസ്ത്രം, പണം തുടങ്ങിയവ ലഭിക്കും. ഓണക്കാലമാകുമ്പോൾ വീട്ടിലേക്ക് വരുന്ന കരടി കളിക്കാരെയും സീതകളിക്കാരെയും മുടിയാട്ടം കളിക്കാരെയും ഒക്കെ വരവേൽക്കാൻ അന്നത്തെ ആളുകൾ പണവും അരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും കരുതി വയ്ക്കുമായിരുന്നു. എത്ര വൈകി ചെന്നാലും ഉറക്കമിളച്ച് വീട്ടുകാർ കാത്തിരിക്കുമായിരുന്നു. ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കാനും രേഖപ്പെടുത്തി സൂക്ഷിക്കാനും കേരള ഫോക്ലോർ അക്കാദമി നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയം തന്നെ. കൊല്ലത്തെ സ്കൂളുകളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് സീതകളി അരങ്ങേറി തുടങ്ങിയിട്ടുണ്ട്.
4: സീതകളിക്ക് പുതുജീവൻ. രചന VM രാജമോഹൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
6: അവൻ അനന്തപത്മനാഭൻ എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി വരികൾ എഴുതി മോഹൻ സിത്താര ചിട്ടപ്പെടുത്തി ചിത്രപാടിയത്.

0: കേരള ഹിന്ദി പ്രചാരസഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ചു പോരുന്നു.
1: മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയ ഗാനം, P. ഭാസ്കരന്റെ വരികൾ, ഉഷ ഖന്നയുടെ സംഗീതം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: തൊഴിൽ ദർശനം.
4: ഒഡീഷയിലെ ഭുവനേശ്വർ ആസ്ഥാനമായുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 1566 ഒഴിവുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സിലും വിവിധ ഡിവിഷനുകളിലുമായിരിക്കും പരിശീലനം. യോഗ്യത: പ്ലസ് ടു സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസ് വിജയം. ബന്ധപ്പെട്ട ട്രേഡുകളിൽ കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ITI. ട്രേഡുകൾ: ഫിറ്റർ, വെൽഡർ, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, കാർപ്പന്റർ, പെയിന്റർ, മെക്കാനിക്, സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ബ്ലാക്ക് സ്മിത്ത്, ഡ്രില്ലർ, ബ്രിഡ്ജ് ഇറക്ടർ, ഷീറ്റ് മെറ്റൽ വർക്കർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക് TMO, വയർമാൻ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, പതോളജി, സ്ട്രാങ്ക്, ഗ്രൈൻഡർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്. പ്രായം 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾ

0: ർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ് എന്നിവയും സർട്ടിഫിക്കറ്റുകളും വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrcbbs.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrcbbs.org.in. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അഡ്മിൻ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. അഡ്മിൻ അസോസിയേറ്റ് ഒഴിവ് 4. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ക്ലറിക്കൽ മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ക്ലറിക്കൽ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് ഒഴിവ് 3. യോഗ്യത: മാനേജ്മെന്റിലോ അല്ലെങ്കിൽ അനുബന്ധ വിഷയത്തിലോ ഉള്ള ബിരുദാനന്തര ബിരുദം. 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 16. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 175 ഒഴിവുണ്ട്. ISROയുടെ റിക്രൂട്ട്മെന്റ് ബോർഡായ ICRB മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. വിഷയങ്ങളും ഒഴിവും: ഇലക്ട്രോണിക്സ് 100, മെക്കാനിക്കൽ 53, കമ്പ്യൂട്ടർ സയൻസ് 22. യോഗ്യത: 65% മാർക്കോടെ തത്തുല്യ ഗ്രേഡോടെയോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസിൽ BE, BTech അല്ലെങ്കിൽ തത്തുല്യ ബിരുദം. പ്രായം 2026 സെപ്റ്റംബർ 16, 28 വയസ്സ് കവിയരുത്. പ്രായപരിധിയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 750 രൂപ. പരീക്ഷ എഴുതിയവർക്ക് 500 രൂപ തിരികെ ലഭിക്കും. റീഫണ്ട് ലഭിക്കേണ്ട ബാങ്ക് അക്കൌണ്ടിന്റെ വിവരങ്ങൾ അപേക്ഷാ സമയത്ത് നൽകണം. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിംഗ് മുഖേന ഓൺലൈനായി ഫീസ് അടയ്ക്കണം. JPG ഫോർമാറ്റിലുള്ള ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യണം. യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 16.
1: തൊഴിൽ ദർശനം.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന്.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
7: മലയാളത്തിലെ അക്ഷരമാല മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓരോ അക്ഷരത്തിൻ്റെയും ധ്വനിമൂല്യം അനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കാനും പഠിക്കണം. എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും കൃത്യത പാലിക്കുമ്പോഴാണ് ഭാഷ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. അക്ഷരങ്ങളുടെ ഉച്ചാരണ വൈകല്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഴ എന്ന അക്ഷരത്തെക്കുറിച്ചാണ്. ഉച്ചരിക്കുമ്പോൾ നാക്കിന് ഏറെ വഴക്കം വേണ്ടിവരുന്ന അക്ഷരമാണ് ഷകാരം. പഴുത്ത വാഴപ്പഴം കഴിച്ചു എന്ന് കൃത്യമായി പറയാൻ മലയാളിക്ക് കഴിയുന്നു. രായുടെ വികലമായ ഉച്ചാരണത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. പള്ളിക്കൂടത്തിൽ ഭാഷാശുദ്ധി പരിശോധിക്കാൻ വന്ന ഇൻസ്പെക്ടർ കുട്ടികൾ മഴയോട് മഴ എന്ന് പറയുന്നതിന് പകരം മയയോട് മയ എന്ന് പറയുന്നത് കേട്ട് അധ്യാപകനോട് കാരണം ചോദിച്ചപ്പോൾ തയക്കവും പയക്കവും അങ്ങനെ ആയിപ്പോയി എന്ന് മറുപടി പറഞ്ഞു. അത് കേട്ട ഇൻസ്പെക്ടർ എങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുവത്രേ. രായുടെ ഉച്ചാരണ വൈകല്യമാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത്.

0: രായുടെ ഉച്ചാരണം ഏറെ ശ്രദ്ധയോടെ നിർവഹിക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഉച്ചാരണത്തിൽ വൈകല്യം വരുത്തുന്ന മറ്റ് മൂന്ന് അക്ഷരങ്ങളാണ് സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച ഊഷ്മാക്കളായ ശ, ഷ, സ എന്നിവ. വിഷം വിഷമായും കഷണം കഷണമായും ഉപയോഗിക്കുന്നത് കേൾക്കാറുണ്ട്. നാടൻ ഭാഷയിലാണ് ഇവയുടെ ഉച്ചാരണം ഏറെ വികലമാകുന്നത്. ഷായ്ക്ക് പകരം ശ ഉപയോഗിക്കുന്ന രീതിയാണ് കൂടുതൽ കാണുന്നത്. ശ, ഷ, സ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലും പ്രയോഗത്തിനും ഏറെ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. സംസ്കൃത അക്ഷരമാലയിൽ നിന്ന് സ്വീകരിച്ച അധികാരവും ഘോഷയും മലയാളികൾക്ക് ഇപ്പോഴും ശരിയായ വിധം ഉച്ചരിക്കാൻ പ്രയാസമാണ്. മുഖം, മേഘം, രഥം, വധം, ഫലം, ഭരണി എന്നിവയുടെ ഉച്ചാരണം ശ്രദ്ധിച്ചാൽ ഇത് വ്യക്തമാകും. എന്നാൽ നിത്യസംഭാഷണത്തിൽ അവയുടെ ഉച്ചാരണം കൃത്യമായാലും പ്രശ്നമാണ്. പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പ്രഭാഷണം മറ്റും നിർവഹിക്കുന്ന വേളയിൽ അവയ്ക്ക് കൃത്യമായ ഉച്ചാരണം തന്നെ വേണം. തമിഴിൽ നിന്ന് സ്വീകരിച്ച 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളും മലയാളികൾക്ക് കൃത്യമായി ഉച്ചരിക്കാൻ അറിയാം. എന്നാൽ സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച അധികരവും ഘോഷിയും ഊഷ്മാക്കളും ശ്രദ്ധയോടെ ഉച്ചരിച്ച് ശീലിച്ചാൽ മാത്രമേ അവ കൃത്യമായി എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസമുള്ളവരുടെ സംഭാഷണത്തിൽ പോലും ഇപ്പറഞ്ഞ അക്ഷരങ്ങളുടെ ഉച്ചാരണം വേണ്ട വിധമാകുന്നില്ല. തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും അക്ഷരങ്ങൾ സ്വീകരിച്ചത് വഴി മലയാളികൾക്ക് ഭാരതത്തിലുള്ള ഭാഷകൾ മാത്രമല്ല ലോകത്തുള്ള മിക്ക ഭാഷകളും കൃത്യമായി ഉച്ചരിക്കാൻ കഴിയും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികൾക്ക് എത്താൻ കഴിഞ്ഞത് മലയാളത്തിൻ്റെ അക്ഷരമാലയുടെ ഉച്ചാരണവും പ്രയോഗവും തിരിച്ചറിഞ്ഞ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അത്ര പ്രാധാന്യമാണ് മലയാളത്തിൻ്റെ അക്ഷരമാലകൾ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം. കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: എസ് രമേശൻ നായർ എഴുതിയ വരികൾക്ക് കെ വി മഹാദേവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം രംഗം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കിയതിന് അംഗരാജ്യങ്ങളിലെ നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രൂപ്പിലെ 11 അംഗരാജ്യങ്ങളിലെയും 10 പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ചില അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. മാനവികതയെ ബഹുമാനിച്ച് വിവിധ ജനസമൂഹങ്ങളിൽ സൌഹൃദം സൂക്ഷിക്കുക പ്രധാനമാണെന്നും നിർമ്മിത ബുദ്ധിയടക്കം പുതിയ കാലത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാചരണം. കൊച്ചി നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ പി രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായ് ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, 2026 ഓഗസ്റ്റിൽ നിലവിൽ വന്ന രാജ്യത്തെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ശരിയുത്തരം, അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം, ഭോഗപുരം, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രമുഖ വിപ്ലവകാരിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ അല്ലൂരി സീതാരാമരാജു ആന്ധ്രാപ്രദേശിലെ ഗോത്രവർഗ ജനതയുടെ അവകാശങ്ങൾക്കായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് വിമാനത്താവളത്തിന് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പേരിട്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, 2026 ഓഗസ്റ്റിൽ നിലവിൽ വന്ന രാജ്യത്തെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ശരിയുത്തരം, അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം, ഭോഗപുരം, ആന്ധ്രാപ്രദേശ്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള,
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കേൾക്കാം കാലം സാക്ഷി.
2: ജി ഭാർഗവൻ പിള്ള നാടൻ കലാ ഗവേഷകനും എഴുത്തുകാരനുമായിരുന്ന ജി ഭാർഗവൻ പിള്ള 1933 സെപ്റ്റംബർ 13 പന്തളത്തിനടുത്ത് കുടശനാട് ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം 1966 ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. കണ്ടതും കേട്ടതും എന്ന ജനപ്രിയ പരിപാടിയുടെ രചയിതാവും റേഡിയോ അമ്മാവനുമായിരുന്നു അദ്ദേഹം. 1976 അസിസ്റ്റന്റ് എഡിറ്ററും 83 നാടൻ കലാവിഭാഗത്തിൻ്റെ പ്രൊഡ്യൂസറുമായി. അന്യം നിന്ന് പോകുന്ന നാടൻ കലകൾക്ക് ശക്തി പകരുന്നതിനായി നിരവധി രചനകൾ അദ്ദേഹം നടത്തിയിരുന്നു. കാക്കാരിശി നാടകം, പോറാട്ട് നാടകം, മതിലേരിക്കന്നി, മുത്തുമണികൾ, നാടോടി നാടകങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ചിലതു മാത്രം. 1977 കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളിൽ നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സീനിയർ ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി അവാർഡ്, രേവതി പട്ടത്താനം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2009 ഏപ്രിൽ 17 ജി ഭാർഗവൻ പിള്ള അന്തരിച്ചു.
3: നമ്മുടെ അനുഷ്ഠാന കലകൾക്ക് കാവ്യമീമാംസാകാരന്മാർ പറഞ്ഞു വെച്ച രസാനുഭൂതിയോ കാവ്യാനുഭൂതിയോ പകർന്നു തരാൻ കഴിവുണ്ടോ എന്ന് നാം ചിന്തിച്ചിട്ടില്ല. ഭക്തിദ്യോതകമായ കലയും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള അനുബന്ധ കലകളും എന്നുള്ള സ്ഥാനം മാത്രമേ പണ്ടു പണ്ടേ പാരമ്പര്യ കലകൾക്കുള്ളൂ. ഭക്തിരസം മനസ്സിൽ ഉദിക്കുന്നതിന് വേണ്ട പാട്ട്, താളം, ചിത്രങ്ങൾ, ദീപാലങ്കാരം, മന്ത്രതന്ത്രങ്ങൾ എല്ലാം ഭക്തിമയം. എന്നാൽ അവിടെ സമഗ്രമായ ഒരു കാവ്യം, ദൃശ്യ ശ്രവ്യ പ്രധാനമായ കാവ്യം തുളുമ്പി നിൽക്കുന്നുണ്ട്. പഞ്ചവർണ്ണപ്പൊടികളാണല്ലോ കളമെഴുത്തിന് ഉപയോഗിച്ചു വരുന്നത്. ചുവപ്പ്,

0: കറുപ്പ്, പച്ച, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങൾ. ഈ അഞ്ചു നിറങ്ങൾ തന്നെയും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള പ്രാചീന സങ്കല്പം മുതൽ നിറങ്ങളെപ്പറ്റിയുള്ള മനുഷ്യൻ്റെ പ്രതീകാത്മക ചിന്തകൾ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ പ്രകൃതി തന്നെയാണ് നിറങ്ങളുടെ ഏറ്റവും വലിയ ക്യാൻവാസ്. നീലാകാശം, സമുദ്രം, കാർമേഘങ്ങൾ, സൂര്യചന്ദ്രന്മാർ, അന്തിച്ചമ്മാനം, ഭൂമിയിലെ ഹരിതാഭമായ തരുലതകൾ, പുഷ്പങ്ങൾ, പുൽമേടുകൾ, എല്ലാം വിവിധ നിറങ്ങൾ തന്നെ. എല്ലാം പഞ്ചവർണ്ണങ്ങളോ അവയുടെ മിശ്ര സൗന്ദര്യങ്ങളോ ആണ്. ഈ വർണ്ണപ്രപഞ്ചമാണ് മനുഷ്യഹൃദയങ്ങളിലേക്ക് ആദ്യം നിറങ്ങളുടെ അനുഭൂതി പകർന്നത്. ആ വർണ്ണപ്രപഞ്ചത്തിൽ നിന്നും ഇന്ന് നാം പറയുന്ന അടിസ്ഥാന നിറങ്ങളായ പഞ്ചവർണ്ണങ്ങൾ തിരഞ്ഞെടുത്ത ആദ്യ കലാകാരൻ ആരാണ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ സുബ്രഹ്മണ്യനാണ് എന്ന് പുരാണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സുബ്രഹ്മണ്യൻ വരച്ച കളം മനുഷ്യൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ കാവ്യഭാവനയുടെ അവകാശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടെയോ ജീവിച്ചിരുന്ന മഹാനായ ഒരു കേരളീയ നാട്ടാശാന് കൊടുക്കാം. ഇതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് പ്രകൃതിയിൽ കേൾക്കുന്ന വിവിധ ശബ്ദങ്ങളുടെ പല സ്വരത്തിലും ശ്രുതിയിലുമുള്ള സംഗീതം. രണ്ടും കൂടി ആകുമ്പോൾ കണ്ണിനും കാതിനും വസന്തോത്സവമായി.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ജി ഭാർഗവൻ പിള്ളയുടെ ശബ്ദം.

0: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ബിന്ദു എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്, ഭർണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, പീറ്റർ റൂബന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
1: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡ്ഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡ്ഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
1: കേട്ടല്ലോ, വെഡ്ഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നമുക്ക് ചുറ്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർക്കായി ഈ മാസം 17 മുതൽ 19 വരെ ജില്ലാതല സിവിൽ സർവീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ സർക്കാർ ജീവനക്കാർ, ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ മുഖേന 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് എൻട്രികൾ സമർപ്പിക്കണം. എൻട്രി ഫോം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2331 7 2 0 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സാങ്കേതിക സർവകലാശാല പഠന വകുപ്പുകളിലെ ഒഴിവുള്ള MTech സീറ്റുകളിലേക്ക് അവസാനഘട്ട സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9496849501 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ ISRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA 1-ഉം 2-ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി PGDCF 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ DDTOA 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് DCA, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് CCLIS എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ ISRDയുടെ വെബ്സൈറ്റായ www.ihrd.ac.in പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23-ാം തീയതി വരെ, അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും 30-ാം തീയതി വരെ 200 രൂപ ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. 2026 ഡിസംബർ മാസത്തിൽ നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയ്ക്കായി പ്രത്യേക അനുമതി ആവശ്യപ്പെടുന്നവർ അപേക്ഷകൾ 23-ാം തീയതിക്ക് മുൻപും 200 രൂപ ലേറ്റ് ഫീ സഹിതം 30-ാം തീയതി വരെയും അതത് സ്ഥാപന മേധാവികൾ മുഖേന സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി അഭയ് ജോത്പുഖാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: 11:00 മുതൽ 12 മണിവരെ. സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: പൂജപുര ശ്രീ നാഗരികാവക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
5: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
4: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
5: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
4: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
9: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
10: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം, 1/1 ടാറ്റാ ടിയാഗോ കാർ, 2/1 ടിവിഎസ് ഇ സ്കൂട്ടർ, 3/1 റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
9: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
0: സമയം 8:30.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
13: നോവൽ സഞ്ചാരം.
14: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
15: കമ്പനി പടിക്കൽ വെച്ച് സുലൈമാൻ ചില അന്വേഷണങ്ങൾ നടത്തി. കുഞ്ഞിരാമൻ താമസിക്കുന്നത് ഇന്നയിടത്താണെന്ന് മനസ്സിലാക്കി അവർ അങ്ങോട്ട് നടന്നു. ഇടുങ്ങിയ ഒരു തെരുവ്, രണ്ടു വശത്തും കൊച്ചു കൊച്ചു വീടുകൾ. ആദ്യത്തെ വീട്ടിൽ ഒരു കൊല്ലനാണ്. അവിടെ ഒരു ഉല നിന്ന് തീ തുപ്പുന്നുണ്ട്. ഉള്ളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലും അമ്മയുടെ ശകാരവും കേൾക്കുന്നു. മുമ്പിൽ ഒരു ദീർഘകായനായ മനുഷ്യനിരുന്ന് കൂടം ഊക്കിൽ തല്ലുകയാണ്. സുലൈമാൻ അയാളോട് ചോദിച്ചു, കുഞ്ഞിരാമന്റെ വീട് ഏതാ? അവിടെ. മൂന്നാമത്തെ വീട് ചൂണ്ടിക്കാട്ടി. അവർ അങ്ങോട്ട് നീങ്ങി. വൃത്തികെട്ട ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങേയറ്റത്തെ വീടിന്റെ മുറ്റത്ത് നിന്ന് കുട്ടികൾ വട്ടമിട്ടിരുന്ന് മലവിസർജനം നടത്തുകയാണ്. ആ കുട്ടികളോട് മത്സരം നടത്തുന്നതുപോലെ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ആടും. മൂത്രത്തിന്റെ ഗന്ധം ആ മുറ്റത്തു നിന്ന് പൊന്തുന്നു. വ്രണങ്ങൾ തുടച്ച ശീലത്തുണ്ടങ്ങൾ ഒരു വീട്ടിന്റെ മുമ്പിൽ ചിതറിക്കിടക്കുന്നു. ശകാരങ്ങൾ, കുട്ടികളുടെ കരച്ചിൽ, മാന്തുന്ന വട്ടച്ചൊറികൾ, അഴുക്ക്, ദുർഗന്ധം. വിശ്വത്തിന് അസഹ്യമായി തോന്നി ആ അന്തരീക്ഷം. ഇവിടെ മനുഷ്യരാണോ എന്ന് തന്നെ സംശയിച്ചു. മൂന്നാമത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. സുലൈമാൻ അതിന്മേൽ മുട്ടി. വാതിൽ പകുതി തുറന്ന് ഒരു കൊമ്പൻ മീശക്കാരൻ തലകാട്ടി. തടിച്ച ഞരമ്പുകളും ഇളം ചുവപ്പ് കയറിയ വട്ടക്കണ്ണുകളും പുകയുടെ നിറവും കൂടി അയാളെ തികച്ചും ഭീകരനാക്കിയിരുന്നു. എല്ലാറ്റിലും ഭയങ്കരമായിരുന്നത് അയാൾക്ക് ഒരു പെൺകിടാവിന്റെ സ്വരമാണെന്നുള്ളതാണ്. അയാൾ ചോദിച്ചു, എന്താണ്?
16: കുഞ്ഞിരാമനില്ലേ?
17: ഇല്ല.
16: എവിടെ പോയി?
17: അറിയില്ല.
16: സ്ഥലത്തില്ലേ?
15: ഒരു നിമിഷം ആലോചിച്ച് അയാൾ മറുപടി പറഞ്ഞു,
17: ഇല്ല.
16: എവിടേക്ക് പോയിരിക്കുന്നു?
17: അറിയില്ല.
16: ഇന്ന് വരുമോ?

0: ഇല്ല.
1: നാളെ?
0: ഇല്ല.
1: എന്ന് വരുമെന്ന് ദയവായി പറയാമോ? അദ്ദേഹത്തിന്റെ സ്വന്തം ചില ആളുകൾ കാണാൻ വന്നിരിക്കുന്നു. മീശക്കാരൻ ഒരു സംശയദൃഷ്ടിയോടെ ആഗതരെ ഒന്ന് നിരീക്ഷിച്ചിട്ട് അന്വേഷിച്ചു.
0: എവിടെ നിന്നാ?
1: അയാളുടെ നാട്ടിൽ നിന്ന്. ഈ പറഞ്ഞത് വിശ്വമാണ്.
0: ശരി, മറ്റന്നാൾ ഉച്ചതിരിഞ്ഞിട്ടേ വരൂ.
1: ഇതുമറിയിച്ച് അയാൾ വാതിലടച്ചു. അടഞ്ഞ വാതിലിനു മുൻപിൽ വിശ്വനാഥനും സുലൈമാനും നിന്നു. പരസ്പരം നോക്കി ഇറങ്ങി നടന്നു. വിശ്വനാഥൻ ഈ വർത്തമാനം രാധയെ അറിയിച്ചപ്പോൾ അവൾ സ്വൽപ്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു,
0: ശരി കാക്കാം. കാക്കാതെ എനിക്ക് ഗതിയില്ല.
1: വിശ്വം ഒന്നും പറഞ്ഞില്ല. ദിവസം ഒന്ന് കഴിഞ്ഞു. പിറ്റേന്ന് സന്ധ്യയ്ക്ക് വിശ്വനാഥൻ പറഞ്ഞു, ഞാനൊന്ന് പുറത്തിറങ്ങി വരട്ടെ.
0: ഓ
1: രാധ, വേഗം തിരിച്ചു വരാം.
0: ഞാനും വരട്ടെ. ഇരുന്നും മടുത്തു.
1: ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഏകാന്തത തേടിയാണ് വിശ്വം പുറപ്പെട്ടത്. പക്ഷേ വരരുതെന്ന് പറയാമോ? വരൂ. അവർ പുറത്തേക്ക് കടന്ന് വാതിൽ ചാരി. രാധ ചിന്താധീനയായി പുറത്തേക്ക് നോക്കി. അവൾ ജനാലയുടെ ഒരരികു പറ്റിയിരുന്നു. വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് അവളെ കാണാൻ വയ്യ. അവൾക്ക് എല്ലാം കാണുകയും ചെയ്യാം.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മലയാളത്തിലെ 13-ാമത്തെ വ്യഞ്ജനാക്ഷരമാണ് ഡ. ടവർഗത്തിലെ 3-ാമത്തെ അക്ഷരമായ ഡ ഒരു മൃദുവാണ്. ഡയിൽ ആരംഭിക്കുന്ന മലയാളം വാക്കുകൾ കുറവാണെങ്കിലും ആംഗലേയ പദങ്ങൾ മലയാളത്തിലേക്ക് എഴുതാൻ ഡ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന 2 ഡകാര പുഷ്പങ്ങളെ പരാമർശിക്കുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
1: നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
2: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുകുജന്യ രോഗങ്ങളെ തടയാനാകുമോ? ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: വയലാർ എഴുതിയ വരികൾ ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി, പി സുശീല പാടിയത്. ചിത്രം നിഴലാട്ടം.

0: യൂറോപ്യൻ രാജ്യങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്നതും ഡ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരോടുകൂടിയതുമായ ഡാഫോഡിൽ, ഡാലിയ എന്നീ യൂറോപ്യൻ പൂക്കളെ പരാമർശിക്കുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതി മധുരത്തിൽ നമ്മൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
7: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
11: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഒ പി ഐ പി സേവനങ്ങൾ ലഭ്യമാണ്. ഒ പി സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
12: ഇന്നീ പരിപാടിയിൽ യോഗയിലെ ബന്ധയെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
13: ബന്ധ എന്നാൽ ദൃഢമാക്കുക, കെട്ടുക, നിയന്ത്രണത്തിലാക്കുക എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. യോഗശാസ്ത്ര പ്രകാരം ബന്ധ നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായ പ്രാണശക്തി ഉണർത്തി ഊർജ്ജസ്വലമാക്കി സൂക്ഷ്മ നാഡികളിലൂടെ കടത്തിവിട്ട് ഷഡാധാര ചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിവയിലൂടെ കടത്തി സഹസ്രാര പത്മത്തിൽ ലയിപ്പിച്ച് ശരീരബോധത്തെ ആത്മബോധത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടുക എന്നതാണ് ഉദാത്തമായ ലക്ഷ്യം. നമുക്കിനി മൂലബന്ധം എന്ന് പരിചയപ്പെടാം. നടു നിവർന്നിരിക്കുക, ഇരു കൈകളും ചിന്മുദ്രയിൽ വെക്കുക, അതായത് ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിമുട്ടിക്കുക. മൂലഭാഗം ഉൾപ്പെടെയുള്ള ഭാഗം ശ്വാസം ഉള്ളിലെടുത്തുകൊണ്ട് സങ്കോചിപ്പിക്കുക. കുറച്ചുനേരം അപ്രകാരം പിടിച്ചു നിർത്തിയതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് മൂലബന്ധം അയക്കാവുന്നതാണ്. പഞ്ചപ്രാണൽപ്പെട്ട അപാനവായുവിന്റെ സഞ്ചാരഗതി താഴേക്കാണ്. മൂലബന്ധം പരിശീലിക്കുന്നത് വഴി അപാനവായുവിന്റെ സഞ്ചാരത്തെ ബോധപൂർവം മൂളിലേക്ക് പ്രയോഗിപ്പിക്കുകയും സുഷ്മന നാടിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് മൂലാധാരത്തിൽ ഉൾക്കൊള്ളുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. എന്താണ് മൂലബന്ധത്തിന്റെ പ്രായോഗികമായ ഗുണങ്ങൾ? മൂലഭാഗത്തുള്ള പേശികൾക്കും നാടികൾക്കും ബലം ലഭിക്കുന്നു. മൂലക്കുരു, ഫിസ്റ്റുല, മലബന്ധം എന്നിവയ്ക്ക് ഗുണകരമാണ്. അടുത്തതായി ഉഡ്യാന ബന്ധ. ഉഡ് എന്നാൽ ഉണർവ്, പറക്കൽ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. കൈകൾ കാൽമുട്ടിൽ വയ്ക്കുക, ശ്വാസം സാവധാനം വിടുകയും എടുക്കുകയും ചെയ്തതിനു ശേഷം വയർ ഉള്ളിലേക്ക് വലിക്കുക. കുറച്ചുനേരം ഈ നില തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് ഉദരം പൂർവ്വസ്ഥിതിയിലാക്കാവുന്നതാണ്. എന്താണ് ഉഡ്യാന ബന്ധത്തിന്റെ ഗുണങ്ങൾ? ഊർജ്ജസ്വലത ഉണ്ടാവുന്നു, സ്ത്രീജന്യ രോഗങ്ങൾക്ക് ഗുണകരമാവുന്നു, ഫെർട്ടിലിറ്റി, ഗർഭാശയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ മാർഗമാണ് ഉഡ്യാന ബന്ധ. അടുത്തതായി ജാലന്തര ബന്ധ. ജാലന്തര ഹൃദയ ബന്ധേ കണ്ട സങ്കോചലക്ഷണേ സപ്യൂഷം പതക്നീയ നചവായു

0: പ്രഭുവത്യതേ യോഗ കുണ്ടലിനി ഉപനിഷത്. സാവധാനം നടുനിവർന്നിരിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് സങ്കോചിപ്പിക്കുക, അതായത് താടി താഴ്ത്തി വെക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തന്നെ തല നിവർത്താവുന്നതാണ്. എന്താണ് ഇവയുടെ ഗുണം? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് വഴി ഗോയിറ്റർ പോലുള്ള രോഗങ്ങൾക്ക് ഗുണകരമാണ്. തലയിലേക്ക് രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാൽ ബുദ്ധി, ഓർമ്മ എന്നിവയ്ക്ക് ഗുണകരമാവുന്നു. ഈ മൂന്ന് ബന്ധങ്ങൾ, അതായത് മൂലബന്ധ, ഉഢ്യാനബന്ധ, ജാലന്തരബന്ധ എന്നിവ ഒന്നിച്ചു ചെയ്യുന്നതിനെ മഹാബന്ധ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അന്തസ്രായ വ്യവസ്ഥകളെയും നാഡീവ്യവസ്ഥകളെയും ഉത്തേജിപ്പിക്കുവാൻ ഇത്തരം ബന്ധ നമ്മളെ സഹായിക്കുന്നു.
1: യോഗയിലെ ബന്ധയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
6: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
8: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
10: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. BEd-ന് തുല്യമായ ആചാര്യ കോഴ്സ്, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
11: അമൃതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനവരികൾ കൈതപ്രം, സംഗീതം M. ജയചന്ദ്രൻ.

ഹരിനാരായണൻ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, അർജുൻ കൃഷ്ണ, നിത്യമാമൻ, സിയാവുൽ ഹക്ക് എന്നിവർ പാടിയത്. ചിത്രം സൂഫിയും സുജാതയും.

ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ മുതൽ 9:30 വരെ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000 രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1961 മുതൽ 1970 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിനു വേണ്ടി അഭയദേവ് വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, കമുകറ പുരുഷോത്തമൻ പാടിയത്.

പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി, എസ് ജാനകി, രേണുക എന്നിവർ പാടിയത്. ചിത്രം തുറക്കാത്ത വാതിൽ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും

0: പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ജോബിന്റെ സംഗീതത്തിൽ LR ഈശ്വരി പാടിയ ഗാനം, ചിത്രം റോസി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് P. ഭാസ്കരൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ഭർത്താവ് എന്ന ചിത്രത്തിന് വേണ്ടി എല്ലാർ ഈശ്വരി പാടിയത് പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം. ചിത്രം ഓമനക്കുട്ടൻ. പാടിയത് എ എം രാജ.

0: ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10:00.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുംബൈയിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന ജീവിതം ആഘോഷിക്കാനും 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താനുമാണ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ പ്രചാരണ പരിപാടി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ൽ നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച ചർച്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കുന്ന അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. ആദർശത്തിൽ അടിയുറച്ചു നിന്ന് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു PP മുകുന്ദനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. കണ്ണൂർ പേരാവൂരിൽ PP മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ച് ഏക് പേട് മാക്കേ നാം രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷതൈകൾ നട്ട് ക്യാമ്പയിന്റെ ഭാഗമായി. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടിലും നടത്തും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 120-ൽ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും ഉണ്ടാകും. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കൾ. ജൂനിയർ മിക്സഡ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം കേരള ഹിന്ദി പ്രചാരസഭയുടെ സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡോക്ടർ ബി മധുവാണ് ജീവിതാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൽ 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് പൂനെ ഐ എൻ എയിൽ നടന്ന നാഷണൽ

0: ഇന്റഗ്രേഷൻ കൌൺസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട്. 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഹിന്ദി ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 ഫിജിയിൽ വെച്ച് നടന്ന ലോക ഹിന്ദി സമ്മേളനത്തിൽ വേൾഡ് ഹിന്ദി പുരസ്കാർ നൽകി ആദരിക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. തന്റെ സമ്പന്നമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ഹിന്ദി ഭാഷാ പ്രചാരണ രംഗത്തെ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അഡ്വക്കേറ്റ് ബി മധുവിനെ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം
0: സാർ. എവിടെയാണ് ജനിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഹിന്ദിയോട് ഇത്തരം താല്പര്യം വരാനുള്ള ഒരു കാരണം, ആ ഒരു പശ്ചാത്തലത്തിനെ കുറിച്ച് പറയാമോ?
1: ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തിരുമലയിലുള്ള ഒരു മങ്കാട് സ്കൂൾ എന്ന് പറയും, പഴയകാലത്തെ ഓലമേഞ്ഞ സ്കൂളുണ്ടല്ലോ, ഇന്നത് നോസ്റ്റാൾജിയാണ് നമുക്ക് ഓർമ്മിക്കുമ്പോൾ. ആ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുമലയിലുള്ള കെ എസ് എബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയാണ്. ഇപ്പോൾ അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂൾ വിദ്യാഭ്യാസമെല്ലാം. പ്രീ ഡിഗ്രി എം ജി കോളേജാണ് പഠിച്ചത്. ഒരു അഭിമാനമായിട്ടാണ് പറയുന്നത്, മോഹൻലാലും ഞാനും ഒക്കെ ഒരേ സമയത്ത് പഠിച്ചിരുന്നതുകൊണ്ട്. അദ്ദേഹം ഫോർത്ത് ഗ്രൂപ്പും ഞാൻ തേർഡ് ഗ്രൂപ്പുമായിരുന്നു എം ജി കോളേജിൽ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു, ഫിലോസഫി ആയിരുന്നു. കരിവട്ടം ക്യാമ്പസിൽ എം എ ഹിന്ദിക്ക് പഠിച്ചു. ആ സമയത്താണ് ഇവിടെ കലാഹിന്ദി പ്രചാര സഭയിൽ തന്നെ ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടി ഹിന്ദി പ്രചാരകനാകാനായിട്ട്. ഇപ്പോൾ ഹിന്ദി ക്ലാസ്സുകളെല്ലാം തന്നെ വെക്കേഷൻ സമയത്താണ് സാധാരണ നടത്താറുള്ളത്. ഞാൻ എസ് എൽ സി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആ സമയം ഒരു പ്രവേശം പോലും പഠിക്കേണ്ട അവസരം കിട്ടി. അങ്ങനെ പ്രവേശിച്ച് ഭൂഷൺ സാഹിത്യാചാര്യം കഴിഞ്ഞു. സാഹിത്യരത്നം അന്ന് നമ്മുടെ നാട്ടിൽ വലിയ വിലയും നിലയുമുള്ള ഒരു ഡിഗ്രി ആയിരുന്നു. അലഹബാദ് ഹിന്ദി വിശ്വവിദ്യാലയം നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്ന് ഭാരതത്തിലെ എം എക്ക് തുല്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അംഗീകാരം പോയി കഴിഞ്ഞു. സാഹിത്യരത്നവും കഴിഞ്ഞിട്ട് കേരള ഹിന്ദി പ്രചാര സഭയിൽ 1983 പ്രചാരകനായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്.
0: വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദി ഇഷ്ടവിഷയമായിട്ട് പഠിച്ചതാണോ?
1: ആ ഇഷ്ടവിഷയമായിട്ട് പഠിക്കാൻ കാരണം, ഇടയ്ക്ക് കുറച്ചു കാലം ഞാൻ ഈ ബോംബെയിലൊക്കെ ഇച്ചിരി കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദി സംസാരിച്ചപ്പോൾ ഹിന്ദിയോടുള്ളൊരു സ്വാഭാവികമാണല്ലോ, പ്രാമുഖ്യം വർദ്ധിക്കുകയും. അങ്ങനെയാണ് ഹിന്ദി പഠിക്കുവാനായിട്ടുള്ള താല്പര്യം. അങ്ങനെ പ്രവേശിച്ചും ഭൂഷണും സാഹിത്യാചാര്യം കഴിഞ്ഞു, സാഹിത്യരത്നവും കഴിഞ്ഞു. ഇപ്പോഴാണ് ഇതൊരു അവസരമാണ്, കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകന്മാർക്ക് ഹിന്ദി ക്ലാസ്സുകൾ നടത്താനുള്ള യോഗ്യതയായിട്ട് അംഗീകരിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, പ്രചാരക്ഷിപ്പും. അത് അന്നത്തെ കാലത്തൊരു ജീവിതം മാർഗം കൂടെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് 100-150 കുട്ടികളാണ് ഹിന്ദി പഠിക്കാനായിട്ട് വരുന്നത് സ്കൂൾ അടയ്ക്കുന്ന കാലഘട്ടത്തിൽ. അങ്ങനെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 90 ജോലി ലഭിച്ച് ഞാനിങ്ങനെ സൈന്യത്തിലേക്ക് പോകുന്നതൊക്കെ. 20 വർഷക്കാലം അവിടെ ഉണ്ട്. അപ്പോഴും ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് തന്നെയാണ് ഞാൻ ലീവിൽ വരുന്നത്. സ്വന്തമായിട്ട് ഹിന്ദി വിദ്യാലയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാലയത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ഇഷ്ട കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെക്കേഷനൊക്കെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു.
0: LLB ഏത് സമയത്തായിരുന്നു?
1: ഇവിടെ ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ചേർന്ന സമയത്തായിരുന്നു എനിക്ക് ജോലി പ്രവേശനം കിട്ടിയത്. ആദ്യത്തെ സർവീസ് എന്ന് പറഞ്ഞത് കാശ്മീരിലായിരുന്നു, ഉറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെയായിരുന്നു 3 വർഷക്കാലം. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നത് ഗാന്ധിനഗറായിരുന്നു. അപ്പം ഞങ്ങളുടെ യൂണിറ്റിനോട് ചേർന്ന് 1 കിലോമീറ്റർ വ്യത്യാസമില്ല, അവിടെ ഡോക്ടർ അംബേദ്കറിന്റെ പേരിലൊരു ലോ കോളേജുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് മൈഗ്രേഷൻ എല്ലാം മേടിച്ചിട്ട് അവിടെ പോയി. പക്ഷെ അന്നത്തെ കാലത്ത് ആർമിയിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. CO ഒരു മലയാളിയായിരുന്നു, അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അപേക്ഷിച്ചു, പുള്ളി റെക്കമെൻഡ് ചെയ്തു, അങ്ങനെ പെർമിഷൻ കിട്ടി. അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻ്റായി മാറി ലോ കോളേജിൽ. ഈവനിങ് സ്റ്റുഡൻ്റാണ്, അപ്പം ജോലിക്ക് തടസ്സം വരാത്ത രീതിയിൽ പഠിക്കാനുള്ള അനുവാദമാണ് തന്നത്. അങ്ങനെ 3 വർഷം കംപ്ലീറ്റ് ആകുന്ന മുമ്പ് തന്നെ വീണ്ടും എഗെയിൻ പോസ്റ്റിംഗ് ആയി. പക്ഷെ ലീവ് എടുത്ത് വീണ്ടും അവിടെ വന്ന് പരീക്ഷ എഴുതുകയൊക്കെ ചെയ്ത് അങ്ങനെ ആണ് ആ 3 വർഷം. ഇവിടുത്തെ പോലെ അല്ല, അവിടെ സെമസ്റ്റർ സിസ്റ്റമാണ്. ഓരോ 6 മാസവും കഴിയുമ്പോഴും ആ സെമസ്റ്ററിലുള്ള മുഴുവൻ പാസ്സായാൽ മാത്രമേ അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞു വന്നപ്പോൾ ഉടൻ തന്നെ ഇവിടെ എൻറോൾമെന്റ്
0: പ്രാക്ടീസ് തുടങ്ങി.
1: 10 വർഷം പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുവിധം തെറ്റില്ലാത്തൊരു വക്കീലായപ്പോഴാണ് ഇവിടെ ഇലക്ഷനാണ്. ഇത് ഹിന്ദു പ്രചാരസഭയിൽ ഇലക്ഷനാണ്. പ്രചാരകരിൽ തന്നെ 20 വർഷം പൂർത്തിയായിട്ടുള്ള പ്രചാരകർക്ക് ഓട്ടവാശം ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഓട്ടവാശം കിട്ടിയൊരു പ്രചാരം എന്നതിലേക്ക് മത്സരിച്ചു, 2 പ്രാവശ്യം തോറ്റു, 3rd ജയിച്ച് സെക്രട്ടറിയായി.
0: ഇപ്പോൾ എത്ര വർഷമായിട്ട്?
1: ഇപ്പോൾ 7.5 വർഷം കഴിഞ്ഞു, 2nd ടേൺ ഓവറും കഴിഞ്ഞു.
0: അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ 20 വർഷക്കാലം റിലീജിയസ് ടീച്ചറായിട്ടാണ് സാർ സേവനം അനുഷ്ഠിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷയും പല പല മതവും വിശ്വാസങ്ങളും അങ്ങനെ പല ആൾക്കാരാണ്. അതിന്റെ എല്ലാം കൂടെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി അവരോടും റിലീജിയസ് ടീച്ചറായിട്ട് നാഷണൽ ഇന്റഗ്രേഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവണമല്ലോ.
1: ആർമി എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, നമുക്ക് പരസ്യമായിട്ടൊരു വെല്ലുവിളി ഉണ്ടാകത്തില്ല. അവിടെ വന്നിട്ട് ഈ കമാൻഡിംഗ് ആണ്. കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആജ്ഞാപിക്കുക, അനുസരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ചിന്താഗതികൾ കടന്നുകൂടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് ആർമി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ചോയ്സ് ഇല്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ മതപരമായ ചിന്തകളോ വേർതിരിവുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രം ശിഥിലമായി പോകും. രാജാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ ഇത് ധർമ്മഗുരു എന്ന് പറഞ്ഞ് രാജാവിനെ ഉപദേശിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് പിന്നീട് മാറിയിട്ടാണ് ഈ പറഞ്ഞ റിലീജിയസ് ടീച്ചർ, ഒരു ഇൻഫൻട്രി യൂണിറ്റിന് ഒരു റിലീജിയസ് ടീച്ചർ എന്നുള്ളതാണ്. അപ്പം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ഭാഷകളാണ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതപരമായ ചിന്തകളുള്ളവരാണ്. അവരെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു മന്ത്രി പരേഡ് എന്ന് പറയും. സാധാരണ നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇപ്പോ ഭഗവത്ഗീതയിൽ ഇന്ന കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ബൈബിളിൽ എന്ത് പറയുന്നതിനെ കുറിച്ച് സമാനമായ ഉദ്ധരണികൾ, അതുപോലെ ഖുറാനിലായാലും ശരി, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ഇതൊരു ഡ്രില്ലാണ്. ആർമിയുടെ കീഴിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ടൊരു സമയമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ സൺഡേ ആകാം, ട്യൂസ്ഡേ ആകാം, ഏതെങ്കിലും ഒരു മണിക്കൂർ പരേഡ്, അത് പരേഡ് എന്നാണ് പറഞ്ഞത്. അപ്പം അത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ടും വന്നിരിക്കണം. ടോപ് ടു ബോട്ടം. അപ്പോൾ അതിനകത്ത് കമാൻഡിങ് ഓഫീസർ മുതൽ താഴെയുള്ള എല്ലാവരും എന്ത് ജോലി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അതിനുള്ള സമയമായിരിക്കും കണ്ടെത്തുന്നത്. മിക്കവാറും ഞായറാഴ്ച രാവിലെ 9 മണിക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം 7 മണിക്കായിരിക്കും ആ ഒരു മണിക്കൂർ പരേഡിന്. അന്ന് അവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാത്ത രീതിയിൽ അവരുടെ മനസ്സിനകത്ത് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, സ്നേഹം, പിന്നെ തന്റെ ഡ്യൂട്ടി എന്നതൊരു വലിയൊരു സത്യസന്ധമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് മതവിശ്വാസിയാണെങ്കിലും ശരി, രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടുമ്പോൾ ആ സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് തയ്യാറായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നവൻ ഏത് മതത്തിലുള്ളവനാണെന്നോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരനാണെന്നോ ഏത് ഭാഷക്കാരനാണെന്നോ നല്ല ചിന്ത, അവന്റെ ഡ്യൂട്ടി അതാണ് ഫസ്റ്റ്. ആ സമയത്ത് ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ അയാളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ. ആ തരത്തിലേക്കുള്ളൊരു ചിന്ത ഈ പറഞ്ഞ ഓരോ സൈനികന്റെയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇത് മാത്രമല്ല, ഈ ഫീൽഡ് എന്ന് പറഞ്ഞ കടുത്ത ഫീൽഡുകളുണ്ടല്ലോ. ഇപ്പോൾ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്, ഹൈ ആൽറ്റിറ്റ്യൂഡ് ഉണ്ട്, ഏകാന്തമായ സമയങ്ങൾ, ഒരു 8 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഭ്രാന്തെടുക്കുന്ന അവസരങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കുള്ള സമയങ്ങളിലും അവരെ കാണുകയും അവരെ ഉപദേശിക്കുകയും, അതുപോലെ പലരും മാനസികപരമായ ഇപ്പോൾ കുടുംബ പശ്ചാത്തലങ്ങൾ പലർക്കും ഉണ്ടാവും, എവിടെ ഇരുന്നാലും സൈനികനായാലും ശരി തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഉപദേശിക്കുകയും അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ 20 വർഷക്കാലം 7.5 വർഷം കാശ്മീരിൽ സർവീസ് ചെയ്തു. അതിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന സ്ഥലമാണ്. ഒന്ന് ഉറി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ 84-85 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു കാശ്മീരിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൂടാൻ കാരണം. അതുവരെ അത്ര വലിയ പ്രശ്നമില്ല, ശാന്തമായിട്ട് ഏത് സൈനികനും ഏത് സിവിലിനും സിവിൽ ബസ് പിടിച്ച് ഈ പറഞ്ഞ കാശ്മീരിൻ്റെ ഏത് അറ്റത്തും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 84-85 മുതലാണ് അത് മാറി റെസ്ട്രിക്ഷനായതും പിന്നെ പോകാൻ പറ്റാത്തൊരൊക്കെ അവസ്ഥയിലായത്. എഗൈൻ വീണ്ടും പോയത് കിരൺ സെക്ടർ എന്ന് പറയും, അത് ഹൈ ആൽറ്റിറ്റ്യൂഡ് ആണ്. ഹൈ ആൽറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 9,000 അടിക്ക് മുകളിലുള്ള എല്ലാ ഹൈ ആൽറ്റിറ്റ്യൂഡ് കണക്കാക്കുന്ന അവിടെ 8-9 മാസവും മൈസാണ്, 16-18 അടിയോളം മൈസുകൾ വീഴുന്ന സ്ഥലങ്ങളാണ്. 6-7 മാസക്കാലം ടിൻ ഫുഡും ഒക്കെ കഴിച്ച് കഴിയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടുന്ന സ്ഥലങ്ങളാണ്. കാരണം മാനസികപരമായി ഇവരെല്ലാം തന്നെ വിഭ്രാന്തി ഉണ്ടാക്കുന്നൊരു അവസ്ഥയിലേക്കാണ് ഈ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ കേട്ടുണ്ട്, പത്രങ്ങളിൽ കണ്ടു, സൈനികൻ സൈനികനെ വെടിവെച്ചെന്നോ അല്ലെങ്കിൽ മേലധികാരി വെടിവെച്ചെന്നൊക്കെ വരുന്നത് അവരുടെ മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടതായി മാറും. പി സ്റ്റേഷനിൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടില്ല. അവിടെ സാധാരണ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഫാമിലി വയ്ക്കാം, കുട്ടികളുണ്ടാകും, ഒക്കെ അവർ പ്രത്യേക ശൈലിയാണ്. അല്ല, അവർ ഫ്രീ ടൈമിന് അവർക്ക് മറ്റ് എൻ്റർടൈൻമെൻറ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങൾ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതാണ്. അപ്പോൾ കിരൺ സെക്ടർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ആ കിരൺ സെക്ടർ 2 വർഷമേ ഉള്ളൂ, ഈ 2 വർഷത്തിൽ കൂടുതൽ ഒരു സൈനികൻ അവിടെ കൊടുക്കത്തില്ല. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട ജവാന്റെയൊക്കെ മരണങ്ങളൊക്കെ കാണുവാനും എൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ് അവരെയൊക്കെ തിരിച്ച് ഐഡന്റിഫൈ ചെയ്യുവാനും. അന്നത്തെ കാലത്ത് ഈ വീട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു ജവാനെ വിളിച്ചിട്ട് അയാളെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് ഇത് ചെയ്യുകയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് വീട്ടിലെത്തിക്കുന്നതൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാണ് എൻ്റെതായിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് 20 വർഷത്തിനകത്ത്.
0: ഇപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഏത് പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി സോങ് എന്നുണ്ട്, രാജ് കപൂർ അഭിനയിച്ച മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അല്ലെ, ജാനേ കഹാം ഗീവദ്ദീൻ ഓദീൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഹസ്രത് ജയ്പൂരിയാണ് എൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. മ്യൂസിക് ശങ്കർ സിംഗ് രഘുവംശി എന്ന് പറഞ്ഞ ആളാണ്. മുകേഷാണ് അത് ആലപിച്ചിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്നൊരു ആനന്ദം, ഒരു പ്രത്യേകതയാണത്.

0: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
6: ഇപ്പൊ സാർ, അവിടുന്ന് VRS എടുക്കേണ്ട അല്ലെങ്കിൽ പ്രീമച്യൂർ റിട്ടയർമെന്റിന് ചിന്തിക്കാനുള്ള കാര്യം എന്തായിരുന്നു?
7: ഒന്ന്, അമ്മയുടെ ഒരു അനാരോഗ്യം. ഞാൻ ഒരാളെ ഉള്ളൂ, ഒരു മകനെ ഉള്ളൂ. പിന്നെ രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത്. അപ്പൊ മൂത്ത മകൾ ആ സമയത്ത് +2 എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടൊരു ബന്ധവും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒക്കെ വേണം. അതിനേക്കാൾ ഉപരി സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ള അത്യാർത്ഥിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തെ സർവീസ് കഴിഞ്ഞപ്പോൾ മുതൽ എഴുതി കൊടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ ഈ പറയുന്ന തസ്തികയ്ക്ക് യൂണിറ്റ് കമാൻഡിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ റെജിമെന്റിനോ അധികാരമില്ല. അത് ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് വേണം. അപ്പോൾ എപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്ത് ഇവിടുന്ന് അയക്കും, അവിടുന്ന് തിരിച്ചു വരും. കാരണം ഈ വേക്കൻസികൾ അപ്പോഴും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം നികത്താനുള്ള വേക്കൻസി ഉള്ള സമയത്ത് ഇതേപോലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരാൾ പോവുക എന്ന് പറഞ്ഞാൽ ആർമിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രീമച്യൂറായിട്ടുള്ള ഒരു ഡിസ്ചാർജ് അവർ അംഗീകരിക്കാതായി. അങ്ങനെ 5 വർഷവും ട്രൈ ചെയ്തു. എല്ലാ വർഷവും ഇതേപോലെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കമാൻഡിംഗ് ഓഫീസർ 2 വർഷത്തേക്ക് മാറും. അങ്ങനെ അവസാനം ആർമിയുടെ കീഴിൽ തന്നെ ഉള്ള

0: വേറൊരു സെക്ഷൻ ഉണ്ട്, കാശ്മീരിൽ മാത്രം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അർദ്ധ സൈനിക ഭവം എന്ന് വേണമെങ്കിൽ പറയാം. RR എന്ന് പറയും, രാഷ്ട്രീയ റൈഫിൾ എന്ന് പറയും. ഈ പ്രദേശത്തിന്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ജോലികൾ നിർവഹിക്കാൻ വേണ്ടി വിനിയോഗിക്കപ്പെട്ട ഒരു ബറ്റാലിയനാണ് RR എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു RR എനിക്ക് പോസ്റ്റിംഗ് ഒന്നുമില്ല ആ സമയത്ത്. അവിടെ പോയപ്പോഴും രണ്ടു വർഷം കഴിയുമ്പോൾ കമാൻഡിംഗ് ഓഫീസർ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്ത് സഹായമാണോ ചെയ്യാമെന്ന് പറയും. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ജനറൽ സ്റ്റാഫ് അവിടെ വിസിറ്റ് വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്, നിന്റെ യൂണിറ്റിലേക്ക് ആള് വേണ്ട, ഞാൻ സഫർ ചെയ്തോളാം, തയ്യാറാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വന്നാൽ ഞാൻ പറഞ്ഞുവിടാം, അതേപോലെ ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് സാങ്ഷൻ ആയത്. വന്ന പിന്നെ ഭാഗ്യത്തിന് വന്ന് ഞാൻ March 31 അവിടെ നിന്ന് ഔട്ടാവുന്നു. മെയിൽ ഇവിടെ എൻറോൾ വന്നു, ആ എൻറോൾ ചെയ്തു, അങ്ങനെ അവർക്ക് വക്കീലായി.
1: അപ്പൊ ഒരു അഭിഭാഷകൻ എന്നുള്ള ജീവിതം തുടങ്ങുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും പഠിച്ചതിന് ശേഷം ഒരു വലിയ ഇടവേള ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോ ആയിരിക്കുമല്ലോ പിന്നെ രണ്ടാമത് ഹിന്ദി പ്രചാര സഭയുടെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ അഭിഭാഷകൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു?
0: സത്യസന്ധമായ ഒരു കാര്യം, പഠനം കൊണ്ട് ആരും അഭിഭാഷകനാകത്തില്ല. നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് ശരിയാണ്, അത് യഥാർത്ഥത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. നല്ലൊരു സീനിയറായിട്ടുള്ള ഒരു വക്കീലിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴോ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ മാത്രമേ അത് കിട്ടത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം സ്കൂൾ മുതൽ പഠിച്ചു വന്ന ഒരാളാണ് അന്ന്. അയക്കന്ന് ആ സമയത്തേക്ക് ഞാൻ സർവീസ് കഴിഞ്ഞ് വന്നപ്പോൾ 35 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. തിരുവനന്തപുരം ബാറിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ അവസരം കിട്ടി. മിക്കവാറുള്ള എല്ലാ കേസുകളും അദ്ദേഹത്തിന് പകരം അദ്ദേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ സാധാരണ ആരും അങ്ങനെ താല്പര്യം കാണിക്കത്തില്ല വക്കീലന്മാരുടെ ഇടയിൽ, കാരണം ഇതൊരു ജോലിയുടെ ഭാഗമാണ്. കാരണം സത്യം, ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ശരിക്കൊരു വക്കീലാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വന്ന് ഇവിടെ വന്നത്. ഇപ്പോഴും ഓഫീസുണ്ട്, എന്റെ സീറ്റും അവിടെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ പോകും, പക്ഷേ ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
1: ഈ അഭിഭാഷക ജീവിതത്തിനിടയ്ക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോകാം, ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി, നല്ലൊരു പ്രൊഫഷനാണ്, എനിക്ക് അതിൽ വളരെയധികം സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: അഭിഭാഷക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്റെ കൂടെ ഉള്ളവർ പറയും നീ വക്കീലാകാൻ യോഗ്യനല്ലെന്ന് പറയും. കാരണം ഫാമിലി കേസുകളാണ് കൂടുതലായിട്ട് വരുന്നത് ആ സമയത്ത്. സിവിൽ കേസും ക്രിമിനൽ കേസൊക്കെ വർഷങ്ങളോളം തീരാനൊക്കെ, സിവിൽ കേസൊക്കെ ഒരുപാട് സമയങ്ങളെടുക്കും. നിയമത്തിന് പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുകൂടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവും. സത്യസന്ധമായ ഒരു ഫാക്റ്റാണത്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഫാമിലി കേസിൽ രണ്ടു ഭാഗത്ത് നിൽക്കുന്നവരുടെയും ധാരണ അവരുടെ ഭാഗം ജയിക്കണം എന്നുള്ളതാണ്. എന്റെ അടുത്ത് വരുന്ന കക്ഷികളെ കാണുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എന്റെ മകളെ കുറിച്ചാണ്. എന്റെ മകളുടെ നാളെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ ഒരാൾ കുറ്റക്കാരനായിരിക്കും, ഒരാൾ കുറ്റക്കാരനല്ലായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേരുടെയും വാശിയും രണ്ടുപേരുടെയും വീട്ടുകാരുടെ നിർബന്ധത്തിന്റെയും അവരുടെ പിടിവാശിയും ഉണ്ടായിരിക്കാം, ഇവർ നിരപരാധികളായിരിക്കാം. ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നോ രണ്ടോ കേസ് ഒഴിച്ച് ബാക്കി വന്ന കേസുകളെല്ലാം തന്നെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് അതെന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടുള്ള അവസരങ്ങളാണ്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: മലയാളത്തിൽ തന്നെ പല സിനിമകളിലും ധാരാളം ഹിന്ദി പാട്ടുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് കാശ്മീരുമായിട്ട് ബന്ധമുള്ള ഒരു പാട്ടാണ് കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമയില് കുദാസേ മന്നത്തേ മരി. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കാണുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുള്ളൂ. പഴയ കാലത്തെ കാശ്മീരിനെ കുറിച്ച് അതെനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു പാടുന്ന ഒരു പാട്ടാണ്. മ്യൂസിക്കും ലിറിക്സും ഒരാൾ തന്നെയാണ്, സജിത് പ്രകാൻ എന്ന് പറഞ്ഞ ആളാണ്. കൈലേഷ് ഖേർ എന്നാണ് അദ്ദേഹമാണ് പാടിയിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ അവിടെ സർവീസ് ചെയ്തവർക്ക് കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പഴയ കാലത്തെ ആ പൂന്തോട്ടങ്ങളും ആ തടാകവും കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു ലോകരാഷ്ട്രങ്ങളൊന്നും ഞാൻ അധികം പോയിട്ടില്ല എങ്കിൽ പോലും പറയുന്നതും എന്റെ അനുഭവത്തിലും പറഞ്ഞൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ്. ചെറിയ ചില പ്രശ്നങ്ങളും കൊണ്ട് അവിടെ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന്റെ കിരീടം തന്നെയാണ് കാശ്മീർ. സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമാണത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ആ ഒരു സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന മിങ്ങലാണ് എനിക്ക് എന്റെ പഴയ കാശ്മീരിനെ എനിക്ക് തിരിച്ചു തരുമെന്നുള്ളതാണ്. അത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പാട്ടാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടർന്നു കേൾക്കാം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495

0: 9643 2 1 അല്ലെങ്കിൽ 9496 5 5 6 3 2 1 മറ്റൊരു നമ്പർ 9496 5 9 6 3 2 1. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,125 രൂപ, പവന് 113,000 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
5: സർ, 1983 മുതൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രചാരകനായിട്ട് പ്രവർത്തനം ആരംഭിച്ച താങ്കളുടെ സഭയുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാമോ?
6: ഒരു കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിന്റെ വരുമാന മാർഗമായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭ എന്ന് പറയാം. ധാരാളം കുട്ടികൾ പഠിക്കുകയും തുച്ഛമായ ഫീസാണെങ്കിലും അതുകൊണ്ട് ഒരു കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് വിവാഹമൊന്നും നടത്തിയിട്ടില്ലെന്ന്, ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എന്റെ ഒരു സുഹൃത്തിന്റെ സ്ഥലം തന്നെയാണ് തന്നത്, തിരുമല ജംഗ്ഷനിൽ. ഓല കൊണ്ട് മേയുന്ന രീതിയിലൊക്കെയാണ് അന്നത്തെ ഈ കവുങ്ങ് എന്ന് പറഞ്ഞൊരു തണ്ട് അടയ്ക്കാൻ മരം, അതുകൊണ്ട് വെട്ടി കൊണ്ടുവന്ന് നിർത്തി അതിന്റെ മുകളിൽ ഇങ്ങനെ ഓല മേഞ്ഞ് അങ്ങനെ കോളേജ് തുടങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് 3-4 ക്ലാസ്സുകൾ നടത്തി. വെക്കേഷൻ സമയത്ത് രാവിലെ തുടങ്ങിയാൽ ഉച്ചവരെ ചില ക്ലാസ്സുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും, മറ്റ് അവധി ദിവസങ്ങളിൽ അതുപോലെ പകൽ മുഴുവൻ ഉണ്ടാവും, അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി തൊട്ട് ഇങ്ങനെ. പക്ഷെ ക്ലാസ് ഒരുപാട് കുട്ടിയുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 1 കോടി രൂപ തന്നാൽ പോലും കിട്ടാത്ത ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും ഒരു കുട്ടി വന്നിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ, സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് നമുക്ക് അതിന് വിലവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന്. രണ്ട്, ഈ ഹിന്ദി പ്രചാര സഭയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചെന്ന ഇന്നിപ്പോൾ അതില്ല, അന്ന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടിക്കായിരുന്നു അന്ന് ഭൂഷൺ അവിടെ ഗോൾഡ് കോയിൻ കിട്ടിയത്. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അധ്യാപകന്റെയും കൂടെ റിസൾട്ടാണ്. അത് ആ കുട്ടി 100% മാർക്ക് മേടിച്ചെങ്കിൽ അത് കുട്ടിയുടെ മാത്രമല്ല, അധ്യാപകൻ ആ കുട്ടിയെ ആരെയും പഠിപ്പിച്ചു മനസ്സിലാക്കിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അനുഭവമുണ്ട്. പിന്നെ ഹിന്ദി പ്രചാരസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ച് തോറ്റു, 3-ാമത്തെ പ്രാവശ്യം ജയിപ്പിച്ചു, 4-ാമത്തെ പ്രാവശ്യം ആരും മത്സരിക്കാനേ വന്നില്ല. അതൊരു വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. സഭയുമായിട്ട് അത്രമാത്രം ഒരു ബന്ധമുണ്ട്. പിന്നെ പല വിദ്വാൻമാരായ ഒത്തിരി പേരുകളുണ്ട്. ഇപ്പം അന്നിരുന്ന വേലാനേർ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 20-24 വർഷത്തോളം അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ സഭയെ ആ നിലയിലേക്ക് എത്തിച്ചത്. അത് അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന വിദ്വാൻമാരായിട്ട് പലരും ഉണ്ടായിരുന്നു. കോളേജുകളിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള HOD മാർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആർ ജനാർദ്ദനപിള്ള സാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ PRD ആയിരുന്ന നമ്മുടെ കുന്നുകുഴി കൃഷ്ണൻകുട്ടി സാറുണ്ടായിരുന്നു, നമ്പൂരി സാറുണ്ടായിരുന്നു, ധാരാളം വിദഗ്ധരായ ആൾക്കാരും. അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങളും. കലാമത്സരങ്ങൾ നടക്കും, അപ്പൊ എല്ലാ കലാമത്സരങ്ങളിലും ഞങ്ങൾ പോയി പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ മലയാള നാടകങ്ങൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ തെറ്റിരുത്തരുന്നൊക്കെ അധ്യാപകരാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു അനുഭവങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞ് സെക്രട്ടറി ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ സെക്രട്ടറി ആകപ്പെട്ടതാണ്. സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. എന്നിപ്പോ എന്റെ വീട്ടിൽ പറയാറുണ്ട്, സഭയ്ക്ക് അപ്പുറം എനിക്കൊരു ചിന്ത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുടെ മേഖലയിലുണ്ടായ ആ പുരോഗതി അനുസരിച്ചിട്ടാണ് ഈ ഫിജിയിൽ വെച്ച് വിശ്വഹിന്ദി പുരസ്കാരം ലഭിക്കാനും, അതോടൊപ്പം തന്നെ 3 മന്ത്രാലയങ്ങളിൽ ഹിന്ദി ഉപദേശക സമിതിയിൽ അംഗമാക്കാൻ മന്ത്രാലയങ്ങൾ അംഗീകരിച്ച രാജഭാഷ സമിതിയാണ് അംഗീകരിച്ചിട്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ്, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അത് ഒപ്പിടുന്നത് ആദരണീയനായ രാഷ്ട്രപതിയാണ്. ആ ഒപ്പിട്ടൊരു പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് കേരള ഹിന്ദി പ്രചാര സഭയ്ക്കാണ്, എനിക്കല്ല. ആ സ്ഥാപനം അവിടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി പഠിക്കുവാനും ഹിന്ദി അധ്യാപകനാകാനും ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ എത്തുവാനൊക്കെ കഴിഞ്ഞത്. കേരള ഹിന്ദി പ്രചാര സഭയിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത് ഞാനാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇനി അപ്പം എനിക്ക് എന്താ കിട്ടാനുള്ളത് ജീവിതത്തിൽ?
5: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ.
6: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദി പാട്ട്

പാട്ടാണ്, ഹിസ് ഹൈനസ് അബ്ദുള്ളിൽ മോഹൻലാൽ പാടുന്ന തൂബടി മഷ അല്ല എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതൊന്നും എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ് മധു ബിഹാറും രവീന്ദ്രമാഷിന്റെ മ്യൂസിക്കുമാണ്, യേശുദാസാണ് പാടിയിട്ടുള്ളത്. ആ പാട്ട് കേൾക്കണം.

0: ഹമാരാ ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
7: കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനോ ഹിന്ദി പഠിക്കാനോ മലയാളം അങ്ങനെ ഒരു വേർതിരിവൊന്നുമല്ല. എനിക്ക് തോന്നുന്നു മാതൃഭാഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ ഹിന്ദിക്കും ഇംഗ്ലീഷിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് ഒരു മാതൃഭാഷാവാദം എല്ലാ കാലത്തും ഉണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായി തന്നെ ആ വാദമുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്ഭാഷ എന്നുള്ള രീതിക്ക് പോലും ഹിന്ദി അംഗീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട്, പ്രമുഖ വ്യക്തികളുണ്ട്, അവരുടെ വാദങ്ങളുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ സാർ ഇപ്പോൾ രാജ്ഭാഷ ഉപദേശക സമിതിയുടെ മെമ്പർ ആ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ അത്തരം വാദഗതികളൊക്കെ ദിവസവും നമ്മൾ നേരിടേണ്ടി വരുമല്ലോ.
8: അത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കേരള ഹിന്ദി പ്രചാരസഭ 1934 തുടങ്ങിയാണ്. മഹാത്മാഗാന്ധി 16 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് പറഞ്ഞത്, ഭാരതത്തിന് വിവിധ ഭാഷകളും വിവിധ ഈ പറഞ്ഞ തരത്തിലുള്ള വേഷഭൂഷങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിനൊരു ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഒരു ഭാഷയുടെ ആവശ്യം വേണം. അപ്പൊ അദ്ദേഹം ഗുജറാത്തി ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് ഹിന്ദി ആയിക്കോട്ടെ തുടങ്ങി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. 47 സ്വാതന്ത്ര്യം ലഭിച്ചു. ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ ഭാഷ രാഷ്ട്രഭാഷ അപ്പോൾ ഒരു ഭാഷ ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറ്റില്ല. ആസാമി പറഞ്ഞു ആസാമി വേണമെന്ന് പറഞ്ഞു, ബംഗാളി പറഞ്ഞു ബംഗാളി വേണമെന്ന് പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞില്ല തമിഴ്. അപ്പൊ ആ തലത്തിലേക്ക് ചിന്തിച്ചതുകൊണ്ട് രാഷ്ട്രഭാഷ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ അത് ഭരണഭാഷയായി മാറി. അങ്ങനെ രാജഭാഷ എന്ന് പറഞ്ഞ ഹിന്ദി ഭരണഭാഷയായിരിക്കും അംഗീകരിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് അതിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളായി കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മൾ സംസ്കൃതവുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പലതും ശബ്ദങ്ങളും വാക്കുകളെല്ലാം തന്നെ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും ഹിന്ദിയിലും ഉണ്ട്. അത് ഒന്ന്. രണ്ട്, ഇന്നും നോർത്ത് ഇന്ത്യക്കാർക്ക് അറിയൂടാത്ത ഒരു രഹസ്യം, ഹിന്ദി കൂടുതൽ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് മലയാളി ഹിന്ദിയെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊരു പരിധിവരെ പ്രചാരസഭയെ പോലുള്ള സംഘടനകൾ ഭാഗവക്കളായിട്ട് ഞങ്ങളുടെ തന്നെ ഇതുവരെ 8600-ൽ അധികം പ്രചാരകരുണ്ട്. അതിലൊരു 12,000 പ്രചാരകർ ഇപ്പോഴും സക്രിയരാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ വന്നാൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴും ഇവിടെയെങ്കിലും ഒരു ഹിന്ദി വിദ്യാലയത്തിന്റെ ബോർഡ് കാണും. റോഡ് സൈഡിലുള്ള വീടുകളാണെങ്കിൽ വീടിന്റെ മുകളിൽ കാണും, ചില വിദ്യാലയങ്ങളിലൊക്കെ കാണും. ഈ പറയുന്ന പ്രചാരകരുടെ പരിശ്രമമാണ്. ഈ 12,000 പ്രചാരകരെ 1, 2, 5 കുട്ടികളെ വീതം പഠിപ്പിച്ചാൽ അവരെല്ലാം ഹിന്ദി പഠിച്ചവരാണ്. അവരാരും ഹിന്ദിക്ക് ഏറെ സമരം ചെയ്യത്തില്ല. അപ്പൊ അവർ ഉള്ളുകൊണ്ട് ഹിന്ദി ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്ന്, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്നത് പോയി പഠിയടാ കളിക്കാതെ, എന്തെങ്കിലും 2 അക്ഷരം പഠിക്ക് അറിവ് നേടുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ ആ അറിവിന്റെ സ്ഥാനത്ത് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞത് എന്താ, ജോലി നേടുമെന്നാണ്. ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ മൂല്യാധിഷ്ഠിതത്തിൽ നിന്നും ഈ പറയുന്ന തൊഴിലധിഷ്ഠിതത്തിലേക്ക് വിദ്യാഭ്യാസം മാറി. അപ്പൊ തൊഴിലിന് പ്രാധാന്യം കൊടുത്തു. പക്ഷെ അവിടെ ഇന്ത്യയുടെ പ്രത്യേകത, ഹിന്ദി പഠിച്ചവർക്ക് ഭാഷയായാലും ശരി മറ്റേത് വൈച്ചിക വിഷയം എടുത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സർവാസം. പിന്നെ ഹിന്ദിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട്, ഉദാഹരണത്തിന് ഒരു സയൻസ് എടുത്ത് പഠിച്ച ആളാണ്, ബയോളജിയോ ഫിസിക്സോ എടുത്ത് പഠിച്ച് ഡിഗ്രി എടുത്തു, അവർക്ക് ആ വിധത്തിൽ ഏതെങ്കിലും ഒരു തൊഴിലിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വശത്തോടെ വെക്കേഷൻ സമയത്തോ എങ്ങനെയെങ്കിലും ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യ കഴിക്കും, BSc പഠിച്ചു BSc ജോലി കിട്ടിയില്ല, ഈ സാഹിത്യാചാര്യയുടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ BEd വരാം അധ്യാപക പരിശീലനം. അല്ലാത്ത ഒരാളാണെങ്കിൽ BA ഹിന്ദി കഴിഞ്ഞ് 90% മാർക്ക് മേടിച്ചിട്ട് എൻട്രൻസ് എഴുതിയാൽ 4-5 സീറ്റാണ് BEd കോളേജിലുള്ളത്. ഈ BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് BEd കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം. രണ്ടാമത്, ഇപ്പം ഭരണഭാഷ ആക്കിയതിനു ശേഷമുള്ള ഒരു പ്രത്യേകത, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ നാഷണലിസ്റ്റ് ബാങ്കിലെല്ലാം തന്നെ ഒരു ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ അത്യാവശ്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിലോട്ട് കത്തയക്കണമെങ്കിൽ ഹിന്ദിയിൽ അയക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വരുന്ന കത്തുകളെല്ലാം ഹിന്ദിയിലാണ്. അപ്പൊ അത് മൊഴിമാറ്റം നടത്തേണ്ട ആൾ വേണം. ഞങ്ങൾ നടത്തുന്ന കോഴ്സാണ് ഈ ഹിന്ദി ട്രാൻസ്ലേറ്റർ. അതും ഇതുപോലെ BA ഹിന്ദി ഇല്ലെങ്കിലും ഏത് ഡിഗ്രി ആയാലും വേണ്ടില്ല, സാഹിത്യാചാര്യം കഴിഞ്ഞിട്ട് അവർക്ക് PG ഡിപ്ലോമ ചെയ്യാം. PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ്, അവർക്ക് ജോലി സാധ്യതയുണ്ട്. അടുത്ത NEP പ്രോഗ്രാം അനുസരിച്ചിട്ടാണെങ്കിൽ 2030 മുതൽ 1ാം ക്ലാസ് മുതൽ ഹിന്ദി വരും. അതിപ്പം CBSE സ്കൂളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിർബന്ധമായിട്ടും 2 ഭാരതീയ ഭാഷയും 1 വിദേശ ഭാഷയും പഠിക്കണമെന്നാണ്. 2 ഭാരതീയ ഭാഷ എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തുള്ളവരാണെങ്കിലും 1-ാമത്തെ പ്രാധാന്യം മാതൃഭാഷയ്ക്കാണ്. 2-ാമത്തെ ഭാഷ ഞാൻ ഏത് പഠിക്കും, എനിക്ക് ഹിന്ദിയാണ്. 3-ാമത്തെ ഭാഷ പാശ്ചാത്യ ഭാഷ അല്ലെങ്കിൽ വിദേശ ഭാഷകളൊക്കെ ഇംഗ്ലീഷിന് പറയാം. അപ്പം പ്രാധാന്യം ഹിന്ദിക്കുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ടാണ് ഹിന്ദി പ്രത്യേകിച്ച് കേരളീയർ സ്വീകരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ ഉപരി നമ്മൾക്ക് ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സമ്പർക്കം ചെയ്യുന്ന ഭാഷ ഹിന്ദിയാണ്. നമ്മൾ ധരിക്കുന്നത് ഇംഗ്ലീഷാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചീനയാണെന്നൊക്കെ പറയും. അതല്ല, 40 രാജ്യങ്ങളിൽ ഹിന്ദി രണ്ടാം ഭാഷയായിട്ടോ

0: ഹിന്ദി വലിയ ബന്ധുവില്ലെങ്കിലും ഞാൻ സുഗമഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതാണ് സത്യം.
1: അടുത്തൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഏതായിരിക്കും?
0: നേരത്തെ ഞാൻ പറയാം, മലയാളത്തിലെ പല പാട്ടുകളും യേശുദാസ് തന്നെയാണ് ഹിന്ദിയിലും പാടിയിട്ടുള്ളത്. എങ്കിലും യേശുദാസ് ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി പാടി തുടങ്ങിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കാക്കരും സജിനി എന്നുള്ളൊരു പാട്ടാണ്. സ്വാമി എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ളതാണ്. എന്റെ ലിറിക്സ് അമിത് ഖന്നയാണ്, രാജേഷ് റോഷനാണ് എന്റെ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്.

ഇന്ത്യൻ സൈന്യത്തിലെ സേവനാനുഭവങ്ങൾ മുതൽ കേരള ഹിന്ദി പ്രചാരസഭയുടെ നേതൃസ്ഥാനം വരെയുള്ള തന്റെ പ്രചോദനാത്മകമായ ജീവിതയാത്ര നമ്മളുമായി പങ്കുവച്ചതിന് അഡ്വക്കേറ്റ് ബി മധുസാറിന് ആകാശവാണിയുടെ പേരിലും പ്രിയ ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ

0: പ്രവർത്തിക്കുന്ന സഭയിലൂടെ ഹിന്ദി ഭാഷാ പ്രചാരണത്തിനും വിദ്യാഭ്യാസത്തിനും നൽകുന്ന മഹത്തായ സംഭാവനകൾ തുടർന്നും നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിനും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഹിന്ദി രാജ്ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 14. 1949 ഇത് വിധാനസഭയിൽ അംഗീകരിച്ചത്. അപ്പൊ എല്ലാ സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമായിട്ട് നമ്മൾ രാഷ്ട്രം മുഴുവൻ കൊണ്ടാടുന്നു. അപ്പൊ ഈ ഒരു ദിവസം ഹിന്ദി ഗാനങ്ങളെക്കുറിച്ചായാലും ശരി, ഹിന്ദിയെക്കുറിച്ചായാലും ശരി, ഇവിടെ ഒന്ന് പറയാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞതൊരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് പ്രത്യേകിച്ച് ആകാശവാണിയോട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ കേട്ട ശ്രോതാക്കൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമസ്കാരം.
2: കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം. കോൾ 8891765534.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: രാജീവ് ആലുങ്കൽ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം ചട്ടക്കാരി.

ഒരു ഗാനം കൂടി കേൾക്കാം. മധു ബാലകൃഷ്ണൻ, ജിൻഷ നാനു എന്നിവർ പാടിയത് ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. മുരുകൻ കാട്ടാക്കരയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പൊതു ആശയവിനിമയം, സൽഭരണം, ദേശീയോദ്ഗ്രഥനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഹിന്ദി ഭാഷ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട്ട് CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് പുറമെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എ. വിജയരാഘവൻ, വി.വി. രാഘവുലു, അശോക് ധാവളെ, യു. വാസുകി, വിജു കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതിരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്, 29-നാണ് ഫലപ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിൽ CPIM-ഉം CPI-ഉം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് CPI-ഉം മധുരാന്തകത്ത് CPI-ഉം ആണ് മത്സരിക്കുക. തമിഴ്നാട്ടിലെ നീലഗിരി, കോയമ്പത്തൂർ, മലയോര ജില്ലകളിൽ അടുത്ത 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പശ്ചിമഘട്ട മേഖലയിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ വേഗത്തിൽ പാളം മുറിച്ചുകടക്കാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരന്റെ തലയിൽ ഇരുമ്പുകമ്പി തുളച്ചുകയറി. പുത്തൻ തെരുവ് സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത്. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495564321, 9495569321. സ്റ്റുഡിയോയിൽ രശ്മി രാജനോട് സംസാരിക്കുന്നത് റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നാം ദിനവും കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്? വിപണിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിലെ മായം എങ്ങനെ തിരിച്ചറിയാം? അതുപോലെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ നാം ശ്രദ്ധിക്കണം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികളുമായി തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം മാം.
2: താങ്ക് യു
1: മാം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് സംസ്ഥാനത്തും പുറത്തും ഭക്ഷ്യസുരക്ഷയുടെ ഒരുപാട് പരിശോധനകളും ഒക്കെ നടന്നു, പ്രത്യേകിച്ച് ഓണക്കാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഒരു ടേം എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ടേമാണ്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ജനറലി ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: തീർച്ചയായും ഫുഡ് സേഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ സാധാരണ ധരിക്കുന്നത് ഭക്ഷണത്തിലെ മായം അല്ലെങ്കിൽ അഡൾട്രേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊരു വളരെ, നേരത്തെ റൂബി സൂചിപ്പിച്ചതുപോലെ തന്നെ, വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ് ഫുഡ് സേഫ്റ്റി. അതായത് നമ്മൾ പറയുന്നത് ഫ്രം ദ ഫാം ടു ദ ഫോക്ക് അല്ലെങ്കിൽ ഫ്രം ഫാം ടു പ്ലേറ്റ് എന്ന് വെച്ചാൽ, കൃഷിസ്ഥലം മുതൽ തീൻമേശ വരെയും നടക്കുന്ന എല്ലാ പ്രോസസ്സും ഫുഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഉൽപ്പാദനം, അതിൻ്റെ വിതരണം, അത് സ്റ്റോർ ചെയ്യുന്ന വിധം, അത് കൈകാര്യം ചെയ്യുന്ന വിധം, പിന്നെ ഉപഭോക്താവിൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അതെങ്ങനെ സൂക്ഷിക്കുന്നു, പാകം ചെയ്ത് അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ഒരു വളരെ വ്യാപ്തിയുള്ള ഒരു ടേമാണ്. എല്ലാവരുടെയും റോളും അതിൽ വളരെ പ്രധാനമാണ്.
1: ഇന്ന ആൾക്കെന്ന് പറയാൻ പറ്റില്ല,
2: നമുക്ക് ഒരു വകുപ്പിന് മാത്രം ഒതുക്കാനുള്ള ഒരു
1: ഇതല്ല. അപ്പോൾ ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.

0: हेलो हेलो,
1: हेलो, गुड मॉर्निंग.
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ സാർ കൊല്ലം വരുന്ന പുള്ളിയാണ്.
0: ആ, സംസാരിച്ചോളൂ മാഡത്തോട് കേട്ടോ. വിഷയം അറിയാമല്ലോ.
2: അറിയാം. നമസ്കാരം സാർ, പറഞ്ഞോളൂ.
1: ഗുഡ് മോർണിംഗ് മാഡം. മാഡം, ബുദ്ധിപൂർവമായ ഭക്ഷണം തെരഞ്ഞെടുക്കുമ്പോൾ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ അത് അറിയിപ്പ് കേട്ടായിരുന്നു.
2: അതെ സാർ.
1: ഈ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാഡം ഒന്ന് പറഞ്ഞു തരുമോ?
2: തീർച്ചയായും. നമ്മളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ ഒരു ഭക്ഷ്യവസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം പാക്കേജ്ഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് FSSI ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുക. പിന്നെ പാക്കറ്റിലുള്ള ലേബിൾ വായിക്കുന്നതൊരു നമ്മൾ ശീലമാക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ലേബിളാണ് ആ ഭക്ഷണ സാധനത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ടാവുക.
1: അതിലെന്തൊക്കെ
2: നമ്മള് സാർ അത് ഉദ്ദേശിക്കുന്നത് ഈ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്നതാണോ അതോ പലചരക്ക് സ്ഥാപനങ്ങളാണോ?
1: ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് പൊറോട്ട അത് ഫുഡ് അല്ലാത്ത ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിന് ബില്ല് വരത്തില്ല.
2: ബില്ല് വാങ്ങാൻ നമ്മൾ ഉപഭോക്താവ് നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുക, ബില്ല് വേണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ പ്രിപ്പയർഡ് ഫുഡ്, പ്രത്യേകിച്ചും ഉണ്ടാക്കി വിൽക്കുന്ന ഫുഡ്, നമ്മൾ വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന പാക്കേജ് അല്ലെങ്കിൽ പാർസൽ വാങ്ങുന്ന ഫുഡിൽ നിർബന്ധമായും ഒരു ലേബിൾ ഒട്ടിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. അതായത് പ്രിപ്പയർഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനകം അത് ഭക്ഷിക്കേണ്ടതാണ്. ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങളുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പൊറോട്ടയും മത്സ്യം, മാംസം അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളുള്ള ഭക്ഷണങ്ങൾ, ഇതുപോലത്തെ സാധനങ്ങൾ. അപ്പം അത് നമ്മൾ എപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തു, ടൈം ഓഫ് പ്രിപ്പറേഷനും പിന്നെ യൂസ് വിത്തിൻ 2 hours അല്ലെങ്കിൽ അത് ഭക്ഷിച്ച് കൈ തീർക്കേണ്ട സമയവും കൂടി അവർ ഒന്നെങ്കിൽ ബില്ലിലോ അല്ലെങ്കിൽ ആ പാക്കേജ് ചെയ്ത പാർസലിലോ ഒട്ടിച്ച് നൽകണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ഈ ഇറച്ചി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ, ഇറച്ചിക്കറി വാങ്ങിക്കുമ്പോ ഇതിനെന്തൊരു പുളി ചേർക്കുന്നോ? പുളി വരുന്നുണ്ടല്ലോ ഇറച്ചിക്കറി.
2: ഉണ്ടാക്കി വിൽക്കുന്ന ഇറച്ചിക്കറിക്കാണോ
1: ഉദ്ദേശിക്കുന്നത്?
2: അതിപ്പം ഓരോരോ പ്രിപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് മാറാവുന്നതാണ്. അത് നമുക്ക് പരിശോധന അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിൽ
0: ഓരോ ഹോട്ടലും ഓരോ രീതിയിലായിരിക്കും
2: അതെ ചെയ്യുന്നത്. ചിലപ്പോൾ വിനാഗിരി ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ അത് അതിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് അവർ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നതാവാം സർ. പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഭക്ഷിക്കേണ്ട സമയം, യൂസ് ബൈ എന്നല്ലെങ്കിൽ വിത്തിൻ ടൈം ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ബൈ എന്നുള്ളൊരു ടൈം അതിൽ കൊടുക്കണമെന്ന്. ഷവർമ പോലത്തെ ഫുഡുകളുണ്ടല്ലോ, അതിലെല്ലാം ഈ റിസ്ക് കൂടുതലാണ്.
0: പിന്നെ ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ പരിപാടിയിൽ ഉടനീളം നമ്മൾ പറയുന്നത് ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സാർ ഈ പരിപാടി മുഴുവൻ കേട്ടാൽ സാറിന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും അല്ലേ?
2: അതെ.
0: അപ്പോൾ മാം, ഇപ്പോൾ നമ്മൾ ഉപഭോക്താവിൻ്റെ പറഞ്ഞു, നമ്മൾ വീടുകളിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഇതേ പറഞ്ഞ പോലെ മായം എങ്ങനെ തിരിച്ചറിയാം? ലളിതമായിട്ട് വീടുകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫുഡിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫിൽട്ടറിങ് എങ്ങനെ കൊണ്ടുവരാം?
2: ആ, തീർച്ചയായും. ലളിതമായ ക്വിക്ക് അഡൾട്രേഷൻ ടെസ്റ്റ് കിറ്റ്സ് നമ്മൾ FSSI തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഡാർട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിക്ക് ഹോം ടെസ്റ്റ്സ് നമുക്ക് ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലുമൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ പല വീഡിയോസും വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത് FSSI അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഏജൻസി നൽകുന്നതാണോ എന്ന്. കുറേ ആൾക്കാർ ഈ ഒരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ, ഭയം ഉണ്ടാക്കുന്ന അതെ അതെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒഫീഷ്യൽ ചാനൽസ് നിന്നാണോ വരുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അതുവഴി നമുക്ക് കുറേ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് വീട്ടിൽ നിന്ന് പാലോ വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷെ അതൊരു ഫൈനൽ ടെസ്റ്റായി നമുക്ക് യുനോ ഇത് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെയും ലാബ് ടെസ്റ്റിലേക്ക് നമുക്ക് വിധേയമാക്കണം. എന്നാൽ മാത്രമേ ലീഗലി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു ഒരു വാർണിംഗ് സിമ്പൽ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ.
0: നമുക്ക് അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഹലോ, എന്റെ പേര് ഷാജഹാൻ, കൊല്ലം ജില്ലയിൽ നിലമേൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, സംസാരിച്ചോളൂ. വിഷയം അറിയാലോ അല്ലേ?

0: ഹലോ മാഡം. ഹലോ,
1: നമസ്കാരം സർ, പറഞ്ഞോളൂ.
0: നമസ്കാരം. എനിക്ക് സംശയം പറഞ്ഞാൽ രാത്രി നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടായി കഴിക്കാൻ കുഴപ്പമുണ്ടോ?
1: ഷാജഹാൻ സർ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതിൽ കുഴപ്പം ഉണ്ട് സർ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചൂടാക്കുന്ന ഭക്ഷണം പിന്നെ നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് പിന്നെ അതിൻ്റെ ബാക്കി വരുത്തി അങ്ങനെ ചെയ്യുന്ന ശീലം ഒട്ടും നല്ലതല്ല. കാരണം അത് നമ്മൾ ടെമ്പറേച്ചർ അബ്യൂസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പം കുറേ ഭക്ഷണം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അത് നമുക്കറിയാം വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മളത് കൺസ്യൂം ചെയ്യുമെന്നുള്ളൊരു ധാരണ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രം എടുത്ത് അത് ചൂടാക്കി കഴിക്കുക. മൊത്തം ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫുള്ളായി ചൂടാക്കി പിന്നെ അതിന് പകുതി കഴിച്ച് വീണ്ടും അത് തിരിച്ച് എടുത്ത് വെച്ച് ഈ ഹീറ്റിംഗ് റീഹീറ്റിംഗ് സൈക്കിൾ എന്ന് പറയും, അങ്ങനെ നടക്കുമ്പോൾ ഈ തണുത്തിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഈ ചൂടാകുമ്പോൾ പിന്നെ ആക്ടിവേറ്റ് ആവും, പിന്നെ അത് റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ വരും. അപ്പോൾ അതോടുകൂടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സൂട്ടബിൾ അല്ലാതെ ആയി മാറും. സോ ആ ശീലം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പ്രാവശ്യം അതെ. ചെയ്യാം. അതായത് ഇപ്പം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്ന് ഇരിക്കട്ടെ, അതിനെ പ്രത്യേകം പാക്കുകളാക്കി ചെറിയ ചെറിയ ബാച്ചുകളാക്കി ആ പാത്രങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബാച്ച് മാത്രം എടുക്കുക. അപ്പൊ മീൻ പൊരിക്കാൻ എടുക്കുകയാണോ അല്ലെങ്കിൽ കറി ആയിട്ട് എടുക്കുകയാണ്, ആ അത് മാത്രം എടുത്ത് നമ്മൾ ഉപയോഗിക്കുക.
2: മുഴുവനും കൂടെ
1: എടുത്ത് ചൂടാക്കാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക.
2: മാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ ഈ വേവിച്ച ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം, പ്രത്യേകിച്ച് ഈ മീറ്റൊക്കെ ഉള്ളത്, അപ്പോൾ ഈ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും?
1: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ, ക്രോസ് കണ്ടാമിനേഷൻ ഒരു ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് പ്രശ്നങ്ങൾ വരാനുള്ള, ഫുഡ് സേഫ്റ്റീനെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഫ്രിഡ്ജിൽ നമ്മൾ, ഫ്രിഡ്ജ് ഹൈജീൻ എന്ന് പറയും, ഫ്രിഡ്ജിൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നത്, അപ്പം ഈ റോ ആൻഡ് കുക്ഡ് ഫുഡ് തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായും വേണം. ഒരിക്കലും റോ ഫുഡ് കുക്ഡ് ഫുഡിൻ്റെ കൂടെ ഒരേ ഷെൽഫിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. കാരണം ഈ ചിക്കൻ അല്ലെങ്കിൽ മീൻ പോലത്തെ ഭക്ഷണങ്ങളിൽ റോ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ലിക്വിഡ് തീർച്ചയായിട്ടും അത് കുക്ഡ് ഫുഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും കുക്ഡ് ഫുഡ് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഷെൽഫുകളിലാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. കുക്ഡ് ഫുഡ് കഴിവതും മുകളിലായിട്ടും ആൻഡ് റോ ഫുഡ് താഴോട്ടായിട്ടും വെക്കുക. അതല്ല ഫ്രീസറിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതേ കോൺസെപ്റ്റ് തന്നെ, ഫ്രീസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഒന്നെങ്കിലും സിപ്പ് ലോക്ക് കവറുകളിലോ അല്ലെങ്കിൽ പ്രത്യേകം പാത്രങ്ങളിലോ ആക്കുക. നമുക്ക് കറിക്ക് വെക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം
2: വേറെ എടുക്കുക. ഓക്കെ, ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറഞ്ഞോളൂ സർ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
1: നമസ്കാരം സർ, പറഞ്ഞോളൂ.
3: സാറേ, ഞാൻ ഈ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. വീട്ടില് ഉള്ള ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷെ യാദൃശ്യമായിട്ട് മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞെടുത്ത് അവർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വലിയ ദോഷമുണ്ട്? ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ മീൻ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുമ്പോൾ
1: ഇല്ല സർ, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് ഭക്ഷണം കേടാവുന്നില്ല. ഫ്രിഡ്ജ് നല്ലൊരു ഉപകരണം തന്നെയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെ ആ താപനിലയിൽ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം അങ്ങനെ മീൻ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എത്ര മീനാണോ അതിനെ പ്രത്യേകം കവറിലോ പാക്കറ്റിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ ആക്കിയിട്ട് വെക്കുക. അപ്പം ആ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റി പാകം ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള മീൻ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് ഇപ്പം ഒരു കിലോ മീൻ വാങ്ങിച്ച് അതിനെ ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കട്ടി പിടിച്ചിരിക്കും. അപ്പം അതിനെ തോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഊഷ്മാവ് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എല്ലാം കൂടെ എടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യം അത് ഒഴിവാക്കുക എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ കുഴപ്പമില്ല സർ.

0: ആ തെളിഞ്ഞിങ്ങളിക്ക് മീൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മറ്റേ സാറിന് നമ്മൾ അന്ന് മേടിച്ചുണ്ടെന്ന് കറി വെക്കുന്ന രുചി കിട്ടത്തില്ല.
1: ആ അത് നമ്മുടെ കാലയളവ് അനുസരിച്ചിരിക്കും. ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്തു നിന്ന് പിടിച്ചു വരുന്നതും ഓരോ സമയത്ത് കിട്ടുന്ന മീനാണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം സേഫായിട്ട് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഫ്രിഡ്ജ് വെക്കുന്നത് നല്ല ശീലം തന്നെയാണ്. വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിക്കുക. നേരത്തെ മാഡം പറഞ്ഞ പോലെ ആ ക്രോസ് കണ്ടാമിനേഷൻ വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പാല് കഴിവതും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല്, അതായത് പാക്കറ്റിൽ കിട്ടുന്ന നമുക്ക് വിപണിയിലുള്ള പാല് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ മനസ്സിലായി തീർച്ചയായും കാച്ചി തണുപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയൂ. കാരണം അത് വേറെ പാസ്ചറൈസേഷൻ പോലെ ഒരു സയന്റിഫിക് പ്രക്രിയ ഒന്നും ചെയ്യാതെ നമ്മൾ നേരിട്ട് കറന്ന് കിട്ടുന്നതാണ്. അപ്പം അത് കഴിവതും ഒരു പ്രാവശ്യം കാച്ചി അത് തണുപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും ഒരു ദിവസത്തിനകം അത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. സാധ്യത അതനുസരിച്ചിരിക്കും സർ. പച്ചപ്പാലാവുമ്പോഴത്തേക്കും നമ്മൾ ഒരു ദിവസത്തിനകം തന്നെ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പിന്നെ തൈരായിട്ട് മാറ്റാൻ ഉറയ ഒഴിച്ച് ഉപയോഗിക്കുകയോ അങ്ങനെ വലുതും നമുക്ക് ചെയ്യാം. പാക്കറ്റിൽ കിട്ടുന്ന പാലിനും ഇതിനും വ്യത്യാസമുണ്ട്. കാരണം അവിടെ അവർ പാസ്ചറൈസേഷൻ പോലെ പ്രക്രിയ നടത്തിയിട്ടാണ് നമുക്ക് അത് തരുന്നത്. അതുകൊണ്ട്
2: മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. ഇപ്പം ഈ പാക്കറ്റ് പാലാണെങ്കിൽ അത് അങ്ങനെ വെക്കാൻ പറ്റുമോ?
1: പാക്കറ്റ് പാല് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ കാച്ചി ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. വിവിധ തരങ്ങളിലുള്ള പാക്കറ്റ് മിൽക്ക് ഉണ്ട്. ഇപ്പം അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ടെട്രാ പാക്കിൽ കിട്ടുന്ന പാൽ അതെല്ലാം ടു ബി ഡയറക്റ്റ്ലി കൺസ്യൂംഡ് എന്നാണ് പറയുന്നത്. പക്ഷെ വൺസ് ഓപ്പൺഡ് പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചൂടാക്ക ഐ മീൻ കാച്ചി വെച്ച് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. ഓപ്പൺ ചെയ്യുന്ന വരെയും അത് സേഫ് ആണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് പിന്നെ ഉറപ്പാക്കാൻ പറ്റില്ല.
2: അതുപോലെ മാം, ഈ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ബിഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസസ്?
1: ഓക്കെ, സോ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ബെസ്റ്റ് ബിഫോർ ഉണ്ട്, പിന്നെ യൂസ് ബൈ എന്ന് പറഞ്ഞ ഡേറ്റും കൂടെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ പാൽ ഉൽപ്പന്നങ്ങൾ, അതായത് എനി പ്രൊഡക്റ്റ് അതിന് വിച്ച് ഹാസ് എ ഷെൽഫ് ലൈഫ് ബിലോ 7 days, 7 days താഴെ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ള സാധനങ്ങൾക്കെല്ലാം യൂസ് ബൈ ഡേറ്റ് മാത്രമേ നൽകാറുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാലാവധി ഉള്ള സാധനങ്ങൾക്കാണ് ഈ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളത്. അങ്ങനത്തെ പാക്കറ്റ്സിൽ നമ്മൾ വായിച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും മാനുഫാക്ചർഡ് ഓൺ, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പാക്കേജിങ് നൽകിയിട്ടുണ്ടാവും. പിന്നെ തൊട്ട് താഴെ തന്നെ ബെസ്റ്റ് ബിഫോർ എന്ന് പറയുന്നു. ബെസ്റ്റ് ബിഫോർ ആക്ച്വലി ക്വാളിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പയറി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന സീരിയൽ ബേസ്ഡ് വീനിങ് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മിൽക്ക് പൗഡർ ബേസ്ഡ് ഫുഡ്സ്, അതിലെല്ലാം അവർ കൃത്യമായി എക്സ്പയറി കൊടുത്തിട്ടുണ്ടാവണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉപഭോക്താവ് എന്ന നിലയിൽ ഇത് ഈ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത്. ബ്രെഡ്, പാല് അങ്ങനെ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുള്ള ഭക്ഷണങ്ങളെല്ലാം യൂസ് ബൈ ഡേറ്റും, അല്ലാത്ത ഭക്ഷണങ്ങൾക്ക് ഒരു 3 മുതൽ 6 months വരെ കാലയളവുള്ളതിനെല്ലാം ബെസ്റ്റ് ബിഫോർ ഡേറ്റും ഉണ്ടാവും.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ മണ്ണന്തല മുക്കോലയിൽ നിന്ന് സതീശനാണ്.
2: സംസാരിച്ചോളൂ, വിഷയം അറിയാലോ അല്ലേ മാഡത്തിനോട്? സംസാരിച്ചോളൂ.
1: നമസ്കാരം സർ, പറഞ്ഞു.
3: ഗുഡ് മോർണിംഗ്. ഞാന് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്.
1: ഓക്കെ.
3: അപ്പോ ഞാൻ മീന് ഇറച്ചി എല്ലാം പാചകം ഞാൻ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അപ്പൊ ഞാൻ വെച്ച് നല്ലവണ്ണം തണുത്തുടനെ എനിക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഞാൻ കൊച്ചു കൊച്ചു പാത്രങ്ങളിലായി കോരി വെച്ചു.
1: ഓക്കെ.
3: തണുത്തിട്ട്

0: ാണ് കോരി വെക്കുന്നത്. അപ്പൊ ഓരോ ദിവസം എടുക്കുന്നു മരിച്ചിനിയ അവിയത് അങ്ങനെ തോരൻ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചൂടാക്കത്തില്ല. ഒരു മണിക്കൂറിന് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറുമ്പം കഴിക്കും.
1: പക്ഷെ
0: വെള്ളം ഉള്ളത് മീന് ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ചൂടാക്കും. ഒരു മണിക്കൂർ കഴിഞ്ഞ് ചൂടാക്കും. അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
1: ഇല്ല, താങ്കൾ ചെയ്യുന്ന നല്ലൊരു ശീലമാണ് അത്. അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് തന്നെയാണ് സർ.
0: ഞാൻ തണുപ്പുടനെയാണ് കോരി വെക്കുന്നതാണ്. ഇന്ന് വരെ എന്റെ ഒരു സാധനങ്ങളും ചീത്തയായതായിട്ടോ കുളിക്കൊള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടേയില്ല.
1: താങ്കളുടെ ഉദാഹരണം എല്ലാരും പാലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
0: സാമ്പാർ വരെ വെച്ചാൽ എനിക്കൊരു 10 ദിവസം പറ്റിയെങ്കിലും കാണാം.
1: അത്രയും വേണ്ടി അത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല.
0: അങ്ങനെയല്ല മാഡം, ഞാൻ 10 ദിവസം എന്ന് പറഞ്ഞത് സാമ്പാറിന്റെ കൂടെ വേറൊരു കറിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മാറി മാറി എടുക്കാൻ പറ്റുള്ളൂ.
1: മനസ്സിലായി, താങ്കൾ പറഞ്ഞു വരുന്ന അർത്ഥം മനസ്സിലായി. അത് പക്ഷെ പ്രാക്ടീസ് നല്ലതാണ്. കഴിവതും ഒരു 3-4 ദിവസത്തിനകം സാമ്പാർ പോലെ ഉള്ള ഭക്ഷണങ്ങൾ തീർക്കാൻ
0: ശ്രമിക്കും. അതൊന്നും ഒന്നും ചെയ്യാറില്ല. എന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ആ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള പാത്രമാണ് ഞാൻ എടുക്കുന്നത്.
1: ഓക്കെ, മനസ്സിലായി.
2: പക്ഷെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കുന്നതിന് ഒരു
1: പരിധിയുണ്ട്. കാരണം അതിനപ്പുറവും, കാരണം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു 4 ഡിഗ്രി മുതൽ 10 ഡിഗ്രി റേഞ്ചിലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഉള്ളത്. അപ്പം അതിനപ്പുറവും ഷെൽഫ് ലൈഫ് കൂടുതൽ നിൽക്കത്തില്ല. എസ്പെഷ്യലി സാമ്പാർ പോലെ കൊഴുപ്പും ഈ പച്ചക്കറിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭയങ്കര ഡീപ് ഫ്രൈഡ് ആയിട്ടൊക്കെ സാധനങ്ങൾ കുറച്ചും കൂടെ നിൽക്കും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ ഒരു 3-4 ഡേയ്സ് നമ്മളുടെ, കാരണം നമ്മളുടെ യുനോ ഭയങ്കര റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് നമ്മുടെ നാട്ടിൽ
2: അല്ലേ.
1: പെട്ടെന്ന് ഉഷ്ണിക്കുകയും താപനില ഭയങ്കര പെട്ടെന്ന് കൂടുന്നത്, തണുത്ത സ്ഥലങ്ങളാണെങ്കിൽ ഈ
2: കുറച്ചും കൂടെ
1: കാലം നിൽക്കും. നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ സേഫായി ഇരിക്കുന്നത് 5 ദിവസത്തിനകം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്.
2: ഈ ഒരു കാര്യം ഒഴിച്ചാൽ സതീശൻ സാർ അല്ലേ പറഞ്ഞത് വളരെ നല്ലൊരു പ്രാക്ടീസാണ്. ഓക്കെ മാം, പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് എടുക്കുന്നത്, ഇപ്പം ഈ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ ഈ പ്ലാസ്റ്റിക്കിൽ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ?
1: ഓക്കെ, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എവറി ഡേ ലൈഫിൽ ഒരു ഭാഗം തന്നെയാണ് പ്ലാസ്റ്റിക്. പക്ഷേ ആ പ്ലാസ്റ്റിക്കിൽ പലതര കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഭക്ഷണവുമായി നേരിട്ട് കോൺടാക്റ്റ് വരുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിർബന്ധമായി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യാം. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കവറുകളിൽ അതിനെ ട്രാൻസ്പോർട്ടും ചെയ്യാം.
2: ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. ഹലോ,
3: നമസ്കാരം.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് നിന്ന് VP ഗോപാലകൃഷ്ണൻ
2: സംസാരിച്ചോളൂ മാഡത്തോടെ.
1: നമസ്കാരം സാർ, പറഞ്ഞോളൂ.
3: നമസ്കാരം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ വെളിച്ചെണ്ണ നമ്മൾ സ്ഥിരം എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഈ വെളിച്ചെണ്ണ സത്യത്തിൽ ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തേങ്ങ എടുത്ത് ആട്ടിയാൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് അതെല്ലാം നിവൃത്തിയില്ല. ഈ വെളിച്ചെണ്ണ മായം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. കാരണം ഇതിന്റെ ഈ ഒരു തേങ്ങയുടെ ചെലവും അത് വെളിച്ചെണ്ണ കൃത്യമായിട്ട് ആക്കുകയാണെങ്കിൽ ഉള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെളിച്ചെണ്ണയിൽ മായമുണ്ട്. അതുപോലെ നല്ലെണ്ണയിലാണേലും അല്ലെങ്കിൽ തവിടെണ്ണയിലാണെങ്കിലും ഈ എണ്ണകളിലെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ അളവിൽ ഇത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണത്. പക്ഷേ അത് ആരും അത് പരാതിപ്പെടുവോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മായമുണ്ട്, ചിലർ വെളിച്ചെണ്ണ ഞങ്ങളുടെ വെളിച്ചെണ്ണ മായമില്ലെന്നുള്ള പരസ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വെളിച്ചെണ്ണ മായം തെളിയിച്ചാൽ ഇത്ര രൂപ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ വെളിച്ചെണ്ണ മായം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ തേങ്ങ ഉപയോഗിച്ച് കൃത്യമായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ഇതില് ഈ തുകയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല.
1: സാർ പറഞ്ഞ കാര്യം അതോട് അംഗീകരിക്കുന്നു പാർഷ്യലി. അതായത് ഒരു തേങ്ങയുടെ വില തന്നെ ഇപ്പൊ 50-60 രൂപയാണ്. അപ്പം 4-5 തേങ്ങ കഴിഞ്ഞാലേ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്ത് ആ പ്രോസസ്സിൽ കൂടി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ഓൾമോസ്റ്റ് 500 രൂപ വരെയും 400-500 രൂപ അത്രയും വില വരെയും പോയായിരുന്നു. അതെ. അപ്പം പക്ഷെ നമ്മളുടെ സ്ഥിരം പരിശോധനകൾ നടത്തി വരിക

0: മൊത്തം കേരളം ഒട്ടാകെ, എസ്പെഷ്യലി ഇപ്പം ഓണം സീസൺ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും തന്നെ നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്, ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ വെളിച്ചെണ്ണയിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സബ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്വാളിറ്റി നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ നോട്ട് ഓഫ് ദ ക്വാളിറ്റി ഡിസൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക, സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് ആ കേസുകളെല്ലാം ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇനിയും നമ്മൾ അതിൽ
1: ജാഗരൂകരായിരിക്കും. ഇതുപോലെ തന്നെ സത്യത്തിൽ ആ ഒരു തവിടെണ്ണ ഉണ്ടാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പം മേടിക്കുന്ന വിലയും വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം.
0: പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതര സംസ്ഥാനത്ത് നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത്, കേരളത്തിൽ നിന്നും അല്ല. എന്നാൽ നമ്മൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കോക്കനട്ട് ടെസ്റ്റ് ഓയിൽ ആണ്
1: പരിശോധിക്കാൻ, കൃത്യമായിട്ടുള്ള പരിശോധന സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല, കേരളത്തിൽ ഉണ്ടാവുമല്ലോ.
0: സാർ ഉണ്ട്, നമ്മൾ FSSI പറയുന്ന പോലെ ഈ എണ്ണയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഇത് ഒരു എക്യുപ്മെന്റ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. TPC മോണിറ്റർ എന്ന് പറയും. അതിൽ എണ്ണ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയും, അത് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ. അപ്പോൾ പിന്നെ അത് ഉപയോഗശൂന്യമായി മാറുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം നമ്മൾ സഞ്ചരിക്കുന്ന മൊബൈൽ ലാബുകളിൽ കൂടെ തന്നെ അത് ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇതേ പറഞ്ഞ പോലെ വില കുറഞ്ഞ് വിൽക്കുമ്പോൾ വില വിവരം ഞങ്ങളുടെ വിഭാഗത്തിൽ പെട്ടതല്ല. എന്നാൽ പോലും ഞങ്ങൾ നിരന്തരം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ മാത്രമല്ല അല്ലാത്ത ഭക്ഷ്യ എണ്ണകളും, നല്ലെണ്ണ ആവട്ടെ, റൈസ് ബ്രാൻ, അങ്ങനത്തെ മറ്റ് വിപണിയിലുള്ള ഭക്ഷ്യ എണ്ണകളും നിരന്തരം ടെസ്റ്റ് ചെയ്ത് അത് എന്താ പറയുക, അൺസേഫോ സബ് സ്റ്റാൻഡേർഡോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നിയമ നടപടി സ്വീകരിച്ച് വരുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നും അൺസേഫ് എന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ഫോർ നോട്ട് സേഫ് ഫോർ കൺസംപ്ഷൻ എന്നാണ്. അത് ക്രിമിനൽ ഒരു കുറ്റമായിട്ടാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തത് സബ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതായത് ഒരു വേറെ എഡിബിൾ ഓയിലുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക, അതായത് ഇൻഎഡിബിൾ അല്ല, അതായത് ഭക്ഷിക്കാം പക്ഷേ വെളിച്ചെണ്ണ എന്ന്
2: പറയുമ്പോൾ,
0: പിന്നെ അതുപോലെ തന്നെ ലേബിളിലും ഒരു 100% പ്യുവർ, 100% നാച്ചുറൽ ഇങ്ങനത്തെ ക്ലെയിംസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം FSSI കർശനമായിട്ട് അതിനെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ക്ലെയിം റെഗുലേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്.
2: പക്ഷേ ജനറലി നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് എണ്ണ ഉപയോഗിക്കാൻ, റിപ്പീറ്റഡ്ലി നമ്മൾ എണ്ണ കുക്ക് ചെയ്യാൻ പാടില്ലല്ലോ.
0: പാടില്ല ആക്ച്വലി. വീടുകളിൽ ഇപ്പം നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കുകയാണെങ്കിൽ നുരഞ്ഞ് പതയുന്നു, ഒരു പുക വരുന്നു, എണ്ണയുടെ കളറ് മാറുന്നു. അപ്പം ഈവൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എണ്ണയുടെ കളറ് മാറി ഒരു കറുത്ത നിറം പോലെ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പല തവണ ഉപയോഗിച്ച എണ്ണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് ബിജു എന്നാണ്, പത്തനംതിട്ട നിന്നാണ്
2: വിളിക്കുന്നത്. സംസാരിച്ചോളൂ സാർ മാഡത്തിനോട്.
0: നമസ്കാരം സാർ.
3: മാഡം, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സുരക്ഷിത ഭക്ഷണത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണെങ്കിലും ആൾക്കാർ പലരും ചോദിച്ചത് ഇതുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ലാതെ ഫ്രിഡ്ജും ഒക്കെ സൂക്ഷിച്ച് ഞങ്ങൾ അറിയാം. എനിക്ക് ചോദിക്കാനുള്ളൂ, ഞങ്ങള് എല്ലാം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. എപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം, ഫൈബറും പിന്നെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഭക്ഷണം നമ്മൾ പരമായി ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ കുടിക്കുന്ന ചായം അത് കവർ പാലായിരിക്കും. നമ്മളെല്ലാവരും ഇപ്പോൾ ഭക്ഷണം വളർത്തുന്നില്ല, അതിൽ പാലിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ഉണ്ട്, തേയിലയ്ക്കകത്ത് കീടനാശിനി ഉണ്ട്, പിന്നെ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി ദോശ പുട്ട് ചപ്പാത്തിയോ കഴിക്കുമ്പോൾ ഇതെല്ലാം പ്രിസർവേറ്റീവ് അടങ്ങിയ സാധനങ്ങളാണ്. പച്ചക്കറി മുഴുവൻ കീടനാശിനികളാണ്. ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറാണെങ്കിൽ ഞങ്ങൾ തവണയുള്ള ചോറ് മില്ലിയും പ്രത്യേകം കുത്തി മേടിക്കുകയാണ്. പക്ഷേ നമുക്കൊരു പെർഫെക്ഷൻ, അതായത് സുരക്ഷിത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നടക്കത്തില്ല. നമ്മൾ അത് ചർച്ച ചെയ്ത് എങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പറ്റി രക്ഷപോധം നടക്കുന്നില്ല, പിന്നെ അതിൻ്റെ ശിക്ഷാവധികളില്ല, ഇതൊക്കെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എന്റെ സംശയം അതാണ്.
0: സാർ ചോദിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ ഒരു ഒരു ശൃംഖലയിൽപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞത് ശരിയാണ്. ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം തേയില കഴിക്കുക, ഐ മീൻ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ കോഫി മുതൽ നമ്മളുടെ പ്രഭാത ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ തീന്മേശയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ഉള്ള കുറേ പ്രോസസ്സ് കൂടി കടന്നിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട്. നമ്മളിപ്പോൾ ഒരു കർഷകനല്ലല്ലോ. അപ്പം നമ്മൾ എന്തായാലും വിപണിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം മോശം എന്നല്ല, അല്ല എല്ലാം

0: പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ക്വാളിറ്റി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ തോതും അത് അനുവദനീയമായ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും പിന്നെ അത് അനുവദനീയമായ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഉള്ളതാണ് ചോദ്യം. നേരത്തെ പാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാസ്ചറൈസേഷൻ ഒരു സയൻറ്റിഫിക് പ്രക്രിയയാണ്. അത് പാലിൻ്റെ കാലാവധി നീട്ടാനും അതിൻ്റെ കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അല്ലാതെ പാലിൽ വേറെ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ മറ്റ് ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഫോർ എക്സാമ്പിൾ പനീറോ അങ്ങനത്തെ വേസ്റ്റ് ഫുഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ അതിനെ സൂക്ഷിക്കാനായിട്ട് നിർബന്ധമായും പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലുപയോഗിക്കുന്ന അളവ് ആണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അത് ഒരിക്കലും നമുക്കൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ട്, അത് കൂടുതലാണോ കുറവാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. നമ്മളത് ലാബ് വഴി പരിശോധനയിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ
1: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഭയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർഡറിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
5: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
6: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
9: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
10: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
12: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
14: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
15: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
1: ണ്ടോ നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അവർ ക്ലീനിങ്ങും അങ്ങനത്തെ പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ചെയ്യാതിരിക്കുന്നതാണ് തീർച്ചയായും നല്ലത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറാണോ അല്ലെങ്കിൽ അവർ തരുന്ന വെള്ളമാണെങ്കിൽ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഒരു ശുചിത്വം ഇല്ലാത്ത ഒരു അൺഹൈജീനിക്കായിട്ടുള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എ മലയാളി നമുക്ക് ജനറലി ഒരു സെൻസ് ഓഫ് അവെയർനെസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അവിടെ നിന്ന് ഭക്ഷണം
2: അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴിയുള്ള ഫുഡ് കൺസ്യൂമിങ്, അപ്പോൾ വരുന്ന എന്തെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് അൺഹൈജീനിക് ആയിട്ട് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയാൽ നമുക്ക് പരാതിപ്പെടാൻ പറ്റുമോ, അതെങ്ങനെയാണ്?
1: തീർച്ചയായും പരാതിപ്പെടാവുന്നതാണ്. ഇപ്പം ഓൺലൈൻ ഫുഡ് പ്ലാറ്റ്ഫോംസ് വഴി ഡെയിലി ബിസിനസ് നടന്നു വരുന്നുണ്ട്. സോ ഫുഡ് പാക്കറ്റ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത് ടാമ്പേർഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ചൂടുള്ള ഭക്ഷണമാണ് നമ്മൾ ഓർഡർ ചെയ്ത്, ഇപ്പം കറികളോ അങ്ങനത്തെ സാധനങ്ങൾ, അപ്പോൾ അത് ഒത്തിരി ദൂരെ നിന്നുള്ള സ്ഥലത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താപനില, അതായത് ഒത്തിരി തണുത്ത് മീൻസ് അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് ടാമ്പേർഡ് ആണോ എന്ന് നോക്കുക. പിന്നെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണോ ഈ പാക്കിംഗ് നൽകിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ

0: ഒരു വാർണിംഗ്, അലർജൻ ഡിക്ലറേഷൻ എന്തെങ്കിലും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഫുഡ് ഉണ്ടെങ്കിൽ ആ ഡിക്ലറേഷൻ അതിനകത്ത് തന്നിട്ടുണ്ട്. കുറേ കമ്പനീസ് ഇപ്പം അങ്ങനെ തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും.
1: നമുക്കിതിലേക്ക് വരാം. ഹലോ, ഒരു ശ്രോതാവ് ചേർന്നു. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ദേവരാജൻ.
1: എവിടെ നിന്നാണ് സർ?
2: ഇത് കോട്ടയം ജില്ലയിലെ കുറിച്ചി.
1: ഓ, സംസാരിച്ചോളൂ മാഡത്തോടെ.
0: സർ നമസ്കാരം.
2: എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മുടെ ഈ കവലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നൈറ്റ് കടകളുണ്ട്. ഹലോ.
0: അതെ അതെ, പറഞ്ഞോളൂ സർ.
2: അവിടെ ഈ പിന്നെ പരിപ്പ് വട, ഉഴുന്ന വട, ബജ്ജി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്.
0: അതെ.
2: അത് ഈ എണ്ണ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ചട്ടിയിലിരിക്കുന്ന എണ്ണ നമ്മൾ ഇന്ന് കാണുന്നതാ, അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ആ എണ്ണയൊക്കെ അത് കറുത്ത് കറുതറായിരിക്കുന്ന എണ്ണയായിരിക്കുന്നത്. ഇതിന് ഈ ഒരു സംവിധാനം ഗവൺമെന്റ് ഒരു പരിശോധനാ രൂപത്തിൽ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്.
0: സാർ, ഈ എണ്ണ തിരിച്ച് തിരികെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എണ്ണയുടെ കളറ് മാറി ഒരു കറുത്ത നിറത്തിലാവുന്നത്, അതിൻ്റെ ടെക്സ്ചറെല്ലാം മാറുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതല്ല. നമ്മൾ നിരന്തരം സ്ക്വാഡുകൾ വഴി ഇത് നോക്കുന്നുണ്ട്. ഇതിനെ FSSI തന്നെ ഒരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, റൂക്കോ എന്ന് പറയും, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിലിനെ അവർ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി അതിനെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ആ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തട്ടുകടകളായാലും ഹോട്ടൽസ് ആയാലും 50 ലിറ്ററിന് മുകളിൽ ഒരു ദിവസം എണ്ണ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ ആ എണ്ണ പ്രത്യേകം ഒരു കണ്ടെയ്നറിലോ ടിന്നിലോ മാറ്റി വെച്ച് അത് അവരുടെ സ്ഥാപനത്തിൽ പോയി അവർക്ക് കാശ് കൊടുത്ത് ഇത് വാങ്ങി പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് ബയോഡീസലായിട്ട് മാറ്റുന്ന സംവിധാനമാണ് ഈ റൂക്കോ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ റൂക്കോ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ഷൻ ഏജൻസി വഴി ഇത് സോഴ്സ് ചെയ്ത് അത് കൈമാറുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് ഏജൻസീസ് കുറവായിരുന്നു, മാനുഫാക്ചറിങ് ബയോഡീസൽ മാനുഫാക്ചറേഴ്സ് കുറവായിരുന്നു. പക്ഷേ ഇപ്പം അതിനുവേണ്ടിയും ബിസിനസ്സസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂടാതെ നമ്മുടെ സഞ്ചരിക്കുന്ന മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുണ്ട്, അതിലും ഈ TPC മോണിറ്റർ വഴി നമുക്ക് എണ്ണയുടെ
1: ക്വാളിറ്റി
0: തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് ഒരു പ്രാഥമിക ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ
2: ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ ഈ ഒരു 3, 3.5, 4 to 7 വരെ, ഉദാഹരണം പറഞ്ഞ കോട്ടയം മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള എൻസ് റോഡുകളിൽ ഒരുപാട് കടകളുണ്ട്. ഈ കടകളിലെല്ലാം ഇങ്ങനെ വിൽക്കുന്നവരാണ് ഞാൻ എന്നും കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് വിളിക്കാൻ കാര്യം. ഇത് നമ്മളായിട്ട് കയറി അവരോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ നല്ലത് ഗവൺമെന്റിന്റെ തലത്തിൽ അതിന്റെ ഓഫീസേഴ്സ് നിന്നിറങ്ങി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കടകളെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത് നല്ലതാക്കാൻ പറ്റും എന്നാണ് എന്റെ സംശയം.
0: തീർച്ചയായും സർ, അത് പൊതുജനത്തിന് പരാതിപ്പെടാമെന്നുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ പറയാം, ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. 1800 പിന്നെ 425 425, പിന്നെ 1125 1125, 1800 425 1125. ഇതാണ് ഫുഡ് സേഫ്റ്റിയുടെ ടോൾ ഫ്രീ നമ്പർ. ഇത് 24 hours പ്രവർത്തിക്കുന്ന നമ്പറാണ്, ഗവൺമെൻറ് ചാനലിൽ കൂടി പ്രവർത്തിക്കുന്നതാണ്. സോ നിർബന്ധമായും അല്ല, തീർച്ചയായും നമ്മൾ എല്ലാ കംപ്ലയിൻസും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇമെയിൽ മുഖേന, ഫോൺ മുഖേന, ഓഫീസ് ഫോൺ നമ്പേഴ്സ് മുഖേന, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ വാട്സാപ്പ് വഴി എല്ലാ ചാനൽസിലും നമ്മൾ കംപ്ലയിൻസ് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഗ്രീവൻസ് പോർട്ടലുകളുണ്ട്, ഇതെല്ലാം വഴി ആൾക്കാർക്ക് പരാതി നൽകാവുന്നതാണ്. അതനുസരിച്ച് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ രാത്രികാല പരിശോധന ഒന്നും കൂടെ ശക്തമാക്കിയിട്ടുമുണ്ട്. എല്ലാ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ, ഒരു മാസത്തിൽ 1 or 2 തവണ സ്പെഷ്യൽ സ്ക്വാഡ്സ് ഇതുപോലെ രൂപീകരിച്ചിട്ട് ചില ചില പോക്കറ്റ്സ്, കാരണം ഈ സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, FSSAI പറയുന്ന ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ നിഷ്കർഷിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക വെൻഡിങ് സോൺ ഉണ്ടാവണം എന്നാണ്. പക്ഷെ ആ വെൻഡിങ് സോണിൽ ഈ ആൾക്കാർക്ക് ശുചിത്വമായ രീതിയിൽ, ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം.

0: പക്ഷെ ആ വെൻഡിങ് സോൺ നൽകേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പല്ല, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരും.
1: അപ്പോൾ ഒരു ശ്രോതാവ് കൂടി നമ്മളൊപ്പം ചേരുന്നു. മാം, ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: പേരും സ്ഥലവും പറയാമോ?
2: ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുട്ടമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പേര് ഇന്ദിരാദേവി.
1: സംസാരിച്ചോളൂ മാഡം.
0: മാഡം നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം. നമസ്കാരം. അപ്പൊ നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സംശയങ്ങളുണ്ട്. ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് പറയാം. ഞാനൊരു സൂപ്പർ സീനിയർ ചിത്രനാണ്. എന്നാലും ഞാൻ വീട്ടിലെ എല്ലാ ഒരുവിധം എല്ലാം ഞാൻ തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള എല്ലാം വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുകയാണ്. അരിപ്പൊടി എല്ലാം ഞാനൊന്നും പാക്കറ്റ് വാങ്ങിക്കാറില്ല. പക്ഷെ നമ്മൾ എത്രയൊക്കെ പുറത്തുനിന്ന് മേടിച്ചാലും എല്ലാം പറ്റത്തില്ലല്ലോ. അരിയായി, പച്ചക്കറിയായി. പച്ചക്കറി എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ തന്നെ ഇവിടെ വിളവെടുക്കുന്നുണ്ട്, അത്യാവശ്യമൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കുറച്ച് പുറത്തുനിന്ന് മേടിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ.
0: അപ്പൊ
2: അങ്ങനെ വരുമ്പോഴും എന്തോ
0: മനസ്സിലാവുന്നു മാം, പറഞ്ഞോളൂ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ മേടിക്കുന്നതിന്റെ എന്തായാലും അതിനകത്ത് കുറച്ച് മയമൊക്കെ ഇല്ലാതിരിക്കത്തില്ലല്ലോ.
1: അപ്പൊ മാഡത്തിന്റെ ചോദ്യം എന്താണെന്ന് പറയാമോ?
2: എന്റെ ചോദ്യം, ഈ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ വേണ്ടി ചെയ്താലും നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് വരുന്ന ഒരു അളവ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതിന് കുറച്ച് പ്രശ്നങ്ങൾ കുറയത്തില്ലേ?
0: മാഡത്തിന്റെ ചോദ്യം
1: മനസ്സിലായാലും വാങ്ങുന്നതിനകത്ത് മായം ഉണ്ടാവില്ലേ?
0: അങ്ങനെ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല മാഡം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ തോതിൽ കണ്ടെത്താനുള്ള ചെറിയ ലളിതമായ മാർഗങ്ങളുണ്ട്. നമുക്ക് ഇപ്പം പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, കളർ തേയിലയിൽ കളർ ചേർത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ലളിതമായ മാർഗങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ കൺക്ലൂസീവായിട്ട് പറയണമെങ്കിൽ ലാബ് പരിശോധന വഴി മാത്രമേ നമുക്ക് അത് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നും പറഞ്ഞ് എല്ലാം കിട്ടുന്ന സാധനങ്ങളിൽ മായമാണെന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ശരിയാണ്, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് മറ്റ് പിന്നെ വിപണിയിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ? അപ്പം ഈ കഴിവതും ഇപ്പം മാഡം വീട്ടിൽ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മിനിമം ആയിട്ട് നമുക്ക് അതിനെങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കാം.
1: പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാം.
0: അതെ,
1: അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ ഒക്കെ വരുമ്പം ഇപ്പം നോ ആഡഡ് ഷുഗർ, ഷുഗർ ഫ്രീ, അല്ലെങ്കിൽ ഓർഗാനിക്, നാച്ചുറൽ, അപ്പം ഇതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ?
0: ഈ ക്ലെയിംസ് ഇങ്ങനെ കൊടുക്കുന്നതിലും ഇപ്പം FSSAI അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ക്ലെയിംസ് എന്ന് പറഞ്ഞൊരു റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്ലെയിംസ് 100% നാച്ചുറൽ, പ്യുവർ എന്നുള്ള ടേംസ് ഉപയോഗിക്കുന്നതിൽ ഇപ്പം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ മിസ്ലേബിളിംഗ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയും. കാരണം ഒരു ആളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളൊരു ഫ്രണ്ട് ഓഫ് പാക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ പാക്കിൻ്റെ ബാക്കും കൂടെ വായിക്കാൻ, ലേബിൾ ബേസിക്കലി വായിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഈ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നു. പക്ഷേ നോ ആഡഡ് ഷുഗർ ആണെങ്കിൽ പോലും നമ്മളതിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വായിക്കുമ്പോഴായിരിക്കും എത്ര കാലറീസ് അല്ലെങ്കിൽ എത്ര എനർജി നമുക്ക് ഷുഗറിൽ നിന്നും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും പിന്നെ പ്രോട്ടീനിൽ നിന്നും പിന്നെ ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നിട്ടുണ്ടാവണം, നിർബന്ധമാണ്. സോ അതിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഷുഗറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും യുനോ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോ ആഡഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അത് ആ ലേബിളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ എന്നാലും നമ്മൾ സാമ്പിൾസ് ലിഫ്റ്റ് ചെയ്യും. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇറ്റ് വിൽ ഗോ ഇൻ ടു പീനൽ ആക്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഫൈൻ.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
3: മാഹിനാണ്.
1: എന്തോ?
3: മാഹിനാണ് സംസാരിക്കുന്നത്.
1: സംസാരിച്ചോളൂ, മാഡത്തിനോട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
3: നമുക്ക് ഈ ചാക്കറിയിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ?
0: സാക്കറിൻ സർ, സാക്കറിൻ ഒരു മനസ്സിലായി സർ. സാക്കറിൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പം സാക്കറിൻ കൂടാതെ തന്നെ വേറെ

0: ലെവലായിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷെ ഡെയിലി ഉപയോഗിക്കുമായിരിക്കും ചായയിലോ കാപ്പിയിലോ എന്നൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡോക്ടറോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലത്തെ സീറോ കാലറി സ്വീറ്റ്നസ് ഉപയോഗിച്ച് വരുന്ന കാർബണേറ്റഡ് ബിവറേജസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അതിനകത്തൊരു ഡിക്ലറേഷൻ നൽകണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ കിഡ്സ് ബിലോ ദ ഏജ് ഓഫ് 5 ഇയേഴ്സ്. അതുപോലെ തന്നെ ഫിനൈൽ കീറ്റോ ന്യൂറോട്ടിക്സ്, അതായത് കിഡ്നി അല്ലെങ്കിൽ ഡയാലിസിസ് പ്രോബ്ലം ഒക്കെ ഉള്ള പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെയും വേറെ കുറച്ച് സ്വീറ്റ്നേഴ്സും ഇപ്പം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, സീറോ കാലറി സ്വീറ്റ്നസ് ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓൾട്ടർനേറ്റീവ് സ്വീറ്റ്നർ മെത്തേഡായിട്ട് വേറെ സ്വീറ്റ്നസ് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു എക്സാമ്പിളാണ് മങ്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് സ്വീറ്റ്നർ. ഓക്കെ സർ.
1: മാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോൾ ഫ്രീ നമ്പറുണ്ട്, വിവിധ പോർട്ടലുകൾ വഴി പരാതികൾ നൽകാം. പരാതികൾ നൽകിയാൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ?
0: ഓക്കെ, ഞങ്ങൾക്ക് പരാതി നേരത്തെ പറഞ്ഞ പോലെ വിവിധ മാർഗേണ നമുക്ക് പരാതികൾ നൽകാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു QRT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ക്വിക്ക് റെസ്പോൺസ് ടീം. അപ്പം പരാതിയുടെ ഗ്രാവിറ്റി അനുസരിച്ച് എത്രയും പെട്ടെന്ന് നോക്കേണ്ട ഒരു പരാതി ആണെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാൻ, ആസ് സൂൺ ആസ് പോസിബിൾ, ആ ടീം അവിടെ പോയി പരാതി പരിശോധിക്കുകയും വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അല്ലാത്തിപ്പം ഗ്രാവിറ്റി കുറഞ്ഞ പരാതികൾ വരുമല്ലോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫുഡ് പോയ്സണിങ് പോലത്തെ പരാതികളാണെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകും. അപ്പം അങ്ങനത്തെ പരാതികളെ ആ രീതിയിലും, അല്ലാത്ത പരാതികൾ ഇപ്പോൾ സി കംപ്ലയിൻസ് അല്ലെങ്കിൽ ജനറൽ കംപ്ലയിൻസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മളൊരു ഓവറോൾ ടൈം എടുത്ത് അതിന് വേണ്ടുന്ന ഒരു ഒരു അന്വേഷണം നടത്തി നമ്മൾ മറുപടി നൽകാറുണ്ട്. പിന്നെ സ്പെസിഫിക് ഏരിയയിൽ വരുന്ന പരാതികൾ, ഇപ്പം ചില നേരത്തെ പറഞ്ഞ പോലെ രാത്രികാല സ്ക്വാഡുകൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ബേസ്ഡ് സ്ക്വാഡുകൾ, ഇനി ഇപ്പോൾ വരാൻ പോകുന്ന
1: എണ്ണയൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം.
0: തീർച്ചയായും തീർച്ചയായും അതിന് പീരിയോഡിക്കായിട്ടുള്ള നമ്മൾ സ്ക്വാഡ്സ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഇനി വരാൻ പോകുന്നത് മണ്ഡലകാലമാണ്, അപ്പം അവിടെ തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, അത് ശബരിമലയ്ക്ക് പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ ആ സ്റ്റെപ്പ് മുതൽക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അതിൽ
1: ഇൻവോൾവ്ഡ്
0: ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്.
1: ഒരു ശ്രോതാവ് കൂടി. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്, ഞാൻ ശ്രീദാസ് കെ, ആലപ്പുഴ.
1: സംസാരിച്ചോളൂ മാഡത്തോടെ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: മാഡം
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്
2: മാഡം. നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡൊക്കെ നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ തന്നെ അത് പൂപ്പലായി പോകുന്നുണ്ട്. അത് കടകളിൽ വെച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിക്സറൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്സറിൻ്റെ അതൊക്കെ ഭയങ്കര ഉപ്പാണ്. നമ്മളത് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരെ എടുക്കത്തുമില്ല.
0: അപ്പൊ
2: അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: സർ, ബ്രെഡിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രെഡ് എപ്പോഴും ആ ഡേറ്റ് നോക്കി തന്നെ വാങ്ങുക. ഇപ്പം കവറിലുണ്ടെങ്കിൽ തന്നെ കവറിനകത്ത് ചിലപ്പോൾ ഒരു മൈക്രോ പങ്ക്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ കണ്ണിന് കാണുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അതുവഴി ഈ ഫംഗസ് ബാധ കയറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ഈർപ്പമുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളത് പൂപ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക, അതിനെ പരാതിപ്പെടുക, തിരിച്ചു നൽകുക. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ഒരു സ്ലൈസ് കഴിച്ചിട്ട് അതിനെ തുറന്ന് വെക്കുകയാണെങ്കിൽ അവിടെയും ആ പൂപ്പൽ ബാധ കയറാൻ സാധ്യതയുണ്ട്. സോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുക. പക്ഷേ എന്തായാലും നമ്മൾ മാക്സിമം ഒരു 3-4 ഡേയ്സിന് അപ്പുറം അത് ഉപയോഗിക്കാതിരിക്കുക. കഴിവതും എന്താ ബ്രെഡിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു അപ് ടു 7 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പം അതിനുള്ളിൽ അപ്പം 6th ഡേ നമ്മൾ പോയി വാങ്ങിച്ചിട്ട് പിന്നെ 7th ഡേ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് തീരാറായി അതിൻ്റെ കാലാവധി. അതുപോലെ തന്നെ ഈ റെഡി ടു ഈറ്റ് ചപ്പാത്തി, പൂരി അങ്ങനത്തെ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇതിലെല്ലാം ആ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചെറിയ തോതിൽ ചെറിയ ബാച്ചസ് വാങ്ങിക്കുക, അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. കൂടുതൽ നമ്മൾ അതിനെ വൺസ് പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അറ്റ് വൺ ഗോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെഡിൻ്റെ കേസ് ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാൻ പറ്റും, പരാതിപ്പെടാനും പറ്റും. ഞങ്ങൾ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നതാണ്.
2: അത്
0: എനിക്ക് പറഞ്ഞ ഓരോരോ
2: വിളിച്ചാൽ
0: മനസ്സിലായി സാർ. ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു.

0: ഇരുന്നു. അപ്പം ആ ആ അതിൽ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എടുത്താലും കുറച്ചും കൂടെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഏത് കമ്പനിയാണ്, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയാണ്. ചിലപ്പം ഒരു പക്ഷേ കൊല്ലത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ വലുതോ ആയിരിക്കും. അപ്പോൾ മാനുഫാക്ചറിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് സാമ്പിൾ ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്കതിനെ ചാനലൈസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ഉപഭോക്താക്കൾ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. നിർബന്ധം എന്നില്ല, പക്ഷേ ഒരു ബെറ്റർ പ്രാക്ടീസ് ആയിരിക്കും സർ.
1: അപ്പോൾ മാം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ട്രേഡുകളും ഇതുമായി ഇതല്ലാതെ ഇപ്പോൾ ഈ ട്രേഡ് കേരള പോലുള്ള പദ്ധതികൾ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള നടപടിക്രമങ്ങൾ, പ്രവർത്തന രീതികൾ ഒന്ന് പറയാമോ?
0: ഓക്കെ, അഗെയിൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് WHO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നേരത്തെ വേൾഡ് ഫുഡ് ഡേ എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഡേയിനെ മാറ്റി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. അത് കാരണം ഇഫ് ഇറ്റ് ഇസ് നോട്ട് സേഫ് ഇറ്റ് ഇസ് നോട്ട് ഫുഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനോടുകൂടി June 7 എന്ന് പറഞ്ഞ് 2018-19 മുതൽ ഒരു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. സോ അതിൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫുഡ് സേഫ്റ്റിക്ക് എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ഷൻസും റെയ്ഡിലും മാത്രം ഒതുങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ആൻഡ് ഉപഭോക്താക്കൾ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ്, ഈ ശൃംഖലയിലുള്ള എല്ലാവരും, റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, പിന്നെ ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, ട്രാൻസ്പോർട്ടർ, പാക്കർ, അങ്ങനെ പല ആൾക്കാരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ബോധവൽക്കരിപ്പിക്കൽ ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് FSSAI's ട്രേഡിംഗ് മോഡ്യൂൾ, പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് പല വിഭാഗങ്ങളുണ്ട്, മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഗവൺമെൻറ് റൺ സിസ്റ്റത്തിലെ ബെനിഫീഷ്യറീസ് ഉണ്ട്, ഇവർക്കെല്ലാം തന്നെ പല തരത്തിൽ ട്രെയിനിങ്സ് ഞങ്ങൾ നൽകാറുണ്ട്. തേർഡ് പാർട്ടി ട്രെയിനിങ്സും ഞങ്ങളുടെ സ്വന്തം ട്രെയിനിങ്സും. അപ്പോൾ അതിനെ ഫോസ്റ്റാക്ക് എന്ന് പറയുന്നു, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു കാലയളവിൽ ഒരു ട്രെയിനർ വന്ന് ഇവരെ ഇപ്പം അംഗൻവാടി സെൻറ്ററിൽ പാലിക്കേണ്ട ഫുഡ് സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മിഡ് ഡേ മീൽ നൽകുന്നു ഉച്ചയാണ്, അപ്പോൾ അവിടുത്തെ കിച്ചണിൽ എന്തൊക്കെയാണ് പ്രാക്ടീസസ് പാലിക്കേണ്ടത്, സ്റ്റോർ ഹൗസ് വെയർ ഹൗസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രാക്ടീസസ് ആണ്. സോ അങ്ങനെ ഒരു ട്രെയിനിങ് ഡിവിഷൻ നമുക്കുണ്ട്. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പ്രൊജക്റ്റ് FSSAI അത് വിഭാവനം ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ആക്റ്റീവായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, കേരളം ഹാസ് ബീൻ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിനെ റാങ്ക് ചെയ്യുന്ന ഒരു എക്സസൈസ് അവരെല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതിൽ എല്ലാ തവണയും ഓൾമോസ്റ്റ് കേരളം തന്നെയാണ് പട്ടികയിൽ ഒന്നാം നമ്പറായിട്ട് സ്ഥാനം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ഈറ്റ് റൈറ്റ് ക്യാമ്പസസ്, ഇതിൻ്റെ ഭാഗമായിട്ട് ഈറ്റ് റൈറ്റ് ക്യാമ്പസ്, ഈറ്റ് റൈറ്റ് സ്കൂൾ, ഈറ്റ് റൈറ്റ് സ്റ്റേഷൻസ്, റെയിൽവേ സ്റ്റേഷൻസ്, അങ്ങനെ പല ഇനീഷ്യേറ്റീവ്സ് നമുക്കുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ക്യാൻറ്റീനോ അല്ലെങ്കിൽ കിച്ചൻ മിഡ് ഡേ മീൽ നൽകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് ഹാൻഡ്ലേഴ്സിന് നമ്മൾ ആദ്യം ഒരു ട്രെയിനിങ് നൽകും. പിന്നെ അവിടുത്തെ ഒരു സംവിധാനം ആദ്യം ഒരു പ്രീ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ നടത്തും. അതിനുശേഷം ഈ കംപ്ലയൻസിൽ അവർക്ക് എത്രയാണ് സ്കോറ് കിട്ടുന്നത് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ അവർ പാഴ്ച വരുന്നത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തു, ഒരു ഹാൻഡ് ഹോൾഡിങ് മെത്തഡോളജി പോലെ അത് ചെയ്ത് പിന്നെ ഒരു പോസ്റ്റ് ഓഡിറ്റ്, ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞൊരു പോസ്റ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 2 years ആയിട്ട് വരും. ഇത് കൂടാണ്ട് ഹോട്ടൽ അല്ലെങ്കിൽ ഈറ്ററീസ് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഹൈജീൻ റേറ്റിംഗ് ഓഫ് ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, ട്രിവാൻഡ്രം, അങ്ങനത്തെ ശംഖുമുഖത്ത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മോഡേണൈസ്ഡ് ഫുഡ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു ഐഡിയലായിട്ട് സ്ട്രീറ്റ് ഫുഡ് വെൻഡിങ് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്നാണ് ചെയ്യുന്നത് എഫ് എസ് എസ് ഐയുടെ സഹായത്തോടുകൂടി.
1: ഇനി ശ്രോതാക്കളായ ഇപ്പം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അവരാണല്ലോ ഇതിനകത്ത് ഏറ്റവും മേജർ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാർജർ പാർട്ട്,
0: കറക്റ്റ്.
1: അവർക്കായിട്ട് മാമിനുള്ള ഒരു മെസ്സേജും കൂടെ നൽകി.

0: ഇതാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു സമയം ഏകദേശം.
1: തീർച്ചയായും. അപ്പോൾ നമ്മളും ഉപഭോക്താക്കൾ തന്നെയാണല്ലോ അല്ലേ? അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആസ് എ ഫുഡ് കൺസ്യൂമർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ നിർബന്ധമായി ലേബിൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ട്രൈ ടു മേക്ക് റീഡിങ് ലേബിൾസ് എ ഹാബിറ്റ്. അത് കുട്ടികളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുക. ബ്രെഡാണെങ്കിലും പാലാണെങ്കിലും എന്താണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അങ്ങ് ബ്ലൈൻഡായിട്ട് കാര്യങ്ങൾ എടുത്തിടാതെ മേക്ക് റീഡിങ് ലേബിൾസ് എ ഹാബിറ്റ്. പിന്നെ എന്തെങ്കിലും ഒരു അസാധാരണത്വം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആൻഡ് ഒരു ഒരു ഹൈജീൻ കൾച്ചർ നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു പോപ്പുലേഷനാണ്. അപ്പം ആ സ്ഥലം അല്ലെങ്കിൽ അന്തരീക്ഷം പൊതുവായി ഒരു ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അവിടെ വേസ്റ്റ് കറക്റ്റായിട്ട് നീക്കം ചെയ്യുന്നുണ്ടോ, കവേർഡാണോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇഫ് ഇറ്റ് ഇസ് ഇറ്റ് ഇപ്പം അവിടെ ഈച്ച ശല്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തുറന്നിരിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ വേറെ മാലിന്യങ്ങളുണ്ടോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് അവെയറായിരിക്കുക. ലേൺ വോട്ട് ടു യുനോ ചൂസ്, അത് അത് ചെയ്യുക. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന വിധം നമ്മൾ പഠിക്കുക. റെസ്പോൺസിബിളായിട്ട് ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക. വേസ്റ്റേജ് ഒഴിവാക്കുക. മേക്ക് റീഡിംഗ് ഫുഡ് ലേബിൾസ് ഒരു ശീലമാക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
0: അപ്പോൾ ഇതെല്ലാം കേട്ട ശ്രോതാക്കൾക്ക് അവർ ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ പരിപാടിയിലൂടെ സമ്പൂർണ്ണമായി ലഭിച്ചെന്ന് കരുതുന്നു. നമുക്കറിയാം, സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. എന്നാൽ അതിനായിട്ട് മാം ഇപ്പോൾ പറഞ്ഞതുപോലെ ബോധവൽക്കരണവും അതുപോലെ തന്നെ ജാഗ്രതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മായത്തെക്കുറിച്ചും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തവും ലളിതവുമായിട്ട് മറുപടി നൽകിയ തിരുവനന്തപുരം ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ ശ്രീമതി രശ്മി രാജന് ഞങ്ങളുടെ ആകാശവാണിയുടെ പ്രത്യേക നന്ദി. ഒപ്പം നമ്മളോടൊപ്പം സംബന്ധിച്ച എല്ലാ ശ്രോതാക്കളോടും ഭക്ഷണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ശുചിത്വമില്ലായ്മയോ ശ്രദ്ധിക്കപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ മാം പറഞ്ഞതുപോലെ നിങ്ങൾ വിവരം അറിയിക്കാൻ മടിക്കരുത്. അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബുദ്ധിപൂർവമായി തിരഞ്ഞെടുക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം. ഹലോ ആകാശവാണി സമാപിക്കുന്നു.
2: സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രശ്മി രാജനോട് സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, അനിൽ മാത്യു. സ്റ്റുഡിയോയിൽ ഒപ്പം അനില ബിൻ ജമാൽ, ടി എസ് പ്രീത. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
4: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
5: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
6: സുബയ്യ ജ്വല്ലറി, സ്വർണോത്സവം, ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
5: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി.
8: നമസ്കാരം, പ്രധാന വാർത്തകൾ.
7: ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചരിത്രപ്രധാനമായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് കേവലം ഒരു രേഖയിൽ ഒപ്പിടൽ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചുവരുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യമേഖലയിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രാഥമിക സംരക്ഷണം, നിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഉത്പാദനം എന്നിവ ശക്തിപ്പെടുത്തണമെന്ന് ലോകാരോഗ്യ

സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയോസിസ്. ന്യൂഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ 4 സന്ദേശങ്ങളും ആഗോള ആരോഗ്യകാര്യത്തിന് പ്രസക്തി നൽകുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോട് യു ഡി എഫ് യോജിക്കുന്നില്ലെന്നും അധ്യാപക സംഘടനകളുടെ ഇക്കാര്യത്തിലെ അഭിപ്രായം അറിയാനാണ് വിഷയത്തിൽ യോഗം വിളിച്ചതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഫയൽ ക്ലോസ് ചെയ്യുന്നതിനു മുൻപ് എല്ലാവരുടെയും അഭിപ്രായം അറിയുക എന്നതിനാണ് സംഘടനകളുടെ യോഗം വിളിച്ചതെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മാലിന്യ സംസ്കരണമടക്കം കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കി. ഏതാനും ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. സിപിഐഎം തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ. യഥാർത്ഥ തെറ്റിന്റെ കാരണം കണ്ടെത്തിയാലേ തിരുത്താനാകൂവെന്നും എന്നാൽ സിപിഐഎം ഇതുവരെ അതിന് ശ്രമിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
0: ചിത്രമഞ്ജുഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സൗഹൃദത്തിനും പ്രണയത്തിനും ഹാസ്യത്തിനും ഒപ്പം ഗാനങ്ങൾക്കും പ്രാധാന്യം നൽകി 2003 പ്രദർശനത്തിനെത്തിയ ഒരു ചലച്ചിത്രമാണ് സ്വപ്നക്കൂട്. പൃഥ്വിരാജ് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന തുടങ്ങിയ അഭിനേതാക്കൾ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കമൽ. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന ഗാനങ്ങൾ ഇന്ന് ചിത്രമഞ്ജുഷയിലൂടെ നമുക്ക് കേൾക്കാം. ആദ്യ ഗാനം ജ്യോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയത്.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു.

0: സിറ്റി.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാരസഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ സിബിഎസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ചിത്രമഞ്ജുഷയിൽ ഇനി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ പാടിയ ഗാനം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ അടുത്ത ഗാനം ആലപിച്ചിരിക്കുന്നത് അഫ്സലും ചിത്ര അയ്യരും.
4: മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
5: അയ്യോ പ്ലീസ്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഇനി ശ്രീനിവാസും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
3: ചിത്രമഞ്ജുഷയിൽ ഇനി വിധു പ്രതാപ് പാടിയ ഗാനം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ചിത്രമഞ്ജുഷയിൽ ഇനി കേൾക്കാം യേശുദാസും ജ്യോത്സ്നയും പാടിയ ഗാനം.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ ഇതുവരെ കേട്ടത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9.
1: പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കൊതുക് ജനിയ രോഗങ്ങളെ തടയാനാകുമോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ വി ജി സംസാരിക്കുന്നു.
2: കൊതുകുകൾ മൂലം മനുഷ്യരിലേക്ക് നിരവധി രോഗങ്ങൾ പകരുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ജപ്പാൻ ജ്വരം, മലേറിയ, വെസ്റ്റ് നൈൽ ഫീവർ, സിക്ക തുടങ്ങിയവ. ഈ രോഗങ്ങൾ കാരണമാകുന്ന രോഗാണുക്കളിലും കൊതുകുകളിലും രോഗലക്ഷണങ്ങളിലും ചികിത്സയിലും വ്യത്യാസമുണ്ടെങ്കിലും ഇവയെല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം കൊതുകുകടി ഒഴിവാക്കുകയും കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. ആദ്യമായി

ഡെങ്കിപ്പനി എങ്ങനെ ഉണ്ടാകുന്നു, ലക്ഷണങ്ങൾ എന്തെല്ലാം, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെല്ലാം പറ്റി സംസാരിക്കാം. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. പ്രധാനമായും എയ്ഡിസ് ഈജിപ്റ്റി, എയ്ഡിസ് ആൽബോപ്റ്റിക്കസ് എന്നീ കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഡെങ്കി വൈറസ് പ്രധാനമായും 4 സെറോടൈപ്പുകളുണ്ട്. ഡെൻ V1, ഡെൻ V2, ഡെൻ V3, ഡെൻ V4. ഒരിക്കൽ ഒരു സെറോടൈപ്പ് ബാധിച്ചാൽ അതിനെതിരെ ദീർഘകാല പ്രതിരോധ ശേഷി ലഭിക്കും. എന്നാൽ മറ്റു സെറോടൈപ്പുകൾ പിന്നീട് ബാധിക്കാം. രണ്ടാമത്തെ അണുബാധയിൽ ഗുരുതര ഡെങ്കുപ്പനിയുടെ സാധ്യത കൂടുതലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡെങ്കുപ്പനി വർദ്ധിക്കാൻ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നോക്കാം. നഗരവൽക്കരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടുകളിൽ വെള്ളം സംഭരിക്കൽ, തുറന്ന ജലസംഭരണികൾ, മാലിന്യങ്ങൾ, മഴവെള്ളം കെട്ടിക്കിടക്കൽ. ഇത് പ്രധാനമായും നിലവിലെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ ഒരു പ്രധാന കാരണമാണ് ഡെങ്കിപ്പനി പൊട്ടിപ്പുറപ്പെടാനായിട്ട്. ഇനി ഡെങ്കിപ്പനി പരത്തുന്ന എയ്ഡിസ് ഈജിപ്റ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഹൈലി ഡൊമസ്റ്റിക്കേറ്റഡ്, അതായത് നമ്മുടെ വീടിന് ചുറ്റുമായി കാണുന്ന ഒരു കൊതുകാണ്. കൂടാതെ സ്ട്രോങ്ലി ആന്ത്രോഫിലിക് എന്ന് പറയും, അതായത് മനുഷ്യരെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു കൊതുകാണ് ഈ എയ്ഡിസ് ഈജിപ്റ്റി. മറ്റൊരു പ്രത്യേകത ഇത് നെർവസ് ഫീഡർ, അതായത് ഒരു ബ്ലഡ് മീൽ പൂർത്തിയാക്കണമെങ്കിൽ ഇതിന് ഒന്നിലധികം മനുഷ്യരെ കടിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് കാരണമാണ് നമുക്ക് ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ട് കേസുകൾ ഉണ്ടാകുന്നത്. ഇനിയും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പനിയാണ്. പനിയോടൊപ്പം തന്നെ ശക്തമായ തലവേദന, കണ്ണിന് പിന്നിൽ വേദന, പേശി വേദന, സന്ധി വേദന, ശരീരവേദന. കൂടാതെ 80% ആളുകളിൽ ത്വക്കിൽ റാഷസ് ഉണ്ടാകാറുണ്ട്. പിന്നെ അമിതമായ ക്ഷീണം തുടങ്ങിയവയും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളായി കാണാം. പനി കുറയുന്ന സമയത്താണ് ഡെങ്കിപ്പനിക്ക് അപകട സൂചനകൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് അപകട സൂചനകൾ എന്ന് നോക്കാം. ശക്തമായ വയറുവേദന, തുടർച്ചയായ ഛർദി, ശ്വാസമുട്ടൽ, അമിതമായ ക്ഷീണം, മയക്കം, മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, വയറ് വീർത്തു വരിക, ശ്വാസകോശത്തിനു ചുറ്റും ദ്രാവകം കിട്ടുന്നത് മൂലം ശ്വാസം

ദിവസത്തിന് വിശ്രമം എടുക്കുക എന്നുള്ളതാണ്. പനിക്കായി നമുക്ക് സാധാരണയായി പാരസെറ്റമോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷണത്തിലും വേണം മരുന്ന് കഴിക്കാനായിട്ട്. ആസ്പിറിൻ, ഇബുപ്രോഫൻ, മറ്റ് NSAIDകൾ പോലുള്ള മരുന്നുകൾ ഡെങ്കി പേഷ്യൻസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇനി ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തെ പറ്റി നമുക്ക് നോക്കാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രതിരോധം. എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെയെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ വീട്ടിലും പരിസരത്തും പ്രത്യേകമായി നമ്മളിത് നിരീക്ഷിക്കേണ്ടതാണ്. പൂച്ചട്ടികൾ, ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ.

ഡെങ്കു പേഷ്യൻസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഇനി ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തെ പറ്റി നമുക്ക് നോക്കാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രതിരോധം. എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെയെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ വീട്ടിലും പരിസരത്തും പ്രത്യേകമായി നമ്മളിത് നിരീക്ഷിക്കേണ്ടതാണ്. പൂച്ചട്ടികൾ, ബക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുപ്പികൾ, കുതിനയ്ക്കും തുടർ ചികിത്സയ്ക്കും ഡോക്ടറെ സമീപിക്കാം.

വാക്സ് തുടങ്ങിയ വകഭേദങ്ങളാണ്. പനി, വിറയൽ, കുളിര്, തലവേദന, ശരീരവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രധാനമായും ലക്ഷണങ്ങൾ. ഇത് കൃത്യമായ ഇടവേളകളാണ് സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും എല്ലായ്പ്പോഴും ഈ ഇടവേളകൾ ഉണ്ടാകണമെന്നില്ല. ബോധാവസ്ഥയിലുള്ള മാറ്റം, രക്തത്തിലെ പഞ്ചസാര

0: ഒരു മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് ഇന്ത്യ മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2020 മുതൽ 9 സംസ്ഥാനങ്ങളിലായി 147 കൽക്കരി ബ്ലോക്കുകൾ ലേലം ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ്. ഇതിലൂടെ പ്രതിവർഷം ഏകദേശം 47,500 കോടി രൂപയുടെ വരുമാനവും 4.9 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് കൽക്കരി മന്ത്രാലയം വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പുകേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവുശിക്ഷയ്ക്ക് വിധിച്ച പാല MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രവാസി വ്യവസായി ദിനേശ് മേനോനാണ് ഹർജി നൽകിയത്. ബത്തേരി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് മോഷ്ടിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത് ആണ് ഹാൻസ് മോഷ്ടിച്ചത്. മുതിർന്നവരുടെ സംഘടനയായ ഇന്ത്യൻ സ്കൌട്ട് ആന്റ് ഗൈഡ് ഫെലോഷിപ്പിന്റെ ജനറൽ അസംബ്ലിയും നാഷണൽ ഗാദറിംഗും ഈ മാസം 18 മുതൽ 20 വരെ കണ്ണൂരിൽ നടത്തും. ഇന്ത്യൻ ക്രിക്കറ്റർ സയ്യിദ് കിർമാനിയുടെ നേതൃത്വത്തിലാണ് ജനറൽ അസംബ്ലി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായിട്ടുണ്ടെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വീഴ്ചകളും പാളിച്ചകളും പരിഹരിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. CPIM നേതാക്കളായ A.V.ജയരാഘവൻ, EP ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെ അന്ത്യോപചാരം അർപ്പിച്ചു. കണ്ണൂർ SN പാർക്കിന് സമീപത്തെ സ്വകാര്യ ആശുപത്രി മാലിന്യം കാരണം 20 വീടുകളിലെ കിണറുകൾ ഉപയോഗയോഗ്യമല്ലാതായി. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ണൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളാണ് ബിജു തിരുമല. ലളിതമായ വരികളിലൂടെയും മനോഹരമായ പദപ്രയോഗങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ പ്രിയങ്കരനായ ബിജു തിരുമല വരികളെഴുതിയ ഗാനങ്ങളാണ് ഏകതാരയിൽ ഇന്ന്. ആദ്യ ഗാനം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. സംഗീതം രവീന്ദ്രൻ.

0: மனம் தேரும் தாய் மனம்.
1: ോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാരസഭ.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാരസഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ബിജു തിരുമല വരികളെഴുതിയ ഗാനങ്ങളാണ് ഏകതാരയിൽ നാം കേൾക്കുന്നത്. ഇനി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ജെറി അമൽദേവ് ഈണം പകർന്ന് S. ജാനകി പാടിയ ഗാനം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം തൃഷ്ണ.

0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഏകതാരയിൽ ഇനി ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം ഔസേപ്പച്ചൻ, ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, അമ്പിളി രാജശേഖരൻ എന്നിവർ.
4: കളകളം ഇളകുമോരരുവിയിൽ അലകളിലൊരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം. ആഹാ, കളകളം ഇളകുമോരരുവിയിൽ അലകളിലൊരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളം.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് MG ശ്രീകുമാറും ഉണ്ണിമേനോനും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം ഇൻ ഹരിഹർ നഗർ.

0: 14 സെപ്റ്റംബർ രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ബിജു തിരുമല വരികളെഴുതിയ ഗാനങ്ങളാണ് ഏകതാരയിൽ നാം കേൾക്കുന്നത്. ഇനി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. രവീന്ദ്രന്റെ സംഗീതം, ചിത്രം തച്ചിലേടത്തെ ചുണ്ടൻ.

ഏകതരയിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും ആർ ഉഷയും പാടിയ ഗാനം. സംഗീതം രാജാമണി. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.

0: എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
1: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
2: രാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

ചലച്ചിത്ര ഗാന ആസ്വാദകർക്ക് മനോഹരങ്ങളായ ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനരചയിതാവ് ബിജു തിരുമല വരികളെഴുതിയ ചില ഗാനങ്ങളാണ് ഏകതാരയിൽ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗണേശ ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജ്ഞാനം, സന്തോഷം, സമൃദ്ധി, ആരോഗ്യം എന്നിവ നൽകി ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ച് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ പറഞ്ഞു. ഇന്ന് ഗ്രന്ഥശാലാ ദിനം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു. ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതിയുടെ പ്രായോഗിക പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിൽ

തദ്ദേശ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടെന്ന് മൃഗസ്നേഹികളുടെ സംഘടന വോയിസ് ഓഫ് കേരള ഫോർ അനിമൽ ലെജറ്റ്. തെരുവുനായ്ക്കളുടെ നിയന്ത്രണം ABC ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ നടത്താവൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ കോഴിക്കോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
3: ഡോക്ടറോട് ചോദിക്കാം, ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF ആണ്. സ്വാഗതം. ആത്മഹത്യാ പ്രതിരോധം എന്നത് വെറുമൊരു മാനസികാരോഗ്യ പ്രശ്നമല്ല, അത് പൊതുജനാരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപകീർത്തിയോ കേൾക്കുന്നവർ അളന്നു ദുഷിക്കുമെന്ന് ഭയന്നോ നിശബ്ദമായിരിക്കാതെ സമൂഹത്തിന്റെ പിന്തുണയോടെ നേരത്തെയുള്ള ഇടപെടലുകൾ സാധ്യമാക്കാനാണ് നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ചേഞ്ച് ദ നാരേറ്റീവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാമെന്നുള്ളതാണ്. അപ്പൊ സമൂഹം ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വേണ്ടത്?
4: ഇപ്പോ സൂയിസൈഡിനെ കാണുന്ന ഒരു രീതി തന്നെ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പി കാറ്റ് സൂയിസൈഡ് എന്ന് പറയും. അപ്പം വാർത്തകൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ വർഷം അവർ പ്രധാനമായും ഈ ഒരു തീമിനെ അവർ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. മറ്റെല്ലാ മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയും സൂയിസൈഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ചുറ്റു നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ചുറ്റു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വഴി ലോകം മുഴുവനും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരംഭിച്ചിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഡയറക്റ്റായിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
3: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് അൻസാറ്.
3: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
5: ഞാന് കാഴ്ചയില്ലാത്ത ഒരാളാണ്.
4: ഓക്കെ.
5: കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്.
4: ഓക്കെ.
5: ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, അത് പ്രണയനൈരാശ്യം കാരണമാണോ അങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനെയാണോ?
4: അല്ല, അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ഒരു കാരണമാണ് ഈ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത നാളുകളിൽ അത് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
5: എന്തിനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? ഈ ആത്മഹത്യ ചെയ്താൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ ഡോക്ടർ?
4: ഒരിക്കലും അങ്ങനെ പരിഹാരം ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു സൊല്യൂഷൻ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത ഉള്ള ആൾക്കാർ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു സൊല്യൂഷൻ അല്ല ആക്ച്വലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട

0: ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് തോന്നുമെങ്കിലും മറ്റ് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്
1: കഴിയും.
0: തീർച്ചയായും
1: പിന്തിരിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ?
0: ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അവരുടെ ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡ് മാറ്റുന്നതിനുള്ള മരുന്നും അവരുടെ നിലവിലുള്ള മാനസികാവസ്ഥ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ തന്നെ സൈക്കോളജിസ്റ്റും ഉണ്ട്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് രണ്ടുപേരാണ്, സൈക്കോളജിസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റും ഉണ്ട്.
2: വിളിച്ചതിന് നന്ദി. ഒരുപാട് കേസസ് സാറ് നിരന്തരം കാണുന്നതാണ്, ഇപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അത്തരം പ്രവണതയുള്ളവരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതും അങ്ങനെ ഒരു ശ്രമം തന്നെ തെറ്റായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്ന പലതരത്തിലുള്ള ആൾക്കാരെ താങ്കൾ ദിവസവും കാണുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ സൂയിസൈഡൽ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രാഥമികമായി ഒരു മാനസികാരോഗ്യ പ്രശ്നമാണോ അതോ അതിനെ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി കാണേണ്ടതുണ്ടോ?
0: ഞാൻ ബേസിക്കലി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ ധാരാളം ആൾക്കാർ കൗൺസിലിംഗിനായിട്ട് വരാറുണ്ട്, ഈ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിന് രണ്ടും ഉണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു മാനസിക പ്രശ്നവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നവും ഉണ്ട്. പൊതുജനാരോഗ്യ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം ആൾക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അയൽവക്കക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. മറ്റ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വ്യക്തിക്ക് മറ്റ് ആൾക്കാരുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മളിതൊരു വലിയ ലാർജർ ക്യാൻവാസിൽ കാണേണ്ടുന്നതും അഡ്രസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, ഇത് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ സൂയിസൈഡൽ ഐഡിയ വരാറുണ്ട്. ഇപ്പം മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരികയും സൂയിസൈഡൽ ഐഡിയേഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അതുപോലെ തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ചലഞ്ചും ആണ്.
2: ഇപ്പോൾ ഒരു മരണം മാത്രമാണ് പരിഹാരം എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്താൽ മരിച്ചു പോകും, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഒരുതരം എസ്കേപ്പിസം കൂടിയാണല്ലോ. ഇങ്ങനൊരു ഘട്ടത്തിലെത്തുമ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്?
0: അതായത് ഇപ്പോൾ നമ്മളൊരു ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെന്ന് വെച്ചോ, അതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, നമുക്കത് ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരികയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ സമയത്ത് അവരുടെ മനസ്സിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടണൽ ഡിവിഷൻ എന്ന് പറയും. അതായത് ദെർ ഇസ് നോ എസ്കേപ്പ്, ദെർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ടണൽ ഡിവിഷനിലേക്ക് സബ്സിക്വന്റ്ലി അവർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടണൽ ഡിവിഷനിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡിന്റെ ടെൻഡൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പലപ്പോഴും ഇവർ മറ്റ് ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ടണൽഡ് വിഷനിലേക്ക് വന്നിട്ട് ദെർ ഇസ് നോ അതർ ഓപ്ഷൻ എന്നുള്ള ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് സബ്സിക്വന്റ് ഇത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് അവരെ നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണൽഡ് വിഷനിൽ നിന്ന് അവരെ മാറ്റി ഒരു പെരിഫറലിലേക്ക്, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് നമുക്കൊരു ഇന്റർവെൻഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് കേരളത്തിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾക്ക് ഒരു പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങൾക്കുള്ളിലെ വൈകാരിക അന്തരീക്ഷത്തെക്കുറിച്ച് ഈ കണക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കുടുംബം, അല്ലെങ്കിൽ കുടുംബം നമ്മൾ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ആണോ അല്ല ആന്തരികമായിട്ട് ഉള്ളിൽ വിള്ളലുകളുണ്ടോ എന്നുള്ളത്?
0: അത് ഈ അടുത്ത കാലത്ത് സൂയിസൈഡുകളുടെ എണ്ണം കൂടി വന്നതിന് ശേഷം വന്നിരിക്കുന്ന പല പഠനങ്ങളിലും അത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫാമിലി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കുറേ ചേഞ്ചസ്. അപ്പോൾ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ ഒരു ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുൾ ട്രാൻസിഷനാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പാരൻസിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് മിക്കവാറും ഫാമിലികളിലൊക്കെ തന്നെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലപ്രയോഗം

0: ത്തിലൂടെയാണ് പല കുടുംബങ്ങളും, അല്ലാതെ ഒരു സ്മൂത്തായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പാരൻസും മക്കളും എല്ലാവരും കൂടെ തീരുമാനിച്ച് വളരെ സന്തോഷത്തോടെ മാറി താമസിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്മൂത്ത് അല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് സൗത്ത് കേരളയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള, പ്രത്യേകിച്ച് മെയിൽ സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയാണ്. ഈ ഫാമിലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണെങ്കിലും മറ്റ് പഠനങ്ങളിലും സൂയിസൈഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ഓക്കെ,
1: സംസാരിച്ചോളൂ.
2: എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു.
0: എത്ര വയസ്സാണ് നമുക്ക്?
2: എനിക്കിപ്പോ 60 വയസ്സായി.
0: ഓക്കെ, പറഞ്ഞു.
2: എനിക്ക് എപ്പോഴും എപ്പോഴും ഈ ചെയ്യണം സാറേ, എന്നെ അടക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ഓരോ കാര്യങ്ങളും മക്കളെ കുറിച്ചും കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതിന് പിന്മാറുന്നുണ്ട്. പക്ഷെ അതൊരു ശാശ്വതല്ല. എന്നുവെച്ചാൽ എന്തായാലും ചെയ്യണം എന്നുള്ള തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
2: ചെറിയ പ്രശ്നങ്ങൾ, വീട്ടു പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവണത്. അതിനോട് നമുക്ക് പൊരുത്തപ്പെട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ പലരും പറയും, എന്റെ കുട്ടികൾ പറയും, ഈ നിയമനം ചെയ്ത് കഴിഞ്ഞാൽ അവരെ വ്യക്തമായി ജീവിക്കുന്നു, പോയാ പോയി, അത് നീ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ് എന്നെ മാറ്റിയെടുക്കുന്നത്. എടുത്തെങ്കിലും പിന്നെ എനിക്ക് അടുത്ത നിമിഷം അത് ചിന്തിക്കേണ്ട അവസ്ഥ വീണ്ടും വരികയാണ്.
0: അപ്പം മാഡം, അതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ, അതായത് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കാം. ഒന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുക. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു മെന്റൽ ഹെൽത്ത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ
2: നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം അവരെ ഉൾക്കൊള്ളില്ല. അവര് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ ചിന്തി അവരെയായിട്ട് ഞാനത് ഷെയർ ചെയ്യാറില്ല. ഷെയർ ചെയ്താൽ തന്നെ നടക്കൂല. അതന്നെ അവരായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിന് കാണാന്ന് വെച്ചാൽ എന്താഴ്ചത്തിനാ നമ്മ അതിന് ഫോണ് എന്താന്നൊക്കെ അവര് തിരക്കൂല്ല. അപ്പൊ അതിന് ഒരു ഭയം ഉണ്ടോളൂ.
0: മാഡം, ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും? മൊബൈലോ ഫോണോ?
2: മൊബൈൽ ഫോണൊക്കെ വിളിച്ച് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എന്റെ പ്രയാസങ്ങൾ.
0: ഓക്കെ, സുഹൃത്തുക്കളോട് സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് 10 56 1 0 5 6 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗും മറ്റ് സഹായങ്ങളും ഓൺലൈനായിട്ട് തന്നെ ഫോൺ വഴി തന്നെ മാഡത്തിന് ലഭിക്കുന്നു.
2: നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഇവിടുന്നാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, മക്കളുടെ ഫോൺ നമ്പർ അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു.
0: അത് കുഴപ്പമില്ല മാഡം, ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി. കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്, എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കേട്ടിരിക്കാനും അതിനുള്ള എന്താണോ പരിഹാരം എന്നുള്ളത് പറഞ്ഞു തരാനും അവർക്ക് കഴിയും. അപ്പോൾ ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാഡത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാഡം സംസാരിക്കുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത്.
2: അതിലാണ് സാർ എന്റെ ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകണത്. അതും അത് സംസാരിക്കുമ്പോഴും വീട്ടിലുള്ളവര് പറയണത് നമ്മുടെ കുറ്റം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ അതും ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അവരില്ലാത്ത സമയം നോക്കിയൊക്കെയാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നത്. ഇതിപ്പോ അവരില്ലാത്ത സമയം നോക്കിയാണ് ഇപ്പൊ ഈ നമ്പറിൽ വിളിക്കണത് തന്നെ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോടും തുറന്നു പറയാൻ പറ്റാത്തതിന്റെ. പിന്നെ സാറിനോടായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ എന്റെ പേര് പറഞ്ഞാൽ ഇത് എന്നെ അറിയണ പലരും ഉണ്ട്, ഈ കോൾ അറ്റൻഡ് ചെയ്യുന്ന കേൾക്കുന്നവര് പലരും ഉണ്ട്. അവര് ജനിക്കുകയാണ് ഈ പ്രശ്നം എന്നൊക്കെ അവർക്ക് മനസ്സിലാകുമല്ലോ എന്ന് കരുതുന്ന പേര് പോലും ഞാൻ പറയാതെ ഇത് ഈ ഇതിപ്പോ ഷെയർ ചെയ്തത്.
0: മാഡത്തിന് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല രീതിയിൽ മനസ്സോർന്ന് സംസാരിക്കുക, എന്ത് ചിന്തകളുണ്ടെങ്കിലും അത് മാഡത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
2: ഓൾറെഡി അവരെന്നെ പറയണത് എങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി, അവരൊക്കെ സുഖമായി ജീവിക്കും, അത് രണ്ടു ദിവസത്തെ മുക്കിയതാണല്ലോ ആർക്കായാലും, അതുകൊണ്ട് നീ അതിനെ ഒരിക്കലും പിന്നീട് എത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളെ

0: ഓൾറെഡി മാഡം ഓവർകം ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിലവിലെ ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാഡത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
1: വിളിച്ചതിന് നന്ദി സർ. ഇപ്പോൾ പുരുഷന്മാരെ സ്ത്രീകൾ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് അറ്റംപ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ?
0: ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്, പക്ഷെ മരിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അത് ലോകത്തിലെ എല്ലാ സൊസൈറ്റികളിലും അങ്ങനെയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് പുരുഷന്മാർ ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലീത്തലായിട്ടുള്ള, അതായത് മരണ കാരണമായിട്ട് തന്നെ വരണമെന്ന് ഉറപ്പ് വരുത്തുന്ന മെത്തേഡുകളാണ് പലപ്പോഴും അവർ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ കണക്ക് നോക്കുമ്പോൾ 100 in 80 സൂയിസൈഡും പുരുഷന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫാമിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പൊതുവിൽ നമ്മുടെ സമൂഹവും മീഡിയയും വലിയ രീതിയിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്പർ കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ യൗവനവും സമയവും അധ്വാനവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും ചിലപ്പോൾ ഒരു കുടുംബം, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ ഒരു പ്രസ്ഥാനം. അപ്പം ഒരു ലൈഫിൻ്റെ മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗത്തോടോ ഒക്കെ നമ്മൾ 10, 25, 30 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ അപ്രസക്തരായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പരിഗണനയോ സ്നേഹമോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലേ. ഇനി മുതൽ ഞാൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
0: നമ്മുടെ ലൈഫിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ സാധാരണ പറയാറുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ബെസ്റ്റായിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടും ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് അതിനെ ഇൻടാക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അത് വിട്ടുകളയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ അത് റീസണബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിട്ട് കളയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാശി പോലെ അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ട് അത് കിടക്കുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അടുത്ത ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ.
0: പേരെന്താണ്?
2: എന്റെ പേര് കണ്ണമൂല എന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ.
2: ഈ ആത്മഹത്യയെ പറ്റി എന്നും പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പൊ സാഹചര്യമാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഇതിനെതിരെ സമൂഹത്തിൽ ഒരു ബോധവൽക്കരണത്തിലൂടെ പേരെങ്കിലും മാറ്റാൻ കഴിയില്ല എന്നാണ് എന്റെ ചോദ്യം.
0: തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ഓരോ തീം സെലക്ട് ചെയ്യുന്നതും അത് എത്രത്തോളമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ആ വ്യക്തിയെക്കാൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ അവയർനെസ്സിന്റെ ആവശ്യകതയുടെ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ്.
2: ഇപ്പോഴത്തെ യുവതലമുറ പോലും സാര കാര്യങ്ങൾക്ക് ഒരു ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെ പത്രത്തിൽ മിക്കവാറും ഒക്കെ വായിക്കാറുണ്ട്. പെട്ടെന്നുള്ള ഇതൊരു മനസ്സിന്റെ ഒരു ഇതായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്, ആലോചിച്ചിട്ടില്ല.
0: അതെ, അതെ, പല കാരണങ്ങളാണ് പലപ്പോഴും ഇപ്പം സൂയിസൈഡിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്തായിട്ട് സൂയിസൈഡുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ സൂയിസൈഡുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
2: അപ്പൊ എന്തായാലും ഇത് സമൂഹത്തെ ഒരു ബോധവൽക്കരണത്തിലൂടെ കുറെ പേരെങ്കിലും പിന്നാകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം.
0: തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തില് പാരന്റ്സും അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തില്, അതെ, ടീച്ചേഴ്സും പ്രായപൂർത്തിയായ ആൾക്കാരുടെ കാര്യത്തില് സമൂഹത്തിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരും ഈ കാര്യത്തില് ബോധവാന്മാരാകുകയാണെങ്കിൽ ഈ ഉയർന്നു വരുന്ന സൂയിസൈഡുകളുടെ എണ്ണം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: സർ, ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രാരംഭ സൂചനകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് റെഡ്യൂസ്ഡ് ടോക്ക്, അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളുടെ ഒരു അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ, നമ്മുടെ ഫാമിലി മെമ്പർ പെട്ടെന്ന് സംസാരിക്കാതെ ആവുന്നു, ഒരിടത്തിരിക്കുന്നു, മുമ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും എൻജോയ്മെൻ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ്, ഒന്നിനകത്തും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പോലെ തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രൈമറി മാർക്കേഴ്സായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആക്ച്വലി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് വരുവാണെങ്കിൽ അവർക്ക് വിളിക്കാനും സംസാരിക്കാനും ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു ടണൽ ഡിവിഷൻ മാറ്റി ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ലൈഫിനെ കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്.
1: അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചു
0: റഹിമ പറഞ്ഞു.
3: ഡോക്ടർ, എന്റെ ഒരു മോള് ആത്മഹത്യ ചെയ്തായിരുന്നു.
0: ഓക്കെ.
3: അതിന്റെ മോളും ഇപ്പൊ അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള
0: എത്ര വയസ്സാണ് അവള്? ചെറുമോക്ക്
3: ഇപ്പൊ 19 വയസ്സായി.
0: ഓക്കെ.
3: 2 വയസ്സിൽ മരിച്ചതാ അവളുടെ അമ്മ.
0: ഓക്കെ.
3: ഇപ്പൊ അവള് എന്തോ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ കൈമുറിക്കുക, ഉടനെ ടെറസിന്റെ മണ്ടേന്ന് ചാടാൻ തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാ.
0: ഓക്കെ. നമ്മളിപ്പോ നിലവില് കാണിച്ചായിരുന്നോ ആരെങ്കിലും ഹോസ്പിറ്റലിലോ മെന്റൽ ഹെൽത്ത്?
3: കാണിച്ചായിരുന്നു. കാണിച്ചപ്പം ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അവര് കൊല്ലത്താ, ഞങ്ങൾ പത്തനംതിട്ടയില്ല. സംശയം എന്തെന്ന് പറഞ്ഞാൽ അവൾ എന്തോ പറഞ്ഞാലും ഉടനെ കഥകടച്ച് ഇരിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ പോവും ട്രെയിൻ, അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പോയി ചാടും അല്ലെങ്കിൽ ഞാൻ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ഫോൺ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മോൾ ഇതുപോലെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ 4-ാം ദിവസം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് അത് വിളിച്ചു പറഞ്ഞു.
0: അപ്പോൾ അതിനകത്ത് ഒരു കാര്യം അമ്മ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, അതായത് ആ കുട്ടി ഇപ്പം ആരാണ്?
3: ആൾക്കാരെല്ലാം ഭയങ്കര ഇതാ ഡോക്ടറെ. അവരെല്ലാരും കുട്ടിയെ ഒറ്റപ്പെടുത്തുക, കരഞ്ഞോണ്ട് പറയുക. ഇപ്പൊ കോളേജിൽ പഠിക്കുക അവള്.
0: ഇപ്പൊ ആരുടെ കൂടെ ഉള്ള ചെറുമോള്?
3: ഫാദറിന്റെ അമ്മായും ഫാദറുണ്ട്, ആങ്ങളെ ഒരുത്തനുണ്ട്, അവൻ മിണ്ടത്തുമില്ല അവളോട്. അതുകൊണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇതാ. എന്നോട് എപ്പോഴും വിളിച്ചിട്ട് സങ്കടപ്പെടും, ഞാനെന്താ ചെയ്യാനായിട്ട്.
0: അമ്മയുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരോട് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
3: അപ്പൊ അവര് ഇവിടെ നിർത്താന്ന് പറഞ്ഞാൽ അവൾ കോളേജിൽ പഠിക്കുക, അപ്പം പോകാനും വരാനും ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്ന് നിർത്താനും ഇതില്ല. അപ്പം ഫാദർ ആണെങ്കിലും ഇവിടെ ബാംഗ്ലൂരിൽ ജോലി, അവന് അപ്പം പോകും, കൂടെ പോയേക്കും. അങ്ങനെ ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. ഇപ്പം വയസ്സായ ഒരു വാപ്പമായ അവിടെ ഉള്ളത്. അപ്പൊ അവര് എപ്പോഴും ഇവളെ നോക്കിക്കൊണ്ടിട്ട് ഇവള് എന്തോ പറഞ്ഞാലും ആരെന്തോ പറഞ്ഞാലും ഉടനെ കൈമുറിക്കുക, അത് ചെയ്യുമ്പോ ഇത് ചെയ്യുമ്പോ ഭയങ്കര പ്രയാസത്തില്.
0: മുൻപത്തെ പോലെയല്ല ഇപ്പൊ, കുറച്ചും കൂടെ സർവീസുകളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം മോള് കോളേജിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോളേജിൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പൊ മുമ്പത്തെക്കാലം ഇപ്പൊ മോക്കും തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണമെങ്കിൽ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും സപ്പോർട്ട് സിസ്റ്റവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതൊക്കെ ഈ ചെറുമകള് സീക്ക് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കായിരിക്കാം
1: വിളിച്ചതിനെ. പൊതുവെ നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത് നമ്മൾ അവരോട് തർക്കിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ അവർ ചേർന്ന് നേരിടുന്ന പ്രശ്നത്തിന് നിസ്സാരവൽക്കരിച്ച് കാണരുത് എന്നുള്ളതും വളരെ
1: പലരും പറയുന്നത് നിനക്ക് അത് ഇങ്ങനെ തോന്നുന്നതാണ്, നിനക്ക് ശരിക്കുള്ള പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ്, എന്റെ ഒരു അവസ്ഥ നോക്കൂ, ഞാൻ ഇതിനേക്കാളും വലിയ അവസ്ഥയിലാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത്.
0: അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓപ്പൺ ആയിട്ട് എന്താണെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത് അല്ലെങ്കിൽ അവരിതിനേക്കാളും വലിയ പ്രശ്നത്തിലല്ലേ ഉള്ളത്, അങ്ങനെ അല്ല നമ്മളെ ലൈഫിനെ കാണുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസിസ്റ്റീവ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള എഗ്രിയബിൾനെസ്, ഡിസഗ്രിയബിൾനെസ്സിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം നേരിടുന്നതിന് ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: ആത്മഹത്യാ പ്രതിരോധത്തിൻ്റെ ആഖ്യാനം മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം പല രീതിയിൽ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാനായി വരുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറായാൽ, ജഡ്ജ്മെന്റിൽ അല്ലാതെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ പല ജീവനുകളെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിശ പോലുള്ള 1056 പോലുള്ള ഹെൽപ്പ് ലൈനിലെ നമ്പറുകളിലേക്ക് വിളിക്കുക.

0: ക്കാനും അവരിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുക. ഒരു ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ പറയാതെ പോയ ഒരു വേദന ഉണ്ടാകും. ആ വേദന കേൾക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ആ ജീവിതത്തിന് മറ്റൊരു അവസരം കൂടി ലഭിച്ചേക്കാം. ആത്മഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയല്ല, സംസാരിക്കുകയാണ് വേണ്ടത്. ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുക. ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞാനിവിടെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം എന്ന ഉറപ്പ് മാത്രം മതിയായേക്കാം. അപ്പോൾ ആത്മഹത്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളോട് അവരുടെ സംശയങ്ങൾക്കും മറുപടി നൽകിയ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AFനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് MS ആശ.
2: ഹലോ ഡോക്ടർ.

0: ഹിന്ദി പ്രചാരസഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ചു പോരുന്നു.
1: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വന്ദനം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ചിത്രം നമ്മൾ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: ഹരിനാരായണൻ വരികളെഴുതി ഗോപി സുന്ദർ ഈണം പകർന്ന് വിജയ് യേശുദാസും സിത്താരയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം 'ഇര'.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യഗാനം മാനസ്തൻ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. സംഗീതം എസ് എ രാജ്കുമാർ.

ഹരിഹരനും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ, ചിത്രം നിലാവേവാ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 3 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: ജാസ്മിൻ.
2: സ്ഥലം?
3: മങ്ങാട്.
2: നിലമങ്ങാട്?
3: അല്ല, കൊല്ലം. കൊല്ലം മങ്ങാട്.
2: എന്ത് ചെയ്യണം ഇപ്പോ?
3: എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പാർട്ടൺ ഹിൽ.
2: ഏത് വർഷമാണ്?
3: ഫസ്റ്റ് ഇയർ IT.
2: കമ്പ്യൂട്ടർ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നോ?
3: കമ്പ്യൂട്ടറിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അറിയാൻ വേണ്ടിയിട്ട് IT ജോയിൻ ചെയ്തു.
2: എന്നാ കുറച്ച് അറിഞ്ഞു കളയാം എന്ന് വിചാരിച്ചെടുത്താണ്.
3: അതെ അതെ.
2: എന്നിട്ടിപ്പോ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്?
3: ക്ലാസ് കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ട്. ഇത്ര നേരം ബയോസയൻസ് ആണ്, അപ്പം കമ്പ്യൂട്ടർ മൊത്തം വേറെ ഫീൽഡ്, ചെറിയ ഇൻട്രസ്റ്റിംഗ് ആണ്.
2: ഇനി കുറച്ച് പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ പഠിക്കാന്ന് വിചാരിച്ചല്ലേ?
3: അതെ അതെ.
2: കോളേജ് ഒക്കെ എങ്ങനെയുണ്ട്?
3: കോളേജ് നല്ലതാണ്, നല്ല വൈബാണ്.
2: അത്യാവശ്യം ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയോ?
3: ഫ്രണ്ട്സ് ഒക്കെ ആയി.
2: അപ്പൊ ഇനി തകർത്ത് പഠിക്കണം.
3: പഠിക്കണം.
2: ഇന്നപ്പോ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്?
3: അതെ.
2: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
3: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് ഒക്കെ ചുമ്മാ റീൽസ് ഒക്കെ കാണുമ്പോൾ നോക്കി പഠിക്കും.
2: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
3: ഇല്ല ഇല്ല.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: ഞാനും പപ്പയും അമ്മയും.
2: ഇപ്പോ ഓണക്കാലത്ത് സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നോ?
3: ഇല്ല.
2: പാടുന്ന ആളാണോ?
3: അല്ല, ഞാൻ പാടില്ല. പാട്ട് ഇഷ്ടമാണ്.
2: അടിച്ചുപൊളിയുടെ ആളാണോ അതോ കൂടുതൽ മെലഡി ആണോ കേൾക്കാറ്? എങ്ങനെയാണ്?
3: അത് ഓരോന്നും അപ്പോഴത്തെ കേൾക്കും.
2: നമ്മളെ ഇഷ്ടം പോലെ കേൾക്കും അല്ലേ?
3: അതെ.
2: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: യവനെ കഥയിലെ ആസോ.
2: ഒരു പഴയ ഗാനമാണ്, വീണ്ടും ഹിറ്റായി അല്ലേ, ട്രെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ഐശ്വര്യ എസ് മോഹനൻ.
0: നല്ല പേരാണ്. വീട്ടുകാരൊക്കെ പറയാറുണ്ടോ നല്ല ഐശ്വര്യാണെന്ന്? സ്ഥലം എവിടെയാണ്?
1: സ്ഥലം കോലിയക്കോട്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ പി എസ് സി പഠിക്കുകയാണ്. എന്നെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റേതായിട്ടൊക്കെ അങ്ങനെ നടക്കുന്നു.
0: തകർത്ത് പഠിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക തസ്തികയോട് താല്പര്യമുണ്ടോ?
1: എനിക്ക് പോലീസ് ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോം പോസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം.
0: അപ്പൊ അതിനുവേണ്ടി ഇപ്പോ ഫിസിക്കൽ കായികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്?
1: ചെയ്യുന്നുണ്ട്. രാവിലെ ഓടാറുണ്ട്. ഒരു 3 കിലോമീറ്റർ ഒക്കെ ഓടും. പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ബോൾ ത്രോ എല്ലാം ചെയ്യാം. ഷോർട്ട് പുട്ട്.
0: പുലിയാണ്. നിങ്ങൾ എത്ര പേരുണ്ട്
1: അക്കാദമിയിൽ? മൊത്തം ഒരു 30 അടുപ്പിച്ച് ആൾക്കാരുണ്ട്.
0: കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ?
1: കമ്പൈൻ സ്റ്റഡി ഉണ്ട്.
0: എത്ര ഫ്രണ്ട്സ് ഉണ്ട് കൂടെ?
1: എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കൂടുതലാണ്.
0: ഫ്രണ്ട്സേ ഉള്ളൂ?
1: ഫ്രണ്ട്സേ ഉള്ളൂ, ഭയങ്കര ഫ്രണ്ട്സാണ്.
0: പി എസ് സി പഠനമൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടുമ്പോ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കും. പിന്നെ അവരോടൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോവും. പിന്നെ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
1: ഏറ്റവും ഇഷ്ടം
0: ഷവർമ്മ.
1: ഷവർമ്മയാണ് ഇഷ്ടം. അത് ആദ്യമായിട്ട് തിന്നപ്പോ തന്നെ സൂപ്പർ സൂപ്പർ എന്ന് തോന്നി.
0: സൂപ്പർ സൂപ്പർ, അതാണ് കാരണം. വീട്ടിൽ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
1: കുക്ക് ചെയ്യാറുണ്ട്.
0: ചിക്കൻ ഒക്കെ വെക്കാറുണ്ട്?
1: ചിക്കൻ കറിയൊന്നും വെച്ചിട്ടില്ല. ചിക്കൻ ഒക്കെ വാങ്ങിച്ചിരുന്ന ഞാൻ അതിന്ന് ഷവർമ്മയൊക്കെ ഉണ്ടാക്കും, ചപ്പാത്തിയൊക്കെ.
0: എന്നാലും ഷവർമ്മ വീടുകളൊന്നും. അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, പാടെയൊന്നും ഇല്ല. പാട്ടൊക്കെ ഇഷ്ടമാണ്, പാട്ടൊക്കെ കേൾക്കും.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഗപ്പിയിലെ തനിയെന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: സുബഹാന.
0: സ്ഥലം?
1: സ്ഥലം കൊയ്ത്തൂർക്കോണം. പോത്തങ്കോട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ഞാൻ ഇപ്പോൾ PSC കോച്ചിങ് ആയിട്ട് പോകണം.
0: ഇപ്പോൾ എത്ര നാളായി ഇതിലോട്ട് വന്നിട്ട്?
1: ഞാനൊരു 2 വർഷത്തിൽ കൂടുതലാവും.
0: ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്?
1: ഞാൻ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞൊരു ഡിപ്ലോമയും കഴിഞ്ഞിട്ടാണ് PSCയിലോട്ട് പോകണം.
0: ഡിഗ്രി ഏതായിരുന്നു?
1: ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു.
0: PG ഒന്നും ചെയ്തില്ല?
1: അല്ല, PG ഒന്നും ചെയ്തില്ല. സപ്ലി മേടിച്ച് PG ഒന്നും ചെയ്തില്ല.
0: സപ്ലി നമുക്ക് ഭയമാണ്
1: എല്ലാവർക്കും.
0: പഠനമൊക്കെ എങ്ങനെ പോകുന്നു?
1: PSC കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോണ്.
0: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കും?
1: ആദ്യമൊക്കെ ഒരു 6 മണിക്കൂറൊക്കെ കട്ടയ്ക്കിരുന്നൊക്കെ നോക്കും. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് വന്നായിരുന്നു. പിന്നെ ഇപ്പം ആണ് പോയി തുടങ്ങിയത്.
0: റിലാക്സേഷന് വേണ്ടി ഈ 6 മണിക്കൂർ പഠനത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: എനിക്ക് നടക്കും, പുറത്തോട്ടൊക്കെ പോകും, ആരുടെ സംസാരിക്കല. ഈ ഫോണിൽ നോക്കിയാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് തിരിച്ചോട്ട് പോകാനേ പറ്റൂല.
0: ഫോണിൽ തന്നെ ആയിരിക്കുമല്ലേ?
1: പിന്നെ സമയം പോണതേ അറിയൂല. 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് 1 മണിക്കൂറാവും, അങ്ങനെ പോകും.
0: പാടുന്ന ആളാണോ?
1: ഇല്ല.
0: നമുക്ക് 2 വയസ്സ് ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട, വെറുതെ വേണ്ട.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: സിനിമകളൊക്കെ ഇഷ്ടമാണ്, സിനിമകളൊക്കെ കാണാറുണ്ട്.
0: ഇപ്പോൾ ഓണക്കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ടോ?
1: നിവിൻ പോളിയുടെ ബദലേഹം കണ്ടായിരുന്നു.
0: എങ്ങനെയുണ്ട് സിനിമ?
1: ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ നടിയൊക്കെ ചോദിച്ചാലോ?
1: തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിജയ് ഓരോ സിനിമ കാണുമ്പോൾ ഓരോരോ ഇതാണ്, അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ
0: റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളാണ്
1: ഇപ്പൊ നിവിൻ പോളി.
0: എപ്പോ വേണോ മാറാം,
1: അടുത്ത സിനിമ വരുമ്പോൾ ചിലപ്പോൾ വേറെ ആളാവാം.
0: നടിയാണെങ്കിൽ
1: മമിത.
0: ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല.
0: ഒരു പരിപാടിയില്ല.
1: ഇല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പെരുമഴക്കാലം സിനിമയിലെ ചെന്താർമിഴി.
0: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കേൾക്കാൻ നല്ലൊരു സോങ് ആയിരുന്നു.
0: മധു ബാലകൃഷ്ണനും KS ചിത്രയും കൂടെ പാടിയൊരു മനോഹര ഗാനമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: എൻ്റെ പേര് ഗോപിക.
0: സ്ഥലം?
1: പാലോട്.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാൻ പഠിക്കുകയാണ്.
0: ഏതാണ്?
1: പി എസ് സി കോച്ചിങ്, എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: പി എസ് സി കോച്ചിങ്ങും കൂടെ എം എയും ചെയ്യാം?
1: എം എയും ചെയ്യുകയാണ്.
0: ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത്?
1: പി എസ് സി കോച്ചിങ് ഒന്നരാടാണ് വരുന്നത്, എം എ സാറ്റർഡേ സൺഡേ ആണ്. ഡിസ്റ്റൻ്റ് ആയിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ പി എസ് സിയുടെ കൂടെ എം എയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്?
1: അല്ല, ഞാൻ ബി എഡ് കഴിഞ്ഞാണ്. അപ്പോൾ എം എയും കൂടി എടുത്താൽ നന്നായിരിക്കും എന്ന് കരുതി എം എയും കൂടി സൈഡായിട്ട് എടുത്തു.
0: ടീച്ചറാവാനാണോ ആഗ്രഹം?
1: ആണ്. ബാക്കി എന്തും വന്നാലും കയറും.
0: നമ്മൾ ഏത് ജോലി വന്നാലും കയറാൻ റെഡിയാണ്?
1: അതെ, റെഡിയാണ്.
0: വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ? എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ?
1: ആ, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
0: ഏത് വിഷയമായിരുന്നു?
1: ഇംഗ്ലീഷ് ആണ്.
0: അപ്പോൾ ഇംഗ്ലീഷിൽ പുലിയാണ്?
1: പുലിയല്ല, ഓക്കെയാണ്.
0: ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇപ്പം ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ടൊരു ട്യൂഷൻ സെൻറ്റർ ഇപ്പോൾ കൊണ്ടിരുന്നു.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിലാണ്. അവിടെ ഹസ്ബൻഡ്, ഞാൻ, ഹസ്ബൻഡ് അമ്മ. ഹസ്ബൻഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്.
0: ഹസ്ബൻഡ് ഇപ്പോൾ പി എസ് സി പഠിക്കാനൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ടോ?
1: കുഴപ്പമില്ല.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും, പാട്ട് പാടും. പിന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട്, അവനോടൊപ്പം.
0: പാടുന്ന ആളാണ്?
1: പാടാൻ ഇല്ല, പാടില്ല.
0: ആദ്യം പാടുമെന്ന് പറഞ്ഞു.
1: വല്ലപ്പോഴും
0: ഒരു രണ്ടുപേരും നമുക്ക് പാടാം.

0: വളരെ സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് പാടാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ഇഷ്ടമാണ്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: വരമഞ്ഞളാടി, പ്രണയവർണ്ണ സിനിമയിലെ. കേൾക്കാൻ നല്ല വരികളായിരുന്നാലും എല്ലാം നല്ല ഒരു കുളിർമയേകുന്ന പാട്ട്.
0: നല്ല രസമുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: വിദ്യാസാഗറിന്റെ സംഗീതം.
1: അതെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഒരുപാട് തവണ.
0: എത്ര തവണ കണ്ടാണ് ഒരു ഉദ്ദേശം?
1: 19 തവണയോളം കണ്ടു.
0: 50 തവണ കണ്ടാണോ? അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: വിഷ്ണു മോഹൻ വെള്ളനാട് നടത്തിയ വാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാരസഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ സിബിഎസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ്, നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ

0: 12 മണിവരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496569631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. നാട്ടുരാജാവ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ആദ്യം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം അമൃതം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ദന്താരോഗ്യം നിലനിർത്തുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? തീർച്ചയായും നാം കഴിക്കുന്ന പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദന്താരോഗ്യം നിലനിർത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്തൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്, ഏതൊരു മനുഷ്യനും ദന്താരോഗ്യം നന്നൽ കവിഞ്ഞ് പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഡെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഈ ഡയറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് വ്യായാമം വേണം, ഉറക്കം വേണം, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം വേണം. പലപ്പോഴും പറയാറുണ്ട് ഫുഡ് ഈസ് ദൈ മെഡിസിൻ എന്ന് പറയും. അതായത് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കരുതാം. അപ്പം ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ പിന്നീട് ഭാവിയിൽ കഴിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആഹാരം, അത് കഴിക്കുന്ന രീതി നമ്മുടെ പല്ലുകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പം പലപ്പോഴും ഇപ്പോൾ പേരൻസ് പറയുന്ന കേൾക്കാറുണ്ട്, അതായത് അവർ കമ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും, എൻ്റെ മകൻ നന്നായിട്ട് പല്ല് തേക്കും ബ്രഷ് ചെയ്യും, അവനാണെങ്കിൽ വല്ലപ്പോഴുവേ രണ്ട് ചോക്ലേറ്റ് കഴിക്കാറുള്ളൂ, പക്ഷെ ഇവൻ്റെ വായിൽ നോക്കുമ്പോൾ എപ്പോഴും കേടാണ്. പക്ഷെ അവൻ്റെ കൂടെയുള്ള തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണെങ്കിൽ 24 മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, അവൻ അധികം പല്ലേക്കുന്നതും കാണാറില്ല. പക്ഷെ

മൂന്നാൾക്കാരിൽ മൂന്ന് രീതിയിൽ ഒരേ അസുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പല കാര്യങ്ങളുടെ ഒരു ഒരു ഓവർ ഇന്റർപ്ലേ അവിടെ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ പല്ലിന്റെ ഘടന, അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന ന്യൂട്രീഷന്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ ദന്തക്ഷയം കൂടുതലായിട്ട് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ജനിതകമായിട്ടുള്ള ഒരു ഘടന അതിനകത്ത് പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിന്റെ ഒരു സർഫസ് അല്ലെങ്കിൽ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അവിടെ പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറഞ്ഞ ന്യൂട്രീഷന്റെ സ്റ്റാറ്റസ്. പലപ്പോഴും പല്ലുകൾ, പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പല്ലുകൾ തേക്കുമ്പോൾ പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു. പല്ലുകൾ പൊടിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഉദ്ദേശിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലില് മോണരോഗത്തിന് കാരണമാകുന്ന നമ്മുടെ അഴുക്ക് അവിടെ കട്ടിപിടിച്ചിട്ട് അത് ഡെന്റൽ പ്ലാക്ക് ആണ്. ആ ഡെന്റൽ പ്ലാക്ക് കാലാനുസൃതമായിട്ട് അവിടെ ഘനീഭവിച്ചിട്ട് അതൊരു കക്ക അല്ലെങ്കിൽ ഇത്തളം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡെന്റൽ കാൽക്കുലസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ പല്ലിൽ പറ്റി പിടിക്കുന്ന അഴുക്ക് കൃത്യമായിട്ട് അവിടെ ഇളകി ഇളകി പോകുന്നു. ചില കേസുകളിൽ ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറുക്കോ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടയൊക്കെ കഴിക്കുമ്പോൾ പല്ല് തന്നെ ശരിക്കും പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമ്മൾ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നുണ്ടോ, അത്തരത്തിലുള്ള പുറം വേദനയുണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് വൈറ്റമിൻ, പ്രധാനമായിട്ട് വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഡെന്റൽ ഡയറ്റിൽ ഇതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി പണ്ടെല്ലാവരും കഴിക്കുമായിരുന്നു. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയും നന്നായിട്ട് ആരോഗ്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, വർക്കൗട്ടൊന്നുമില്ല, അന്ന് പറമ്പിൽ കളച്ചിട്ട് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി, അന്നുള്ള ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പഴങ്കഞ്ഞിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ കഫീർ പോലുള്ള ഡ്രിങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ കൊമ്പൂച്ച പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ശരീരഭാഗത്തിലും ഒരുപാട് ഒരു ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പല രീതിയിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ അവിടെ കൃത്യമായിട്ട് അധിവസിക്കുന്നുണ്ട്. അവരുടെ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ അതിനെ പറയുന്ന ഒരു ബയോ മൈക്രോ ബയോം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ചെവിയിലാണെങ്കിൽ ഒരു പ്രത്യേക മൈക്രോ ബയോം ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ജെനിറ്റൽ പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വജൈനൽ മൈക്രോ ബയോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ മൈക്രോ ബയോം ഉണ്ട്. ഏറ്റവും വലിയ മൈക്രോ ബയോം ഉള്ളത് നമ്മുടെ കുടലിനകത്താണ് അല്ലെങ്കിൽ വയറിനകത്താണ്, ഗട്ട് മൈക്രോ ബയോം ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് മറ്റൊരു ബാക്ടീരിയക്ക് ഒരു ഭക്ഷണമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ചില ന്യൂട്രിയൻസിന്റെ കുറവ് വരുമ്പോഴാണ് ചില ആൾക്കാരിൽ കൂടുതലായിട്ട് മോണരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തക്ഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ എപ്പോഴും പറയും എൻ്റെ നാക്കിൽ നിന്ന് ഒരുപാട് തൊലി ഇളകി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ടൊക്കെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെന്നൊരു ധാരണയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ടുള്ള എന്താ ന്യൂട്രിയൻസ് അവിടെ എത്തുന്നില്ല. അപ്പം പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം നമ്മുടെ ആ നോർമലി ഇപ്പോൾ നമ്മൾ പറയും ഫുഡ് പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പല്ലിനകത്തുള്ള എല്ലാ കോശങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല്ലിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഇനാമലും ഡെന്റീനും പൾപ്പുമാണ് ഉള്ളത്. ഇപ്പോൾ മോണരോഗത്തിനാണെന്നുണ്ടെങ്കിൽ മോണയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ കാണുന്നത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജൻ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയും സിങ്കും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്ന ഉറപ്പ് വരുത്തുക. നമുക്ക് എപ്പോഴും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു അഭാവം ധാരാളമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ രണ്ട് സ്ഥലത്ത് പോയിട്ട് പല്ലെടുത്തു, അപ്പോൾ ചിലപ്പോൾ പല്ലെടുത്തു, അപ്പോൾ ആ സമയത്ത് ഒന്ന് 10 വർഷം മുന്നേ ആയിരിക്കും, ഒന്ന് 20 വയസ്സിലായിരിക്കും, ഒന്ന് 30 വയസ്സിലായിരിക്കും. അപ്പോൾ അന്ന് ഒരു പല്ലെടുത്തപ്പോൾ എൻ്റെ മുറിവ് വേഗം ഉണങ്ങി. ഇപ്പം എനിക്ക് 32 വയസ്സുണ്ട്. അപ്പം ഞാൻ അവസാനത്തെ അണപ്പല്ല് പോയി എടുത്തു, 2-3 ആഴ്ചയായിട്ടും ആ മുറിവ് ഉണങ്ങിയില്ല. അപ്പോൾ കൃത്യമായിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ എടുത്തത്, പക്ഷേ ചിലപ്പോൾ ചിലർ ഡോക്ടറിനെ കുറ്റം പറയുമായിരിക്കും ചിലപ്പോൾ. അതായത് ആദ്യം ചെയ്ത സമയത്ത് പ്രശ്നം ഉണ്ടായില്ല, ഇപ്പോൾ പക്ഷേ മുറിവ് ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓരോ സമയത്തും നമുക്ക് ഈ വൂണ്ട് ഹീലിങ്ങിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഇപ്പം സിങ്ക് അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ നമ്മുടെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇപ്പോൾ നാവിൽ സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ തൊലി ഇളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അൾസർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്കിൻ്റെ അഭാവം ഉണ്ടാകും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഒരു നോർമൽ ആയിട്ടുള്ള മിനറലിൻ്റെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ മിനറൽസ് ധാരാളമുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലിൻ്റെയും വായുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാതെ ഒരു
ഫാൻസി എന്നോണം പല

0: ആൾക്കാരും ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ സ്ഥിരമായിട്ട് നമ്മൾ സപ്ലിമെന്റ് വർഷങ്ങളോളം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിവറിന്റെയും കിഡ്നിയുടെയും ആരോഗ്യം കൂടി അവതാളത്തിലാവുമെന്ന് കൂടി മനസ്സിലാക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സപ്ലിമെന്റ് ഈ ഒരു വസ്തുവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇപ്പൊ വൈറ്റമിൻ ഡി തന്നെ ഇഷ്ടം പോലെ നമ്മൾ ഒരു 5 മാസമൊക്കെ വാരി കഴിച്ചാൽ 100 മുകളിലായി കഴിഞ്ഞാൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: സർ, ഈ വൈറ്റമിൻ ഡിക്ക് ദന്താരോഗ്യത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുവാൻ കഴിയും?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ന്യൂട്രിയന്റിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ദന്താരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന്, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ചയാപചയ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കിന്നിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ലിവറിന്റെ ആരോഗ്യത്തിനാണെങ്കിലും കണ്ണിന്റെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും കൃത്യമായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു എപ്പിജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ തനതായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം പല്ലുകൾ അകാല വാർദ്ധക്യം സംഭവിച്ചിട്ട് നേരത്തെ കൂട്ടി പൊഴിഞ്ഞു പോകാൻ കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് ദന്തക്ഷയത്തിന്റെ സാധ്യത ത്വരിതപ്പെടുത്താനും കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ കൂടുതലായിട്ട് നാവിലൊക്കെ നാവിലോ അല്ലെങ്കിൽ വായിലുള്ള ജനറൽ ആയിട്ട് കാണുന്ന ഒരു എരിച്ചിലിനും പുകച്ചിലിനും ഒക്കെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് കാണുമ്പോഴത്തേക്കും ഒരു സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൃത്യമായിട്ട് സപ്ലിമെന്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നോർമലി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, രാവിലെ ഉള്ള ഒരു ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ നാച്ചുറലായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ തൈര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ക്യാരറ്റ്, പൊട്ടറ്റോ, ബനാനോ, ഇതിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും അഭികാമ്യം. ചില കേസുകൾ നമുക്കിപ്പോൾ ഒരു സർജറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ പല്ലിന്റെ തന്നെ ഒരു സർജറി അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എന്തെങ്കിലും ഒരു ഒരു അസ്ഥിക്ക് ഒരു സർജറി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി ഒരു മാസത്തിനകത്ത് തീരെ കുറവാണ്, ഒന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് ആണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യാറ്. അപ്പോൾ അതൊരു 2 വരെ ഒരു സേഫ് ആയിട്ട് കഴിക്കാം. ഒരു ഒരു പരിധിയിൽ കൂടുതൽ വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാലും ഇത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷവും ചെയ്യും. അപ്പൊ വൈറ്റമിൻ ഡി മാത്രം കൊടുത്തതുകൊണ്ടും കാര്യമില്ല. വൈറ്റമിൻ ഡി കൃത്യമായിട്ട് വന്നിട്ട് അവിടെ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതും നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് തരണമെന്നില്ല. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അളവ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ കാൽഷ്യം എപ്പോഴും പറയാറുണ്ട്. പക്ഷെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യവും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഈ പറഞ്ഞതുപോലെ മെഗ്നീഷ്യം കൂടി കൃത്യമായിട്ട് സപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് മൂന്നും, വൈറ്റമിൻ ഡി, കാൽഷ്യം, മെഗ്നീഷ്യവും മൂന്നും നമ്മൾ എപ്പോഴും നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വ്യായാമം ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനും മെഗ്നീഷ്യം കിട്ടുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയാനും സഹായമാവും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ദൈനംദിന ഒരു പ്രാക്ടീസിൽ നമ്മൾ എപ്പോഴും ബാലൻസ് ഡയറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും.
1: ദന്താരോഗ്യത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി ആർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
1: പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില പ്രധാനപ്പെട്ട പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങളിൽ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ ബലപ്പെടുത്തുവാൻ സഹായകരമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ കാൽസ്യവും ഫോളിക് ആസിഡും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മോണയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് മോണകളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയുവാനും മോണകളുടെ ടിഷ്യൂസിനെ ശക്തിപ്പെടുത്തുവാനും സഹായകരമാണ്. ബദാം, വാൾനട്ട്, ചിയാ സീഡ്സ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇവ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ഉമിനീരിന്റെ

0: ഉൽപാദനം കൂട്ടുവാനും പല്ലിലെ ബാക്ടീരിയകളെ തുരത്തുവാനും സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയും മത്തി പോലുള്ള മത്സ്യങ്ങളും ശരീരത്തിലേക്ക് കാൽസ്യം ആഗിരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ഇതിലൂടെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്താണ് കേട്ടത്.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ആദ്യം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: കുഞ്ഞു ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
1: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഭയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ശ്രീറാമും സ്മിതയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം ശിങ്കാരി ബോലോനാ.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. അടുത്ത നമ്പർ 9495563231. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി തട്ടകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന, സംഗീതം കൈതപ്രം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എസ് രമേശൻ നായർ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം പ്രിയം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ത്രീ മെൻ ആർമി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി അച്ചു ഈണം പകർന്ന് ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം.

0: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: വരികൾ രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ, കാർത്തിക്കും ശ്വേതയും പാടിയ ഗാനം, ചിത്രം അനാർക്കലി.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം സൂര്യപുത്രൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അൽ മല്ലു എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കറും ശ്വേതയും പാടിയ ഗാനം. ഹരിനാരായണന്റെ വരികൾ, രഞ്ജിൻ രാജിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്നിരിക്കുന്നു. ബംഗ്ലാവിൽ ഔദ എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്ത ബ്രീഫം 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രമുഖർക്കൊപ്പം മലപ്പുറം ചേലേമ്പ്രയിലായിരുന്നു കൂടിക്കാഴ്ച. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാർ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ നിയമന അംഗീകാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള റിസോൾവ് അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി കോട്ടയത്ത് നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്, 29-ന് ഫലം പ്രഖ്യാപിക്കും. സെമികോൺ ഇന്ത്യ 2026 സെമി കണ്ടക്ടർ മേളയുടെ 5-ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊണ്ടി മുതലായി സ്റ്റേഷനിൽ സൂക്ഷിച്ച 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വയനാട് ബത്തേരി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെ സസ്പെൻഡ് ചെയ്ത ജില്ലാ പോലീസ് മേധാവി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രപാടിയത് ചിത്രം കണ്ടു കണ്ടറിഞ്ഞു. ഈ ഗാനത്തിന്റെ രചന കലാധരൻ, സംഗീതം ശ്യാം.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: கேந்திர சம்ஸ்தான சர்க்காரிகளுடைய அங்கீகாரத்தோடு பிரவர்த்திக்கிற கேரள ஹிந்தி பிரச்சார சப ஹிந்தி பிரதம முதல் சாஹித்யாச்சாரிய வரையுள்ள விவித கிளாஸுகள் நடத்தி வரும். பிஎட்டின் துல்லியமாய ஆச்சாரிய கோர்ஸ், பிஜி டிப்ளோம இன் டிரான்ஸ்லேஷன் கோர்ஸ், ஹிந்தி டைப் ரைட்டிங், ஷோர்ட் ஹேண்ட், வேர்ட் ப்ராசஸிங் தொடங்கிய கோர்ஸுகளும் சபைக்கு கீழில் லபியமான. കൂടാതെ ചിറയിൻ കീഴിൽ CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HSC, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം കോടതി.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ ഇതാണ്: 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ.
3: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
6: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാറ് കേട്ടോ.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആരിശാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കുട്ടേട്ടൻ.

0: പടകോടി മലരംഗ മനരാരി കളിയാടുമ്പോൾ കരുണികളുടെ കവിതകളിൽ അരുണിമ തിരയിലകിയ ലേഖതികളിൽ ഒരുകിലും മണിനിരതൻ മനരവിയിൽ സുമഹൃദയ ശിവകര സുഖരാഗധാരയാടിയാടി.
1: യൂസഫ് അലി കേച്ചരുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം പിൻനിലാവ്.

0: നാട്ടിങ്ങൻ, പൂനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: നീന്തന ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കണം.
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
0: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
3: 1st October 4, 5th അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
2: 2nd October 5th തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
3: 3rd October 6th നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയതാണ്. ചിത്രം ഉദയം പടിഞ്ഞാറ്. ഈ ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: ഇന്ന് സെപ്റ്റംബർ 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
1: എന്നോട് ഇഷ്ടം കൂടാമോ ഈ ചിത്രത്തിനു വേണ്ടി SP വെങ്കടേഷിന്റെ സംഗീതത്തിലെ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്, പൂവച്ചൽ ഖാദറിന്റെ രചന, ചിത്രം ആ രാത്രി.

0: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനം.

0: ആഭരണങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടകകം. കോൾ 8891765534.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസറുടെ പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ പൊട്ടുവെള്ളരിക്ക് പ്രിയമേറുകയാണ്. മധ്യകേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന പൊട്ടുവെള്ളരിക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. ഇന്ന് ഞാറ്റുവേലയിൽ പൊട്ടുവെള്ളരിയുടെ വിശേഷങ്ങളായാലോ. തൃശൂർ വെള്ളാങ്കല്ലൂരിലെ ശ്രീ രമേശ് മാടത്തിങ്കലിന്റെ പൊട്ടുവെള്ളരി കൃഷിവിശേഷങ്ങൾ നമുക്ക് കേൾക്കാം.
1: കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്ന ഒരു വിളയാണ് പൊട്ടുവെള്ളരി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരികയും തിരികെ പോകുമ്പോൾ വഴിപാടായി അവർ ഈ പൊട്ടുവെള്ളരി വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് എന്നാണ് ഐതിഹ്യം. അന്നെല്ലാം കവുങ്ങിന്റെ പാളയിലാണ് മൂത്തുവഴുത്ത പൊട്ടുവെള്ളരി പൊതിഞ്ഞ് ആളുകൾ കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ അത് ന്യൂസ് പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലേക്കുമെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് മാത്രം. ഞാൻ 5 ഏക്കറിൽ താഴെയാണ് പൊട്ടുവെള്ളരി കൃഷി ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പണ്ടുകാലത്ത് കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും പൊട്ടുവെള്ളരി കൃഷി ധാരാളം കർഷകർ കൃഷി ചെയ്തു വരുന്നു. 2 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതലായും പൊട്ടുവെള്ളരി കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പൊട്ടുവെള്ളരി കൃഷി ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലങ്ങൾ പ്രധാനമായും ധാരാളം വെയിലും അതോടൊപ്പം തന്നെ ജലസേചനത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ കൂടിയായിരിക്കണം. ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിളക്കി കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവിടെ അടിവളമായി കോഴിക്കാട്ടം ചാണകപ്പൊടി ഇട്ടുകൊണ്ട് 7 അടി അകലത്തിൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ച് കൈക്കോട്ടുകൊണ്ടോ വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തുള്ളി നനയ്ക്കായി പൈപ്പുകളും അതോടൊപ്പം തന്നെ ആ തുള്ളി നനകളിലേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും വെള്ളവും എത്തിക്കുന്നതിനായി കിണറിനോട് ചേർന്നുകൊണ്ട് ഫിൽട്ടർ വെഞ്ചരി എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം കളശല്യം ഒഴിവാക്കുന്നതിനായി മൾട്ടിഷീറ്റ് ഉപയോഗിച്ച് അതിനെ പൊതിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഭാരത്തിന്റെ ഇരുഭാഗത്തും നമ്മൾ 1 അടി അകലത്തിൽ 1 ഇഞ്ച് പൈപ്പ് കൊണ്ട് ദാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് വിത്തുകൾ നിക്ഷേപിക്കുന്നത്. വിത്തുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കായകളിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ചുകൊണ്ട് അവ 1 ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് അതിന്റെ മധുരമെല്ലാം കളഞ്ഞ് വീണ്ടും അതിനെ സൂഡോമൺസ് വെള്ളത്തിൽ കലക്കി ഈ വിത്തിനെ നമ്മൾ അതിലേക്ക് 1 ദിവസം കൂടി ഇട്ട് വെച്ചുകൊണ്ട് നല്ലോണം അതിനെ കഴുകി വൃത്തിയാക്കി 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ വിത്താണ് പിന്നീടുള്ള വർഷത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത്. വിത്ത് മറ്റു

കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര എന്നിവ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് അതിനുശേഷം അതിനെ നേർപ്പിച്ച് അരിച്ചും കാട്ട് ഈ ട്രിപ്പ് വഴി ഫിൽട്ടർ വഴി പൈപ്പുകളിൽ കൂടി ഈ ചെടികളിലേക്ക് എത്തിച്ചു നൽകുന്നു. അങ്ങനെ തുള്ളിനന സംവിധാനത്തിൽ കൂടെ ആണ് ഇവിടെ കൂടുതലായും പൊട്ടുവളരി കൃഷി ചെയ്യുന്നത്. ഈ തുള്ളിനന എന്ന് പറയുമ്പോൾ നമുക്ക് പരമാവധി തൊഴിലാളികളെ അവിടെ കുറയ്ക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ മോട്ടറിന്റെ സ്വിച്ച് ഇട്ട് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്ന് മോട്ടർ നിർത്തി കഴിഞ്ഞാൽ എല്ലാ ചെടികളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് വൈറസ് രോഗം. അതിന് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് സൂഡോമോണിസും പച്ചച്ചാണകം കൂടി കലക്കി അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ചെടികൾക്കുണ്ടാകുന്ന മറ്റ് കേടുപാടുകൾ അപ്പോൾ തന്നെ പ്രതിവിധി നൽകിയില്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കലേ തന്നെ ഈ രോഗങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് പൊട്ടുവളരി കൃഷി തോട്ടത്തിൽ രാവിലെയും വൈകിട്ടും നമ്മൾ എത്തണം എന്നുള്ളത് മറ്റൊരു നിർബന്ധനയാണ്. വിത്തുകുത്തി 24-ാം ദിവസം തന്നെ ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. 24-ാം ദിവസം ചെടികൾ പൂവിട്ട് തുടങ്ങിയാൽ 40-45-ാം ദിവസം മുതൽ നമുക്ക് ഇതിന്റെ കായകൾ പറിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം മൂത്തുപഴുത്ത കായകൾ ആ തോട്ടത്തിൽ നിന്നും എത്ര വേഗം പറിച്ചെടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഈ കായകൾ മൂത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോട്ടത്തിൽ നിർത്തുന്നത് നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മൂത്തു കഴിഞ്ഞ പൊട്ടുവളരി എത്രയും വേഗം പറിച്ചെടുത്തുകൊണ്ട് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതും വലിയൊരു വിഷമഘട്ടം തന്നെയാണ്. കാരണം എന്താണ്, ഇത് നമുക്ക് ദൂരസ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം മാത്രമാണ് ഇതിരിക്കുകയുള്ളൂ. അതിനകത്ത് ഇത് നമ്മൾ വിപണിയിൽ എത്തിച്ചു നൽകണം. അതുകൊണ്ട് തന്നെ ഇവിടെ തൃശൂർ, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം എന്നിങ്ങനെ 4 ജില്ലകളിൽ ഇതിന്റെ ആവശ്യക്കാർ ഏറെയാണ്. തിരുവനന്തപുരത്ത് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഒരുപക്ഷെ അറിയണമെന്നില്ല. കാസർഗോഡ്, പാലക്കാട് ചോദിച്ചാൽ പൊട്ടുവളരി കൃഷിയെ കുറിച്ച് അറിയണമെന്നില്ല. കാരണം എന്താണ്, ഇത് കഴിക്കാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പൊട്ടുവളരി കൃഷിയെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കേരളത്തിന്റെ മധ്യഭാഗത്തായ കൊടുങ്ങല്ലൂരിലാണ് ഇതിപ്പോഴും കൃഷി ചെയ്തു വരുന്നത്. വേറെ മറ്റുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ കർഷകർക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നെങ്കിലും അവർ വിജയിച്ചില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതായത് മഴക്കാലം കഴിഞ്ഞു, വേനൽക്കാലത്ത് മാത്രം 3-4 മാസങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് പൊട്ടുവളരി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള വെള്ളം ഈ കായകളിൽ വീണ് കഴിഞ്ഞാൽ ഈ കായ കേടുവരികയും ചെടിക്ക് അതുപോലെ തന്നെ വളരെയധികം കേടുപാടുകൾ സംഭവിക്കും. വൈറസ്, ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരികയും അങ്ങനെ നമുക്ക് കൃഷിയിൽ ഒരുപാട് നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും വർഷക്കാലത്ത് ഇത് കൃഷി ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ വർഷക്കാലത്ത് ഇതിന് ഡിമാൻഡ് തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ദാഹമകറ്റാനും വിശപ്പകറ്റാനും പൊട്ടുവളരി ജ്യൂസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങാൻ ഒരു മടിയും കൂടുന്നില്ല എന്നുള്ളതാണ് കർഷകരായ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ പറയുകയാണെങ്കിൽ 40-45 ദിവസം മുതൽ നമ്മൾക്ക് കായകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കായകളെല്ലാം ഇടനിലക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അവരിത് നമ്മളിൽ നിന്നും അപ്പോഴത്തെ വിപണി വില അനുസരിച്ച് കൊണ്ട് 25 മുതൽ 30 രൂപ വരെ വിലക്ക് നമ്മളിൽ നിന്നും വാങ്ങി ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലേക്ക് അവർ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് തോട്ടത്തിൽ ഇറങ്ങിയ 10-11 മണിയാകുമ്പോഴേക്കും അവർ കായകൾ വിളവെടുത്തുകൊണ്ട് ഉച്ചക്കൽ തന്നെ അവർ ഈ സാധനം മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുകയാണ്. കാരണം എന്താണ്, പൊട്ടിച്ചു കഴിഞ്ഞ കായ എത്രയും പെട്ടെന്ന് വിപണിയിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. തോട്ടത്തിൽ നല്ല കായകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുകയും അടുത്ത വർഷം നമ്മളത് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. പൊട്ടുവളരി കൃഷി നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നതിന് പ്രധാന കാരണം ഭൗമസൂചിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കർഷകർക്ക് കൃഷിഭവം തലത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തുടങ്ങി. അപ്പോൾ ധാരാളം കർഷകർ ഇതിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സഹകരണമെല്ലാം നമുക്ക് ലഭിച്ചു തുടങ്ങി. കാരണം കൃഷി ഓഫീസറായാലും AD അടക്കമുള്ള ഉദ്യോഗസ്ഥരായാലും തോട്ടത്തിൽ വരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി തുടങ്ങുകയെല്ലാം ചെയ്തു. അപ്പോൾ കർഷകർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഈ കൃഷിയിൽ താല്പര്യം തോന്നി തുടങ്ങി. പിന്നെ പൊട്ടുവളരി കൂടാതെ ധാരാളം കർഷകർ ഇപ്പോൾ പുതിയതായി വെറൈറ്റി ഇനത്തിലുള്ള തെന്നിമത്തനും അതുപോലെ തന്നെ മറ്റ് കൃഷികളിലേക്കെല്ലാം ഇറങ്ങി തുടങ്ങി. കൃഷി എന്ന് പറയുന്നത് ലാഭകരമാക്കി മാറ്റണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൃഷിയിടത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം. എല്ലാം തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യാൻ നിന്നാൽ ഒരു കൃഷിയും ലാഭകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. കഴിയാവുന്നത്ര യന്ത്രങ്ങളെ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും കൃഷി ചെയ്യാൻ തയ്യാറാകണം. ഞാൻ രാവിലെ വൈകിട്ടുമെല്ലാം ഞാനും എൻ്റെ കുടുംബവും കൃഷിയിട

ജോലി ചെയ്യുകയും അതോടൊപ്പം തൊഴിലാളികളെയും നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ പൊട്ടുപയർ കൃഷി ഞാൻ ചെയ്തു തുടങ്ങിയത് ഒരു 8 വർഷത്തോളമായിട്ടുള്ളൂ. അതിനു മുന്നായി ഞാൻ നെല്ലും വാഴയും അതുപോലെ തന്നെ കൊയ്ത്തു കഴിഞ്ഞ മുണ്ടകൻ പാടശേഖരങ്ങളിൽ പയറും എള്ളും എല്ലാം കൃഷി ചെയ്തു വരുന്നു. ഇവിടെ ധാരാളം കർഷകർ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലും പൊട്ടുപയർ കൃഷി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു വിളവെടുപ്പിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മറിച്ച് നവംബർ ഡിസംബറിൽ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അത് വിളവെടുത്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി കൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷക സുഹൃത്തുക്കൾക്ക് കൃഷി കുറച്ചും കൂടി ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പറമ്പുകളിൽ കൃഷി ചെയ്ത കർഷക സുഹൃത്തുക്കൾ അത് വിളവെടുത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അതിന്റെ മൾട്ടിഷീറ്റ് എടുത്ത് മാറ്റി അതിന്റെ പൈപ്പുകൾ എടുത്ത് മാറ്റി ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിലമൊരുക്കി കുമ്മായമിട്ട് വീണ്ടും നമ്മൾ ആ വാരമെടുത്തുകൊണ്ട് ഈ പൈപ്പുകളും ഈ വെഞ്ചറിയും ഈ ഫിൽറ്ററും എല്ലാം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് വരുമാന മാർഗം കൂടുതൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള മറ്റൊരു നേട്ടം. പാടത്താകുമ്പോൾ അത് നടക്കില്ല, കാരണം മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കൃഷി ഇറക്കുന്നത്. ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടം പിന്നെ അടുത്ത വിരിപ്പിനായിട്ട് അനുയോജ്യമാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ധാരാളം കർഷകർ നമ്മുടെ ഇവിടെ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് പാടത്ത് തന്നെയാണ്. കാരണം പാടത്ത് എന്തായാലും അതിനോട് ചേർന്ന് ഏതെങ്കിലും കിണറുകൾ ഉണ്ടാവും, നമുക്ക് മോട്ടോർ ഉണ്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചും കാട്ടി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാടത്ത് ധാരാളം വെയിൽ ലഭിക്കുന്നു എന്നുള്ളതും ഈ പൊട്ടുപയർ കൃഷിക്ക് വളരെ സവിശേഷതയുള്ള കാര്യമാണ്. കാരണം നല്ലോണം വെയിൽ ലഭിക്കണം, എന്നാലാണ് ഈ കായ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ, ചെടിക്ക് കേടുപാടുകളും കുറയുള്ളൂ. അപ്പൊ തണലുള്ള സ്ഥലങ്ങൾ നമ്മൾ കൃഷിക്കായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ധാരാളം വെയിലും ധാരാളം വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൊട്ടുപയർ കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷക സുഹൃത്തുക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പൊട്ടുപയർ കൃഷി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊട്ടുപയർ കൃഷി നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ വിത്തോ അതുപോലെ തന്നെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനോ എനിക്ക് യാതൊരു മടിയുമില്ല. എൻ്റെ ഫോൺ നമ്പർ 9495169992.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സെമികോൺ ഇന്ത്യ 2026 സെമി കണ്ടക്ടർ മേളയുടെ 5-ാം പതിപ്പിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. മലേഷ്യൻ

പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പ്രമുഖർക്കൊപ്പം മലപ്പുറം ചേലേമ്പ്രയിലായിരുന്നു കൂടിക്കാഴ്ച. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡ് റെയ്ഡ് നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നതായ പരാതിയുമായി ബന്ധപ്പെട്ട 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന കെ എസ് സി ബി. 6:30 ആരംഭിക്കുന്ന വൈദ്യുതി നിയന്ത്രണം അർദ്ധരാത്രി 12:45 വരെ ആയിരിക്കും. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. തൊണ്ടി മുതലായി സ്റ്റേഷനിൽ സൂക്ഷിച്ച 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വയനാട് ബത്തേരി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സബിത്തിനെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഇപ്പോൾ അനന്തപുരി എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീത സുധയിൽ തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കര സുബ്രഹ്മണി ഗഞ്ചിറ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, എസ് ശാന്തി അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:40 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. കടത്തനാട്ട് മാധവിയമ്മയുടെ ആശംസ എന്ന കവിത ആലാപനം രേവതി ഹരികൃഷ്ണൻ. ഉദയഗീതം പി ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ.

തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിലെന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി തൊഴിൽ ദർശനം ചുമടുതാങ്ങി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 141 ഭാഗം 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം 10:00 മുതൽ 11:00 വരെ ഗാനോപഹാരം 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില 11:00 ചലച്ചിത്ര ഗാനങ്ങൾ

11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി. ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽകുമാർ സി എസ് സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര. കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം സൗമ്യ ഐ ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ.

മൂന്ന് മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുത്തത്. 3:40 ഞാൻ റേഡിയോ ഹെൽത്ത് സ്പോൺസർ ചെയ്ത പരിപാടി. 4 മണിക്ക് തിരയിപ്പൂക്കൾ, 5:20 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസർ ചെയ്ത പരിപാടി, 6:20 അറിയിപ്പിനെ തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ, ഡോക്ടർ സുജാജിയുമായി അഭിമുഖം.

രാത്രി 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 38.8°C. കുറഞ്ഞ താപനില 25.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C. കുറഞ്ഞ താപനില 26.6°C. അറിയിപ്പ് സമാപിച്ചു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മൃദുല വാര്യറും വില്യം ഫ്രാൻസിസും പാടിയത് ചിത്രം എന്താടാ സജി. ഈ ഗാനത്തിന്റെ രചന അർഷാദ് റഹീം, സംഗീതം

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
0: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ഇന്ന് September 14 രാഷ്ട്രീയ ഹിന്ദി ദിവസ്. ആശംസകളോടെ കേരള ഹിന്ദി പ്രചാര സഭ.
5: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഭയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
6: മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്.

ബേബി നിയ ചാർലി, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത് ചിത്രം ദി പ്രീസ്റ്റ്. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ GST വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MP വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MP പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ചു വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ

0: ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

അനന്തപുരി എഫ് എമ്മിൽ സന്ധ്യാഗീതം തുടരുന്നു. വാണി ജയറാം പാടിയത് ചിത്രം തച്ചോളി അമ്പു. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കെച്ചേരി, സംഗീതം കെ രാഘവൻ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ അവസാനമായി കുടപ്പനക്കുന്ന് ഹരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയതാണ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് PGPR മിശ്രിതം 1? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കന്നുകാലി വളർത്തലിൽ തീറ്റയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പാലുൽപാദനം വർദ്ധിപ്പിക്കാനും കന്നുകാലികളുടെ ആരോഗ്യവും വളർച്ചയും ഉറപ്പാക്കാനും പോഷകസമൃദ്ധമായ തീറ്റ ആവശ്യമാണ്. തീറ്റച്ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് സ്വന്തമായി തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ കാലാവസ്ഥ തീറ്റപ്പുൽ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. വീട്ടുവളപ്പിലും തെങ്ങിൻ തോപ്പുകളിലും കൃഷിയിടത്തിന്റെ അതിരുകളിലും ലഭ്യമായ ചെറിയ സ്ഥലത്ത് പോലും തീറ്റപ്പുൽ വളർത്താം. ഇന്നലെ തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
1: നല്ല ഇനം നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ തരം തീറ്റപ്പുൽ
2: തരത്തിലുള്ള
1: അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലേ?
2: വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീറ്റപ്പുല്ലുകൾ നമുക്ക് നാല് വിഭാഗമായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തത് തീറ്റപ്പുല്ലുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഫോഡർ ഗ്രാസ് എന്ന് പറയും. അതായത് തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുല്ലുകളെ എല്ലാം പറയുന്ന ഒരു പേരാണ് ഫോഡർ. ഫോഡർ ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ പെട്ട പുല്ലിനങ്ങളാണ് ശങ്കര നേപ്പിയർ, ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്നത്. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് ശങ്കര നേപ്പിയറാണ്. പിന്നെ ഒന്ന് ഗിനി ഗ്രാസ്, അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഗിനി പുല്ലെന്ന് പറയും. അത് ഈ ശങ്കര നേപ്പിയർ 1990s ശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് മുമ്പ് വരെ നമ്മുടെ കർഷകർ തെങ്ങിൻ്റെ ഇടവളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ് ഗിനി ഗ്രാസ് അല്ലെങ്കിൽ ഗിനി പുല്ല്. പിന്നെ ഉള്ളത് കോങ്കോ സിഗ്നൽ എന്ന് പേരുള്ള ഒരു പുല്ലുണ്ട്. അതും ഈ തെങ്ങിൻ്റെ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോങ്കോ സിഗ്നൽ എന്ന് പറയുന്നത്. സിറ്റേറിയ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, സിഗ്നൽ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, മലമ്പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിക്കിയു എന്ന് പറയുന്നൊരു പുല്ലുണ്ട്. ഇപ്പം മാട്ടുപെട്ടി ഫാം, അതായത് KLD ബോർഡിൻ്റെ മാട്ടുപെട്ടി ഫാമിലൊക്കെ മുഴുവനും പശുക്കൾക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് കിക്കിയു പുല്ലെന്നാണ് പറയുന്നത്. അത് പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുല്ലാണ്. അതായത് നമ്മൾ സാധാരണ ഈ ഫുട്ബോളുകാരൊക്കെ ടർഫ് എന്ന് പറയില്ലേ, അപ്പോൾ ടർഫിൽ വളരുന്നത് പോലുള്ള ഒരു പുല്ലാണ് കിക്കു എന്ന് പറയുന്ന പുല്ല്. ആ പുല്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേയാൻ വേണ്ടിയിട്ട് പശുവിനെ അത് ഉപയോഗിക്കാം. അപ്പം മേയാൻ വിടുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റുന്നതാണ് കിക്കു എന്ന് പറയുന്ന പുല്ല്. രണ്ടാമത്തെന്ന് പറയുന്നത് വെച്ചാൽ ധാന്യവിളകളാണ്. ധാന്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ധാന്യവിളകൾ തന്നെ നമുക്ക് പശുവിന് പുല്ലായിട്ടും കൊടുക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോളമാണ്. നമ്മൾ തീറ്റച്ചോളം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തീറ്റച്ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ ചോളത്തിൻ്റെ കതിര് വലുതായിട്ട് വരില്ല, അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൃഷി ചെയ്തിട്ട് 75-80 ദിവസം കഴിയുമ്പോഴേക്കും ആ ചോളത്തിൻ്റെ കതിരിൽ പാൽ പരുവത്തിൽ അതിനകത്തെ വിത്ത് വരും. ആ സമയമാകുമ്പോൾ നമ്മളത് വെട്ടിയിട്ട് പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുവിന് ഏറ്റവും നല്ലതും ഏറ്റവും പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു തീറ്റവിളയാണ് ചോളം. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ ഫോഡർ ട്രീസാണ്, കാലിത്തീറ്റ വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ശീമക്കുന്നയാണ്. അപ്പോൾ ശീമക്കുന്ന മിക്കവാറും വേലികളിലൊക്കെ നമ്മൾ ശീമക്കുന്ന കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ദയനീയമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു തീറ്റ വസ്തുവാണ് ഈ പറയുന്ന ശീമക്കുന്ന. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടുക, വെട്ടി നമ്മളൊന്ന് വെയിലത്തിട്ട് വാട്ടുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ ആ വാസനയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം സാധാരണ തീറ്റപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, പശുവിന് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ പശുവിന് അതിൻ്റെ ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ കഴിച്ചോളും. ഒരു ഏകദേശം നമുക്ക് 5 മുതൽ 10 കിലോ വരെ ശീമക്കൊന്ന പശുവിന് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് മുരിങ്ങ. ഇതും നമ്മുടെ ആൾക്കാർ വലിയ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. പക്ഷെ മുരിങ്ങ ഇല പശുവിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പാലുൽപാദനത്തിന് അത് സഹായിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളതാണ് പീലിവാക. പീലിവാക വളരെയധികം

0: അധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു മരമാണ്, ചെറിയ രീതിയിൽ വളർന്നു വരുന്നത്. അത് നമുക്ക് പശുവിന് കൊടുക്കാം. പിന്നെ ഒരെണ്ണമാണ് പയറുവർഗത്തിൽപ്പെട്ട വിളകൾ. അപ്പോൾ പയറുവർഗത്തിൽപ്പെട്ട വിളകൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ കൂടുതലാണ്. കേരളത്തിൽ സജീവമായിട്ടുള്ള രണ്ട് ഇനത്തിൽപ്പെട്ട പയറുവർഗ ചെടികളാണ് ഉള്ളത് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് കൗപ്പി, അതായത് വൻപയർ എന്ന് പറയും. രണ്ട് സ്റ്റൈലോസാന്തസ് എന്ന് പറയും. ഇത് രണ്ടെണ്ണവും നല്ലതാണ്. അതായത് നമ്മൾ ശരിക്കും പശുവിന് കൊടുക്കുമ്പോൾ പുല്ല് പയർ മിശ്രിതം കൊടുത്താൽ എപ്പോഴും നല്ലതാണ്. കാരണം പുല്ലിനകത്ത് നമുക്ക് അത്യാവശ്യം നാരുണ്ട്, പയറിനകത്ത് അത്യാവശ്യം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ പുല്ലും പ്രോട്ടീനും കൂടെ ആയിട്ടുള്ള ഒരു മിശ്രിതമാകുമ്പോൾ നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് നേപ്പിയർ അല്ലെങ്കിൽ ഗിനി ഗ്രാസ് ഇതൊക്കെ വളർത്തുന്നതിന് ഇടവിളയായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വൻപയർ കൂടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് വെട്ടി ഒരു കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പശുവിന് കൊടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഒരു തമ്പ് റൂളുണ്ട്, അതായത് ഒരു ഏകദേശം കണക്കെന്ന് പറഞ്ഞാൽ പശുവിന് 60% പുല്ലും 40% കാലിത്തീറ്റയും കൊടുക്കണമെന്നുള്ളതാണ് ഒരു തമ്പ് റൂള്. ആ തമ്പ് റൂളിനെ നമുക്ക് മാറ്റാം. നമുക്ക് 80% പുല്ല് പയർ മിശ്രിതവും കൊടുത്ത് 20% കാലിത്തീറ്റയാക്കാം. അതിലൂടെ സംഭവിക്കുന്നത് എന്നാണ്, കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ്
1: ചെയ്യുന്നത്. ചിലവ് വളരെ
0: കുറയും. ഇപ്പം ചിലവ് കുറയുക മാത്രമല്ല പശുവിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്.
1: പാലിൻ്റെ ഗുണമേന്മയ്ക്ക് നല്ലതാണ്.
0: അതെ അതെ. പിന്നെ ഏറ്റവും അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത് പരമ്പരാഗതമായ തീറ്റകളാണ്. പരമ്പരാഗതമായ തീറ്റകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഴുന്ന് കൃഷി ചെയ്യുമ്പം ഉഴുന്നിൻ്റെ ബാക്കി വരുന്ന ചപ്പ്, അതിൻ്റെ പുറം തോട്, ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പോൾ ഇന്നിപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഇലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പായൽ, ചില പായൽ ഇനങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, പശുവിന് കൊടുക്കാം, തീറ്റയായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
1: ഇത്തരത്തിലുള്ള തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത്തെ, നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളത് സത്യം. അതായത് പറയപ്പെടുന്നത് 1500+ പാടശേഖരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് പാടശേഖരങ്ങളെല്ലാം കുറഞ്ഞു, മാത്രമല്ല പാടങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇട്ടേക്കണം. ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളെ ഏറ്റെടുത്ത് അതിൽ തീറ്റപ്പുല്ല് ചെയ്യാനുള്ളൊരു രീതികൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്.
1: ഈ തീറ്റപ്പുല്ല് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമോ?
0: വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് നേപ്പിയർ നമുക്ക് പറ്റില്ല. കാരണം ഹൈബ്രിഡ് നേപ്പിയറിന് വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം എന്താ അഴുകിപ്പോവും, വേരുകളും അഴുകിപ്പോവും. പക്ഷേ എന്നാൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പാരാഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാസ് ഉണ്ട്, പാരാപുല്ലെന്ന് പറയും. പാരാപുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ തോതിൽ സീറ്റേറിയ എന്ന് പറയുന്ന പുല്ല് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് വരമ്പുണ്ടാക്കുക എന്നുള്ളത്. വെള്ളം ഏതായാലും ചുറ്റും കടന്നോട്ടെ, നമ്മൾ ഇപ്പോൾ തെങ്ങ് നടന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ വരമ്പുണ്ടാക്കിയതിന് ശേഷം വരമ്പിൽ എന്ത് ചെയ്യുക,
1: കൃഷി
0: വരമ്പിൽ കൃഷി ചെയ്യാം.
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 3-4 ആടുണ്ട്. അപ്പം എനിക്ക് ഒരു ഫാം കണക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പുല്ലിന്റെ സബ്സിഡി നമ്മൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്?
0: അതായത് പുല്ലിന്റെ അപേക്ഷകള് ക്ഷീരവികസന വകുപ്പ് മുഖേനയാണ് നമുക്ക് അതിനുള്ള സബ്സിഡികൾ കിട്ടുന്നത്. ഇതിപ്പോൾ കടയ്ക്കലാണെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ അവിടെ നിങ്ങളുടെ ക്ഷീരവികസന യൂണിറ്റ് ഉണ്ടാവും. ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷീരവികസന ഓഫീസർ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരും. ഇത് നേരിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫീസിലല്ല അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ക്ഷീരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. ആ ക്ഷീരശ്രീ പോർട്ടലിൽ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ നടത്തണം. അത് നമ്മുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പ് അവരുടെ ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ അറിയിക്കും. അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനൊരു രജിസ്ട്രേഷൻ ഫീസുണ്ട്, ഒരു 180 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ആ രജിസ്ട്രേഷൻ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് തരിക. ക്ഷീരവികസന വകുപ്പിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് 1 ഹെക്ടർ സ്ഥലത്തിന് 38,000 രൂപയാണ് അവർ സാമ്പത്തിക സഹായം തരുന്നത്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കർ. 2.5 ഏക്കർ സ്ഥലത്തേക്ക് 38,000 രൂപയാണ് സാമ്പത്തിക സഹായം. അതെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പുൽക്കട തരുന്നതിനുള്ള അതിൻ്റെ വിലയും കൂടെ ഉൾപ്പെടെയാണ് 38,000 രൂപ. പുല്ലിൻ്റെ കട നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതിൻ്റെ വില ഏകദേശം 19,000 രൂപയോളം വരും. ബാക്കിയുള്ള കാശ് നമുക്ക് കാശായിട്ട് തന്നെയാണ് തരുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സബ്സിഡി ആയിട്ട് കിട്ടും. നേരിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരിൽ നിന്ന് കേട്ടതിന് ശേഷം ക്ഷീരശ്രീ പോർട്ടലിൽ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്.
2: കൊന്നതിന്റെ കാര്യം പറഞ്ഞു സാർ. അത് ആട്ടിന് കൊടുത്തപ്പോഴത്തേക്ക് അത് വയറ് ഇളകി അങ്ങ്
0: പോവുകയാണ് ചെയ്തത്. ഓക്കെ, അതായത് അത് ശ്രദ്ധിക്കുക, അതായത് ഒറ്റയടിക്ക് നമ്മൾ വളരെ

0: വളരെ കൂടുതൽ അളവിൽ അത് കൊടുക്കരുത്. അതിപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒരു ദിവസം ഒരു ചക്ക കിട്ടി, കുറേ ചക്ക ഒരുമിച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പശുവിന് എന്താണ് സംഭവിക്കുക? പശുവിൻ്റെ വയറ് പെരുകും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ എപ്പോഴും ചെറിയ തോതിൽ കൊടുത്തിട്ട് അതുമായിട്ടൊന്ന് ചേർന്നതിന് ശേഷം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായതിന് ശേഷം പിന്നെ അതിൻ്റെ അളവ് കൂട്ടുകയേ പാടുള്ളൂ.
1: നടീൽ വസ്തുക്കളുടെ കാര്യം സംസാരിച്ചല്ലോ. അപ്പം നമ്മുടെ നാട്ടിലെ മഴക്കാലത്താണല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. പക്ഷെ നമ്മുടെ ഈ തീറ്റപ്പുല്ലിൻ്റെ അത്യാവശ്യം ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. അപ്പോഴായിരിക്കും പുല്ലങ്ങ് എങ്ങും കിട്ടാത്ത ഒരവസ്ഥ. അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ തീറ്റപ്പുല്ല് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
0: ഉണ്ട്, മാർഗങ്ങളുണ്ട്. നമുക്ക് ശരിക്കും രണ്ട് സീസണാണുള്ളത്, ഒന്ന് ലീൻ സീസൺ, ഒന്ന് ഫ്ലഷ് സീസൺ. ഫ്ലഷ് സീസണാണ് ശരിക്കും നമുക്ക് കൂടുതലുള്ളത്. ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8 മാസത്തോളം കേരളത്തിൽ മഴയുണ്ടെന്നാണ് പറയുന്നത്. ബാക്കി ഒരു 4 മാസം മാത്രമാണ് നമ്മുടെ ലീൻ സീസൺ. ലീൻ സീസൺ എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലം. ആ സമയങ്ങളിലാണ് നമുക്ക് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെയധികം കുറയുന്നത്. തീറ്റപ്പുല്ലിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലീൻ സീസണിലും പശുക്കൾക്ക് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീറ്റപ്പുല്ലിൻ്റെ ഒരു ഗുണനിലവാരവും കുറയാത്ത രീതിയിൽ അതിനെ അച്ചാറിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സൈലേജ് നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മുടെ പച്ചപ്പുല്ല്, പച്ചപ്പുല്ല് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഏറ്റവും നല്ലത് ചോളമാണ്. നമുക്ക് ഈ പറയുന്ന ഹൈബ്രിഡ് നേപ്പിർ, അതായത് സങ്കര നേപ്പിർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ മികച്ച സൈലേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോളം വെച്ചിട്ടാണ്. സൈലേജ് നിർമ്മാണം കേരളത്തിൽ സാധ്യമായ കാര്യമാണ്. താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ സൈലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂറിയ സമ്പുഷ്ടീകരണമുണ്ട്. അതായത് നമുക്ക് യൂറിയ ഉപയോഗിച്ച് ഉണക്ക പുല്ല് അല്ലെങ്കിൽ വൈക്കോല് ഇതിനെ നമുക്ക് സമ്പുഷ്ടീകരിക്കാം. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വൈക്കോലിനകത്ത് പോഷകാംശങ്ങൾ വളരെ കുറവാണ്. ഈ കുറവുള്ള പോഷകാംശങ്ങളുള്ള വൈക്കോലിനെ നമുക്ക് കുറച്ചുകൂടെ ഗുണമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വൈക്കോൽ സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു സംഗതിയുള്ളത്. ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്, അവർ എന്നോട് സമീപിക്കുകയാണെങ്കിൽ എനിക്ക് ഇവർക്ക് വേണ്ട സാങ്കേതിക ഉപദേശം കൊടുക്കാൻ പറ്റും.
1: കാരണം ഫോൺ നമ്പർ കൊടുക്കാം.
0: എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം
1: അവസാനം പറഞ്ഞാൽ മതി.
0: കാരണം ഇത് വളരെയധികം കേരളത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് പേര് സൈലേജ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല ഗുണകരം, അവർക്കത് വിൽപ്പന വേണമെങ്കിലും നടത്താൻ പറ്റും. പിന്നെ വൈക്കോൽ ഇവിടെ കിട്ടുന്നത് മൊത്തം ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈക്കോൽ അതേപടി തന്നെ പശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം ചെറിയ തോതിൽ അതിനകത്ത്, അതായത് വെറും 4% യൂറിയ അതിനകത്ത് ചേർക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വൈക്കോല് കുറച്ചുകൂടെ സോഫ്റ്റായി മാറും. അതിൻ്റെ പലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പശുവിന് തിന്നാനുള്ള താല്പര്യം കൂടും. അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി,
1: വൈക്കോലിനകത്ത് യൂറിയ മിശ്രിതം തളിക്കുന്നതുകൊണ്ട്
0: കുഴപ്പമൊന്നുമില്ല. 4% പരമാവധി, 4% പരമാവധി എന്ന് പറഞ്ഞാൽ ആ കണക്കുകൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കാം. 100 കിലോ വൈക്കോലുണ്ടെന്ന് കരുതുക. 100 കിലോ വൈക്കോലിന് 4 കിലോ യൂറിയ ഒരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. കലക്കിയിട്ട് ഇതിനെ നിലത്ത് വിരിച്ചിടുക. നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് ഇതിനെ തളിക്കുക. തളിച്ചിട്ട് ഒന്ന് മറിച്ചുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ തളിക്കുക. എന്നിട്ട് ഇതിനെ ഒരു ഡ്രമ്മിനകത്തോ അതല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ
1: വെയിൽ കൊള്ളാൻ പാടില്ല
0: ചുടുകട്ട കെട്ടിയതിലോ ആയിട്ടുള്ള ഒരു ടാങ്കിനകത്ത് ഇതിനെ നന്നായിട്ട് ഉറച്ച് നിറയ്ക്കുക. നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 14-21 ദിവസം കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് എടുത്താൽ യൂറിയയിൽ നിന്ന് അമോണിയ ഗ്യാസ് ഉണ്ടാവും. ഈ അമോണിയ ഗ്യാസ് ഈ പറയുന്ന വൈക്കോലിനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവാക്കും. മാത്രമല്ല അതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ട് പശുവിന് പ്രോട്ടീൻ്റെ ഉൽപ്പാദനം അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു ഗുണനിലവാരവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന വൈക്കോല് അതിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്ന് അതിന് ഉപയോഗപ്രദമായി മാറും. സാധാരണ വൈക്കോല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പശുക്കൾക്കാണെങ്കിലും അത് തിന്നാനുള്ള താല്പര്യം ഉണ്ടാവും. ഇതിലൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് പുറത്തേക്ക് എടുത്ത് അപ്പോൾ തന്നെ പശുവിന് കൊടുക്കാതെ ആ പുറത്തേക്ക് ഇടുമ്പോൾ അമോണിയയുടെ ഒരു ചെറിയ വാസന വരും. ആ വാസന ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി പശുവിന് കൊടുക്കുക.
1: ഇത് എത്ര നാൾ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും?
0: ആ ഇതൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ ഇത് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അത് അടച്ചു വെച്ച് വയ്ക്കാൻ പാടില്ല. അത് തീരുന്നവരെ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഉപയോഗിക്കണം. ഇത് സൈലേജിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. ഇപ്പോൾ വൈക്കോൽ യൂറിയ എന്ന് പറയുമ്പോൾ 14-21 ദിവസം എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച. എന്നാൽ സൈലേജിൻ്റെ കാര്യത്തിൽ നമുക്കത് ഒരു ഏകദേശം 20 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, തുറന്നാൽ മതി. ആ തുറക്കുന്ന സമയം കൊണ്ട് സൈലേജ് ആയിട്ടുണ്ടാവും. സൈലേജ് ആവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് അടച്ചു വയ്ക്കുന്നത്. പുല്ലിനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിനുള്ളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ആ ലാക്റ്റിക് ആസിഡാണ് ഈ പുല്ലിനെ കേടാകാതെ സൂക്ഷിക്കും.

0: കൊടുക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും വായു കയറും. വായു കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ സൈലേജ് ഉണ്ടാക്കിയത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മളതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വായു കയറാത്ത രീതിയിൽ അതിനെ വീണ്ടും നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുകയും വേണം.
1: കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ നടക്കുന്നതല്ല, ഈ അധികം ഈ സൂര്യപ്രകാശം നമുക്കിപ്പം തെങ്ങിൻ്റെ ഇടയിലൊക്കെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണമെങ്കിൽ സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ്. കുറച്ച് സൂര്യപ്രകാശത്തിൽ കൃഷി ചെയ്യാവുന്ന പ്രത്യേക ഇനങ്ങൾ അങ്ങനെ
0: എന്തെങ്കിലും, അതായത് കേരളത്തിൽ പൊതുവിൽ പണ്ട് തെങ്ങ് കൃഷി വളരെ വ്യാപകമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഗിനി പുല്ലെന്ന് പറയുന്നത് തന്നെ തെങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് തെങ്ങിന് തടം എടുക്കാനുള്ള തെങ്ങിന് ചുറ്റുവട്ടത്ത് ഒരു 1.5 മീറ്റർ സ്ഥലം നമ്മൾ വിടുക. വിട്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചില ക്ലാസ്സിനൊക്കെ ചെന്നപ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് തെങ്ങിൻ്റെ വളം ഇത് ഊറ്റിയെടുക്കും എന്നൊക്കെ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല, കാരണം ഇതിൻ്റെ വേരുകൾ, അതായത് ഗിനി പുല്ലിൻ്റെ വേരുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, അത് ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വേര് എത്രത്തോളം താഴെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന രണ്ടാൾക്കാർ തമ്മിലില്ല. പിന്നെ വെള്ളം ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒഴുകിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് ഈ പുല്ലിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്കത് പുറത്തേക്ക് പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കാം, തടയാൻ പറ്റും. പിന്നെ മണ്ണൊലിപ്പ്, ഏതായാലും മണ്ണൊലിപ്പ് നമുക്കറിയാമല്ലോ, അടിയിൽ നിന്നുള്ള മണ്ണല്ലല്ലോ ഒലിക്കുന്നത്, മുകൾ ഭാഗത്തു നിന്നുള്ള മണ്ണാണ് ഒലിക്കുന്നത്. ഈ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവും ഈ പുല്ലിനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ കേരളത്തിലിപ്പം പലപ്പോഴും വ്യാപകമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുല്ല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ
1: മണ്ണൊലിപ്പ്
0: തടയാൻ സാധിക്കും.
1: ഇപ്പൊ നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കുകയാണ്. സാറിന്റെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ കർഷകർക്ക്.
0: എന്റെ ഫോൺ നമ്പർ ഞാൻ തന്നെ പറയാം, 9496447537.
2: തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷിയന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 mL ക്ലോർ പൈർഫോസ് 1 L വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുലവെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി

0: സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് രണ്ടാഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വെണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് PGPR മിശ്രിതം 1? ഉത്തരം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ ജൈവവളം ചേർന്ന ഒരു മിശ്രിതമാണ് PGPR മിശ്രിതം 1.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ഹിന്ദി ദിവസിനോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള ഹിന്ദി പ്രചാര സഭ.
5: കേരള ഹിന്ദി പ്രചാര സഭ ഹയർ സെക്കൻഡറി വരെയുള്ള ഹിന്ദി അധ്യാപക യോഗ്യതയായി കേരള സർക്കാരും PSC അംഗീകരിച്ച ആചാര്യ BEd കോഴ്സ് നടത്തിവരുന്നു. കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിലെ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യതയായി അംഗീകരിച്ചിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ് കോഴ്സും സഫയുടെ കീഴിൽ ലഭ്യമാണ്. ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുഗമ ഹിന്ദി പരീക്ഷകളും കേരള ഹിന്ദി പ്രചാര സഭ സംഘടിപ്പിച്ചു പോരുന്നു.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഉണ്ണിമേനോനും ചിത്രയും പാടിയത്, രചന പിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ചിത്രം ഗോഡ്ഫാദർ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഗ്രാമഫോൺ മായാത്ത മധുര ഗാനങ്ങളിലേക്ക് ഒരു പുത്തൻ വഴിയാത്ര. പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് അസ്നയാണ്. അസ്നയോടൊപ്പം കീബോർഡിൽ വീണു.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസ്ന നിസാം, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഞാൻ 10 വർഷമായിട്ട് സംഗീതം അഭ്യസിച്ചു വരുന്നു. കൂടാതെ ഗാനമേളകളിലും മറ്റു സംഗീത പരിപാടികളിലും സജീവമാണ്. ഇപ്പോൾ ഞാൻ ഫാത്തിമ മാത നാഷണൽ കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ്. എനിക്ക് ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന അൺപ്ലഗ്ഡ് ലളിതഗാന പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണിക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. ആദ്യ ഗാനം അനുരാഗ ലേഖനം എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നു.

ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം.

0: ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ഈ പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ പരിപാടി കേൾക്കുക, ആസ്വദിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി എഫ് എം ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് അസ്ന നിസാമാണ്. ഒപ്പം കീബോർഡിൽ വേണു. നിർവഹണ സഹായം കവിതാ സ്വരലയ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുകാരുമായി ധാരണയായി. മന്ത്രി അനൂപ് ജേക്കബ് മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി ഒഡീഷയിലെത്തിയ മാധ്യമ സംഘം കൊണാർക്കിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രവും പുരി ജഗന്നാഥ ക്ഷേത്രവും സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ,

കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ രാത്രി 7:30. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6:00.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാരസഭ ഹിന്ദി പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള വിവിധ ക്ലാസുകൾ നടത്തിവരുന്നു. ബിഎഡിന് തുല്യമായ ആചാര്യ കോഴ്സ്, പിജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ കോഴ്സ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, വേർഡ് പ്രോസസിംഗ് തുടങ്ങിയ കോഴ്സുകളും സഭയ്ക്ക് കീഴിൽ ലഭ്യമാണ്. കൂടാതെ ചിറയിൻ കീഴിൽ സിബിഎസ്ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന ശ്രീചിത്ര പബ്ലിക് സ്കൂൾ നടത്തുന്നു. സെറ്റ് നെറ്റ്, സ്പോക്കൺ ഹിന്ദി, JLT, HST, HSST തുടങ്ങിയ PSC കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നതും കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: പ്രിയ ശ്രോതാക്കളെ, ഇനി 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ഇതും മഞ്ഞക്കാലം. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563211. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ,
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് നെസരി ഉമ്മർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ ചിത്രമാടിയത്. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, ചിത്രം പൊന്നുച്ചാമി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷദും സൗമ്യ ടി ആറും പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ

0: കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൗമ്യ IG സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

മഴയത്തും മുൻപേ. ഈ ചിത്രത്തിന് വേണ്ടി രവീന്ദ്രന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയത്. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ, ചിത്രം വിഷ്ണു.

അലമാര എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും അഞ്ജു ജോസഫും പാടിയത്, രചന മനു മജിത്ത്, സംഗീതം നൽകിയത് സൂരജ് എസ് കുറുപ്പ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 നിശാസുരഭിയിൽ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി
1: ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

ആകാശവാണി തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കരസുബ്രഹ്മണി. ശ്രീ മഹാഗണപതിം എന്നാരംഭിക്കുന്ന അഢാണരാഗത്തിലുള്ള കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം ജയചാമരാജേന്ദ്ര വടയാർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ മൃദംഗം, വി ശങ്കരസുബ്രഹ്മണി ഗഞ്ചിറ. അടുത്തതായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കരികളഭമുഖം എന്നാരംഭിക്കുന്ന സാവേരി രാഗത്തിലുള്ള കൃതി രൂപകതാളം.

കച്ചേരിയിൽ അവസാനമായി തിലങ്ക് രാഗത്തിൽ അഗസ്ത്യർ രചിച്ച കൃതി പ്രഭോ ഗണപതി എന്നാരംഭിക്കുന്നു ആദിതാളം.

തുഷാർ മുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ എ എൽ മഞ്ജുല രാജേഷ്, മൃദംഗം മങ്ങാട് കെ ബി ജഗദീന്ദ്രൻ, ഗഞ്ചിറ വി ശങ്കര സുബ്രഹ്മണി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

കാലത്തിന് അതീതമായ ഏതാനും ഗാനങ്ങളുമായി ഇപ്പോൾ നിശ സുരഭി. ഇന്ന് പരിപാടിയുമായി സജീവ് മൈലാപ്പള്ളി. ഇന്നത്തെ നിശാസുരഭിന്റെ ആദ്യ ഗാനം യേശുദാസ് പാടിയത് ചിത്രം ആ നിമിഷം. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കെച്ചേരി, സംഗീതം ജി ദേവരാജൻ.

യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം തച്ചോളി മരുമകൻ ചന്തു. രചന പി ഭാസ്കരൻ. സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

കാലത്തിനതീതമായ ഗാനങ്ങളുമായി ഇന്നത്തെ നിശാസുരഭി തുടരുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം പൊന്നി.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. ഇപ്പോൾ സമയം 11 മണി. ഇനി സുഭാഷിതം പുനഃപ്രക്ഷേപണം. എസ് ശാന്തി അവതരിപ്പിച്ചത്.
1: ഈയിടെയായി മനുഷ്യരാശി തിരിച്ചറിയാൻ തുടങ്ങിയ ഗുരുതരമായ മാനസിക വൈകല്യമാണ് നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചുറ്റുപാടുകളിൽ നൈസർഗിക പ്രകൃതി ഇല്ലാതാവുമ്പോൾ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. 2005 റിച്ചാർഡ് ലവ് രചിച്ച കാട്ടിലെ അവസാനത്തെ കുട്ടി, ലാസ്റ്റ് ചൈൽഡ് ഇൻ ദ വുഡ്സ് എന്ന കൃതിയാണ് ഈ വൈകല്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം എന്ന കൃതി പോലെയും മസനോബു ഫുക്കുവോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവം പോലെയും കേരളത്തിലും ഈ കൃതി നിരവധി ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിധേയമായി. ഡിജിറ്റൽ തലമുറ അല്ലെങ്കിൽ വയേർഡ് ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്പ്യൂട്ടറുകളുടെയും ഇന്റർനെറ്റിന്റെയും മാത്രം ലോകത്ത് വളരുന്ന തലമുറയുടെ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളുടെ മൂല്യകാരണം അവരുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും വന്യവും ശാന്തവുമായ പ്രകൃതിയും ഹരിതാഭയും ഇല്ലാത്തതാണെന്ന് റിച്ചാർഡ് ലവ് പറയുന്നു. കൗമാരപ്രായക്കാരുടെ ഇടയിൽ പെരുകുന്ന ദുർമേധസ്, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹത്തിന്റെ തുടക്കം എന്നിങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു വശത്ത്, ഒപ്പം അകാരണമായ വിഷാദം, അന്തർമുഖത്വം, ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, ആത്മഹത്യാ പ്രവണത എന്നിങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ മറുവശത്ത്. ഈ വൈകല്യങ്ങളുടെ ഒരു പ്രധാന കാരണം തുറന്ന ഹരിതയിടങ്ങളുടെയും പ്രശാന്തമായ വന്യതയുടെയും അഭാവം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പഠനങ്ങളാണ് ലോകത്തിന്ന് നടക്കുന്നത്. ജനനം മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ബാല്യകാല വികസനത്തിൽ പ്രകൃതിയുമായുള്ള അടുത്ത ബന്ധവും സ്വതന്ത്രമായ ഇടപെടലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്യാവശ്യമാണ്. കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരുടെയും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിന് നമ്മുടെ ചുറ്റുപാടുകൾ ഹരിത മനോഹരമാവണം. മാത്രമല്ല, പ്രാണവായു പോലെ തന്നെ നമുക്ക് പ്രകൃതിക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്വാസ്ഥ്യവും ആനന്ദവും അത്യാവശ്യമാണ്. പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ കുടിയേറിപ്പാർപ്പിനെയാണ് പൊതുവെ നഗരവൽക്കരണം എന്ന് പറയുക. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കോടാനുകോടി മനുഷ്യർ ഈ ദേശാടനത്തിലാണ്. നഗരങ്ങളിലേക്ക് താമസം മാറ്റുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെക്കുറിച്ചും അവരുടെ ഉപജീവന മാർഗങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന യാതനകളെക്കുറിച്ചും അന്വേഷിക്കുക പ്രധാനമാണ്. ചതുരശ്ര കിലോമീറ്ററിന് 1500 പേരെങ്കിലുമുള്ള ജനങ്ങൾ തിങ്ങി ജീവിക്കുന്ന ഇടങ്ങളെയാണ് നഗരങ്ങൾ എന്ന് വിളിക്കുക. ഭൂമിയെ നേരിട്ട് ആശ്രയിച്ചു ജീവിക്കുന്നതിൽ നിന്നും കൈപ്പണികളിൽ നിന്നും കൃഷിയിൽ നിന്നും ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാർ ആധുനിക സാങ്കേതിക ജോലികൾ തേടി നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. നഗരങ്ങളായി മാറുന്ന ഭൂപ്രദേശങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ ജനങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അവിശ്വസനീയമായ സാന്ദ്രതയിൽ ജനങ്ങൾ വസിക്കുന്ന ചേരികൾ പെരുകുന്നു. 830 കോടിയോളം വരുന്ന ആഗോള ജനസംഖ്യയിൽ 80% ജനങ്ങൾ നഗരങ്ങളിലോ പട്ടണങ്ങളിലോ നഗരപ്രാന്തങ്ങളിലോ ജീവിക്കുന്നവരാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം നഗരവാസികളാണ്. 2035 കേരളത്തിലെ ജനസംഖ്യയുടെ 90%ത്തിലധികം നഗരങ്ങളിൽ വസിക്കുന്നവരായിരിക്കും. ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 9 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഹരിത ഇടം ലഭ്യമാകണം എന്നാണ് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത്. മനുഷ്യ മനസ്സിലാണ് ആദ്യം പച്ചപ്പിന്റെ വിത്തുകൾ മുളയ്ക്കേണ്ടത്. പൊതുജനങ്ങളുടെ മനസാക്ഷിയെ മുറിഞ്ഞു വീഴുന്ന ഓരോ മരവും കെട്ടിടങ്ങൾ നിറയുന്ന ഹരിത ഇടങ്ങളും സ്പർശിക്കാൻ തുടങ്ങണം. അല്ലാതെ നിയമങ്ങൾക്കോ നയങ്ങൾക്കോ നഗരങ്ങൾ

0: ങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാവില്ല. പൂമ്പാറ്റകളും പക്ഷികളും നഗരത്തിൽ അഭയം തേടുന്ന വന്യജീവികളും കൂടി ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ മാത്രമേ നമ്മുടെ ജീവിതവും സുരക്ഷിതമാവൂ എന്നത് പൊതുജന അഭിപ്രായമായി വളരണം. ജീവന്റെ സുരക്ഷിത വലയിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകിക്കൂടാ.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, എസ് ശാന്തി അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി FM കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ये तन्हाई कालम और इस पर आपका गम, ये तन्हाई

0: मोहब्बत की कसम,
1: मोहब्बत की कसम,
0: मोहब्बत की कसम,
1: मोहब्बत की कसम।

0: यार।
1: जानते हो तुम कुछ ना कहेंगे हम, ओ जानते हो।

अंग प्रति अंग शुभांग सुहावे नैन अधर कटि नृत्य दिखावे।